പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമി ആകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ 1-ന്റെ ചോര ഞരമ്പുകളിലൂടെയാണ്. 1715 സെപ്റ്റംബർ 1, സൂര്യരാജാവ് എന്ന പേരിൽ പ്രശസ്തനായ ലൂയി 14-ാം രാജാവ് 77-ാം ജന്മദിന ആഘോഷത്തിന് 4 ദിവസം മാത്രം ബാക്കിയിരിക്കെ ദേ അന്തരിച്ചിരിക്കുന്നു. 1924 സെപ്റ്റംബർ 1, തിരുവിതാംകൂറിലെ റീജന്റ് എന്ന പദവിയിൽ ഭരണനിർവഹണം നടത്തിയ റാണി സേതു ലക്ഷ്മിഭായി സ്ഥാനാരോഹണം നടത്തിയിരിക്കുന്നു. 1939 സെപ്റ്റംബർ 1 രാവിലെ 5:30 ഹിറ്റ്ലറിൻ്റെ നാസി പട്ടാളം പോളണ്ടിനെ ആക്രമിക്കുന്നു. യൂറോപ്പിൽ ദേ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും പഞ്ഞമില്ലാത്ത ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. സൃഷ്ടിപരമായ വിമർശനങ്ങളും അനുയോജ്യമായ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാവരുടെയും എല്ലാ വിധത്തിലുമുള്ള അഭിപ്രായങ്ങൾക്കും വില കൽപ്പിച്ച് തദനുസരണം നീങ്ങാനൊരുമ്പെടുന്നത് മൗഢ്യമായിരിക്കും. ആര് എന്തഭിപ്രായം പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവതാളത്തിലാകുമെന്നതിന് പല അനുഭവകഥകളുമുണ്ട്. നല്ലൊരു വീട് നിർമ്മിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിച്ചൊരാൾ വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് അതിനുള്ള പണമുണ്ടാക്കി. സാമാന്യം ഭേദപ്പെട്ട ഒരു പ്ലാൻ സ്നേഹിതനിൽ നിന്ന് ലഭിച്ചു. പണി തുടങ്ങി. ഭിത്തികൾ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അയാളുടെ മറ്റൊരു സുഹൃത്തിന്റെ ഉപദേശം, മുറികൾക്ക് വിസ്താരം കുറവാണെന്ന്. പണി തീർത്ത ഭിത്തികൾ പൊളിക്കുവാനും അടിത്തറയ്ക്ക് വിസ്താരം കൂട്ടി സുഹൃത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പുതുക്കി പണിയാനും അയാൾ തെല്ലും വൈകിയില്ല. അതിനിടയ്ക്ക് മറ്റൊരാൾ വേറൊരഭിപ്രായം പറഞ്ഞു, ജനാലകളും കതകുകളും വേണ്ടത്ര വലിപ്പമുള്ളവയല്ലെന്ന്. വീണ്ടും പൊളിച്ചു, പണിഞ്ഞു. കട്ടിള നിരപ്പിലെത്തിയപ്പോഴേക്കും കയ്യിലുള്ള പണമെല്ലാം തീർന്നു. പാവം അധോഗതിയിലുമായി. പഴയ പ്ലാനും എസ്റ്റിമേറ്റും അനുസരിച്ച് പണികൾ നടത്തിയിരുന്നെങ്കിൽ തനിക്ക് ഈ ദൗർഭാഗ്യം അനുഭവിക്കേണ്ടി വരികയില്ലെന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കിയപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. ശാലീനയായ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലുണ്ടായ അനുഭവം പറയാം. അവളുടെ സ്നേഹിത ഒരിക്കൽ പറഞ്ഞു, ഏതൊക്കെ പറഞ്ഞാലും നിനക്കൊരു സെക്സ് അപ്പീലില്ല. ഒരു പുരുഷനും നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹിതയുടെ മുന്നിൽ വച്ച് പുഞ്ചിരിച്ച് കാണിച്ചെങ്കിലും ആ പാവം പെൺകുട്ടിയുടെ മനസ്സ് നീറുവാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മാനസികവും ശാരീരികവുമായി തകർന്നതുപോലെയായി. ആയിടയ്ക്കാണ് അവളുടെ കാമുകൻ അവധിക്ക് നാട്ടിലെത്തിയത്. കാമിനിയുടെ ഭാവപ്പകർച്ച അയാളെ ഖിന്നനാക്കി. കാരണം അന്വേഷിച്ചപ്പോഴാണ് സ്നേഹിതയുടെ അഭിപ്രായം അവൾ പറഞ്ഞത്. നിനക്ക് സെക്സ് അപ്പീലില്ലെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കുമായിരുന്നു മണ്ടി. ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തിന് കുളിർമയേകി. തന്റെ സ്നേഹിതയുടെ അസൂയയിൽ നിന്ന് ഉടലെടുത്ത അഭിപ്രായ പ്രകടനമായിരുന്നു അതെന്ന് മനസ്സിലാക്കിയ അവളുടെ ചുണ്ടുകളിൽ വീണ്ടും പുഞ്ചിരി വിടർന്നു. എന്തിനെക്കുറിച്ചും എന്തഭിപ്രായം വേണമെങ്കിലും ആർക്കും പറയാം. അഭിപ്രായം ഇരുമ്പുലക്കയല്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ. പണ്ടൊരു വൃദ്ധനും മകനും കഴുതയുടെ കൂടെ നടന്ന കഥ കേട്ടിരിക്കുമല്ലോ. അച്ഛനും മകനും കഴുതയുടെ കൂടെ നടക്കുകയാണ്. അമ്മാവാ, ഈ പൊരിയുന്ന വെയിലത്ത് നിങ്ങൾ നടന്ന് വിഷമിക്കുന്നത് എന്തിനാണ്? ഈ കഴുതയുള്ളപ്പോൾ അതിന്റെ പുറത്ത് കയറിപ്പോകരുതോ? അച്ഛനും മകനും കൂടി കഴുത പുറത്ത് യാത്രയായി. അല്പദൂരം നടന്നപ്പോൾ വഴിയിൽ കണ്ട രണ്ടുപേർ പരസ്പരം സംസാരിക്കുകയാണ്. ഇയാൾ എന്തൊരു ദുഷ്ടനാണ്, ആ പാവപ്പെട്ട കഴുതയുടെ പുറത്ത് മകനെയും കൊണ്ട് നടക്കുന്നു. ആ പയ്യനെ മാത്രം കയറ്റിയിട്ട് അയാൾക്ക് നടന്നാ പോരെ. വൃദ്ധൻ താഴെ ഇറങ്ങി. കഴുതപ്പുറത്ത് മകനെയും വെച്ചുകൊണ്ട് യാത്ര തുടർന്നു. അപ്പോഴാണ് മറ്റൊരാളുടെ വിമർശനം, ആ ചെറുപ്പക്കാരന്റെ ധിക്കാരം കണ്ടില്ലേ, ആ കിളവനെ പൊരിയുന്ന വെയിലത്ത് നടത്തിക്കൊണ്ട് അവൻ സുഖമായി കഴുതപ്പുറത്തിരിക്കുന്നു. മൂപ്പിലാൻ പയ്യനെ താഴെ ഇറക്കിയിട്ട് കഴുതപ്പുറത്ത് കയറി കുറച്ചു ദൂരം പോയി. അപ്പോഴാണ് അയാളുടെ ഒരു പരിചയക്കാരനെ കണ്ടത്. താൻ എന്തൊരു മനുഷ്യനാടോ, ആ കൊച്ചിനെ ഇങ്ങനെ നടത്തുകയും താൻ സുഖമായി കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്യുന്നല്ലോ. വൃദ്ധൻ താഴെ ഇറങ്ങി. അച്ഛനും മകനും കൂടി അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിച്ചു. രണ്ടുപേരും കൂടി കഴുതയെ ചുമലിലേറ്റി നടക്കുവാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ ചിലർ ഇവരെ ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ തുടങ്ങി. വൃദ്ധനും മകനും ത്രിശങ്ക സ്വർഗത്തിലായി. ആരെന്തഭിപ്രായം ഉന്നയിച്ചാലും ആലോചന കൂടാതെ അത് പ്രാവർത്തികമാക്കുവാൻ തുടങ്ങുന്നവർക്ക് ഈ കഥ ഒരു വഴികാട്ടിയാണ്. എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അഭിപ്രായങ്ങളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരുമ്പോൾ അവ പ്രാവർത്തികമാക്കുന്നതിന് മുൻപായി രണ്ടു കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അഭിപ്രായം പറയുകയോ വിമർശിക്കുകയോ ചെയ്യുന്നവർ അതിന് യോഗ്യതയുള്ളവരാണോ എന്ന് തിട്ടപ്പെടുത്തണം. രണ്ടാമതായി, അവരുടെ ഉപദേശങ്ങൾ സദുദ്ദേശത്തോടുകൂടിയവയും ആത്മാർത്ഥതയിൽ നിന്ന് ഉടലെടുത്തവയും ആണോ എന്നുകൂടി ആലോചിക്കണം. അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആൾ ആ വിഷയങ്ങളിൽ പരിജ്ഞാനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അയാളുടെ നിഗമനം സ്വീകാര്യമായിരിക്കുകയില്ല. തങ്ങൾക്ക് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചുകൂടി വിമർശനങ്ങളും അഭിപ്രായങ്ങളും തട്ടിവിടുന്നവരുമുണ്ട്. തങ്ങൾ സർവജ്ഞാനികളാണെന്ന് അന്യരെ അറിയിക്കുവാനോ നമ്മിൽ നിന്നെന്തെങ്കിലും പ്രതിഫലം നേടുവാനോ ഉള്ള ഉദ്ദേശമായിരിക്കും അതിനു പിന്നിലുള്ളത്. യാതൊരു യോഗ്യതയുമില്ലാത്തവരുടെ ഉപദേശങ്ങൾ പോലും ചിലപ്പോൾ അനുയോജ്യമായവയായിരിക്കും, പക്ഷേ അത് വളരെ ചുരുക്കമായിരിക്കും. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നിത്യജീവിതത്തിൽ കാണാം. ഒരു പുതിയ വസ്ത്രം ധരിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ അഭിപ്രായപ്പെട്ടെന്നിരിക്കും, നിങ്ങൾക്ക് ഈ കളർ പറ്റുകയില്ല, കുറച്ചുകൂടി ലൈറ്റ് കളറാണ് നിങ്ങൾക്ക് ചേർച്ച, നമുക്കിഷ്ടപ്പെട്ട തുണിയായിരിക്കുമല്ലോ നാം തിരഞ്ഞെടുത്തത്, മറ്റേയാൾക്കിഷ്ടം അതായിരിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാതിരിക്കുകയാണ് ഭംഗി. ഓരോരുത്തരുടെയും അഭിപ്രായം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയാൽ അതിനു മാത്രമേ സമയം കാണുകയുള്ളൂ. മാത്രമല്ല, അത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. സ്വന്തം വ്യക്തിത്വം വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും ആദർശങ്ങളും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ താളത്തിനൊപ്പിച്ച് അവയ്ക്ക് കൂടെ കൂടെ വ്യതിയാനം വരുത്താൻ തുടങ്ങിയാൽ സ്വന്തം വ്യക്തിത്വത്തിന് കോട്ടം തട്ടും. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന പലരെയും അപഗ്രഥനം ചെയ്താൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും, അവർക്കെല്ലാം സ്വന്തമായ ആദർശങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കും ഉപദേശങ്ങൾക്കും ആലോചന കൂടാതെ അവർ വഴങ്ങുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവർക്കും ശത്രുക്കൾ ഉണ്ടായേക്കാം, പക്ഷേ അവർ നിത്യശത്രുക്കളായിരിക്കുകയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും വില കൽപ്പിക്കരുതെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാം ശ്രദ്ധിക്കുകയും തീരുമാനമെടുക്കുമ്പോൾ സ്വയം ചിന്തിച്ചുറപ്പിച്ചതിനു ശേഷം അനുയോജ്യമെന്ന് കണ്ടാൽ മാത്രം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. ഇത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുമെന്ന് മാത്രമല്ല, കാര്യങ്ങൾ തടസ്സം കൂടാതെ നീങ്ങുവാൻ സഹായിക്കുകയും ചെയ്യും.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശചിന്തകൾ.
1: ഏതൊരു വ്യക്തിക്കും സ്വയം അഭിമാനിക്കാനോ മറ്റുള്ളവരോട് പറഞ്ഞ് ഊറ്റം കൊള്ളാനോ ഉള്ള പൈതൃകവും ഭൂതകാലവും ഒക്കെ ഉണ്ടാകും. എന്റെ ഉപ്പുപ്പാക്കൊരു ആനുണ്ടായിരുന്നു എന്ന ബഷീറിയൻ പ്രയോഗം പോലെ നമ്മളും ഭൂതകാലങ്ങളെക്കുറിച്ച് പറഞ്ഞ് രോമാഞ്ചമടയാറുണ്ട്. സ്വയം അഭിമാനിച്ച് ഉയർന്നു വരാനും ആത്മവിശ്വാസം ആർജിക്കുന്നതിനും ഇപ്രകാരമുള്ള ഭൂതകാല പരാമർശങ്ങൾ നല്ലതാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ സദാ അങ്ങനെ ഭൂതകാലങ്ങളിൽ അഭിരമിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഭാവി എന്നത് ഭൂതകാലത്തെ ആശ്രയിച്ചല്ല, പകരം വർത്തമാനമാണ് ഭാവിയെ തിളക്കമുള്ളതാക്കി മാറ്റുന്നത്. വർത്തമാനം കരുത്താർജിക്കാതെ എങ്ങനെയാണ് ഭാവി കരുത്താർജിക്കുന്നത്? ശക്തി ശക്തിയെ ആദരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. വർത്തമാനത്തിന്റെ ശക്തി ഭാവിയുടെ കരുത്തിനെ ആദരിക്കും. ഭൂതകാലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തൽക്കാലമായ ചില ഉത്തേജനങ്ങൾക്ക് കാരണമായി എന്ന് വരാം. അത് പ്രചോദനാത്മകമായി തീരുകയും ചെയ്യും, സംശയമില്ല. 1930 രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടൻ സന്ദർശിക്കുന്നത്. അന്ന് ലണ്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ടാഗോർ ആദ്യമായി സ്വദേശാഭിമാനം തുളുമ്പുന്ന ഭാഷയിൽ സംസാരിച്ചു. തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നടക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ അവരെ ഉദ്ബോധിപ്പിക്കാൻ ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ടാഗോർ സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും സംസ്കാരസമ്പന്നവും പൈതൃകവുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ടാഗോർ ഓർമ്മിപ്പിച്ചു. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞിട്ടുള്ള ടാഗോർ ഒരു ദേശത്തിന്റെ പൈതൃകം മാത്രം ഉയർത്തിക്കാട്ടിയതിലുള്ള സാങ്കത്യം എന്തായിരിക്കും? ഇന്ത്യൻ വിദ്യാർത്ഥികളിലെ അപകർഷതാബോധം മാറ്റിയെടുക്കാൻ തൽക്കാലം അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെത്തിയ ശേഷം ദേശീയതയേക്കാൾ വലുതാണ് മാനവികത എന്ന് ആവർത്തിച്ചത്. പൈതൃകത്തെപ്പറ്റി മാത്രം ഊറ്റം കൊള്ളുന്നത് അലസതയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കും. വർത്തമാനത്തിൽ ഭൂതകാലത്തെക്കുറിച്ച് മാത്രം അഭിരമിച്ചുകൊണ്ടിരുന്നാൽ കർമ്മകാണ്ഡം ശുഷ്കമായി പോകും. എന്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. ഭൂതകാലത്തിലെ പ്രതാപങ്ങൾക്ക് ഭാവികാലങ്ങളെ സമ്പന്നമാക്കാനാവില്ല. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന മൊഴി പഴയതല്ല, പുതിയതാണ്. വർത്തമാനമാണ് സമ്പത്ത് കാലം, അതായത് ഇന്ന്. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് നാളെയെ കായ്ഫലമുള്ളതാക്കുന്നത്. ഇന്നലെയെക്കുറിച്ചുള്ള ചിന്തകളിൽ മതിമറന്നിരിക്കുകയോ ഊറ്റം കൊള്ളുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്ന് ചെയ്യേണ്ടവ ബാക്കി നിൽക്കില്ലേ? അങ്ങനെയായാൽ അത് നാളെ എങ്ങനെയാണ് കായ്ഫലമാവുന്നത്? അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നിൽ ജീവിക്കാൻ, വർത്തമാനത്തിൽ ജീവിക്കാൻ, ഈ നിമിഷത്തിൽ ജീവിക്കാൻ. ശാസ്ത്ര സാങ്കേതികത്വങ്ങളുടെ അതിനൂതനത്വത്തിൽ വിരാജിക്കണമെങ്കിൽ ഇരുളടഞ്ഞ ഭൂതകാല ഗഹ്വരങ്ങളിൽ നിന്ന് മുക്തമായേ തീരൂ. ശാസ്ത്രത്തിന്റെ പാതകളിലൂടെ സഞ്ചരിക്കണമെങ്കിൽ പൈതൃകങ്ങളുടെ പെരുമയിൽ നിന്ന് മോചിതരാകേണ്ടതുണ്ട്. ആലസ്യതയുടെ കായൽപ്പരിപ്പുകളിലേക്ക് വീഴാതെ നോക്കേണ്ടതുണ്ട്. സ്വയം ശക്തരാകേണ്ടതുണ്ട്. ശക്തർ ശക്തരെ ആദരിക്കുന്നു എന്ന വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ആരുടെയും അടിമയാകാതിരിക്കുക. എന്തിന് വികാരങ്ങളുടെയോ ചിന്തകളുടെയോ പോലും അടിമകളാകാതിരിക്കണം? ചിലരുണ്ട് തലയിൽ കയറിപ്പോയ ഒരു ചിന്തയിൽ കുരുങ്ങിപ്പോകും. എട്ടുകാലി വലയിൽ കുടുങ്ങിപ്പോയ പ്രാണിയെപ്പോലെ അതിൽ കിടന്നു ചുറ്റും. അതുപോലെയാണ് മറ്റു ചിലർ. ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ടുപോകും, അതിൽ കിടന്നു ചുറ്റും. ഗൃഹാതുരതയിൽ കിടന്നു ചുറ്റുന്നവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അവർ ഇന്നലകളിൽ അഭിരമിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലകളുടെ വൈശിഷ്ട്യങ്ങളിൽ ആണ്ടുപോയവർക്ക് ഇന്നിന്റെ ഉന്മേഷം അനുഭവിക്കാനാകുമോ? ഓർത്തുനോക്കൂ. അതുകൊണ്ട് പൈതൃകങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഇടനാഴികളിൽ നിന്നിറങ്ങി പുത്തനാശയങ്ങളുടെ ഭൂമികകളിലൂടെ നടക്കുന്നതല്ലേ നല്ലത്? ചരിത്ര പഠനങ്ങൾ പോലെ പൈതൃക പഠനങ്ങളും ഗവേഷണങ്ങളും സാധ്യമാകണം. അതിനുമപ്പുറം ആ വള്ളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്ന് ശഠിച്ചാൽ അത് ദ്രവീകരണത്തിന് കാരണമാകും. ചരിത്രത്തിന്റെ ഇടനാഴികളിലോ പൈതൃകങ്ങളുടെ ഇരട്ടറകളിലോ മനുഷ്യൻ സ്തബ്ധനാകാൻ പാടില്ല. ഭാവിയുടെ സൌര തേജസ്സുകൾ ഉൾക്കൊള്ളാൻ പാകമായ രീതിയിൽ മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നോർക്കുക.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറിഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: hear the ministers, and I am sure you can hear the new chief minister, future chief ministers also. I see an academic community deeply rooted in values, yet fearlessly marching forward technological excellence.
1: രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 26-ാമത് ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. പശ്ചിമേഷ്യയിലെ സഹകരണ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ കൈവരിച്ച 7.8% GDP വളർച്ച വലിയ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എണ്ണവിലയിലെ കുതിച്ചുചാട്ടം, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ എന്നിവയ്ക്കിടയിലും രാജ്യം കൈവരിച്ച നേട്ടം ജനങ്ങളുടെ കൂട്ടായ കരുത്തിനെയും അതിജീവന ശേഷിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഈ മികച്ച പ്രകടനത്തിന്റെ ക്രെഡിറ്റ് രാജ്യത്തെ ജനങ്ങൾക്കും അവരുടെ കഠിനാധ്വാനത്തിനുമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പറഞ്ഞു. നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ഇന്ത്യ 7.8% GDP വളർച്ചാ നിരക്ക് കൈവരിച്ചതിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. കടുത്ത ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും വിജയകരമായി മുന്നേറാൻ രാജ്യത്തിന് കരുത്തു നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണ നേതൃത്വത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 4,247 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. നേപ്പാൾ സൈന്യം, നേപ്പാൾ പോലീസ്, സായുധ പോലീസ് സേന തുടങ്ങിയവയെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. നേപ്പാളിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സഹായമെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു. നേപ്പാൾ ഗഞ്ച് റോഡ് നൻപാറ ബഹ്റൈച്ച് റെയിൽപാതയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ ഗഞ്ച് റോഡ് വാരണാസി സിറ്റി സ്പെഷ്യൽ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും അശ്വനി വൈഷ്ണവ് നിർവഹിച്ചു. ഉത്തർപ്രദേശിലെ കൌശാംബി ജില്ലയിൽ വെടിമരുന്ന് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. അപകടത്തിൽ പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ 16 പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വാർഷിക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. പുതിയ തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെയും കയറ്റുമതി വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യം ചർച്ചയാകും. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ദേശീയ പോഷക വാരാചരണത്തിന് ഇന്ന് തുടക്കം. എല്ലാ വർഷവും സെപ്റ്റംബർ 1 മുതൽ 7 വരെയാണ് പോഷകവാരമായി ആചരിക്കുന്നത്. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക, കുട്ടികൾ, കൌമാരക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകത്തിന്റെ പ്രാധാന്യം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പോഷകാഹാര വാരാചരണം സംഘടിപ്പിക്കുന്നത്. കേരളവും അറബ് രാജ്യങ്ങളും തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സംസ്ഥാനത്തെ ആഗോള ടൂറിസം, വിജ്ഞാന, ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ ഇൻഡോ അറബ് കണക്ട് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അറബ് ലോകത്തു നിന്നും കൂടുതൽ സഞ്ചാരികളെയും നിക്ഷേപകരെയും കേരളത്തിലേക്ക് ആകർഷിക്കുകയും സംസ്ഥാനത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയുമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ വിദഗ്ധ സമിതിയാണ് അണക്കെട്ടിൽ നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം നാളെയും മറ്റന്നാളും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസാവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഇനി അർജന്റീന ടീമിനു വേണ്ടി കളിക്കില്ലെന്ന് മെസ്സി അറിയിച്ചത്. ലോകകപ്പ് വിജയം, 2 കോപ്പ അമേരിക്കൻ കിരീടങ്ങൾ, രാജ്യത്തിനായി 207 മത്സരങ്ങൾ എന്നിവ അടങ്ങിയ നീണ്ട 20 വർഷത്തെ ഫുട്ബോൾ യാത്രയ്ക്കാണ് മെസ്സി ഇതോടെ വിരാമമിടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: അർജന്റീനയെ 3 തവണ ലോകകപ്പ് ഫൈനലിൽ എത്തിച്ച മെസ്സി റെക്കോർഡുകളുടെ കൂടി രാജാവായിരുന്നു. 21 വർഷം നീണ്ട കരിയറിനാണ് അങ്ങനെ ഇന്നലെ അവസാനമായിരിക്കുന്നത്. 207 മത്സരങ്ങളിൽ 125 ഗോൾ നേടിയ മെസ്സി 2008 ഒളിമ്പിക് സ്വർണം, 2021-24 കോപ്പ അമേരിക്ക കിരീടം നേടുന്നതിന് മുന്നിൽ നിന്നു. പിന്നെ 2022 ഖത്തർ ലോക കിരീടം, ഏറ്റവും ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ റണ്ണേഴ്സ് അപ്പ്. കഴിഞ്ഞ 20 വർഷമായി നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. കളിക്കളത്തിനകത്ത് നിന്ന് നിങ്ങളുടെ ആർപ്പുവിളികൾ കേൾക്കുന്നത് ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഇനി മുതൽ ഞാൻ നിങ്ങളിൽ ഒരാളായിരിക്കും. ലോക ഫുട്ബോളിലെ സമാനതകളില്ലാത്ത വിസ്മയ താരം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ലോകം ഒരേ സ്വരത്തിൽ ഹൃദയത്തിൽ കുറിച്ചു, ഞങ്ങൾക്ക് ആ ബൂട്ടുകളുടെ വൈഭവം കണ്ണറിയെ കണ്ട് കൊതി തീർന്നില്ലല്ലോ എന്ന്.
1: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും. ദുബായിൽ 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശിന് ജയം. ഇന്തോനേഷ്യയെ 71 റൺസിനാണ് ബംഗ്ലാദേശ് പരാജയപ്പെടുത്തിയത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 100

0: നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം രാവിലെ നടത്തും. ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു 80-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ കരിക്കകം തോട്ടുപുറത്ത് വീട്ടിൽ പ്രൊഫസർ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ കൊച്ചിയിൽ അന്തരിച്ചു. അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. സംസ്കാരം രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടത്തും. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ശ്രമങ്ങളിൽ മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് ആദ്യ പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും മനുഷ്യജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ തടയുന്നതിന് ഊന്നൽ നൽകി ഫലപ്രദവും സമഗ്രവുമായ സംവിധാനത്തിന് രൂപം നൽകണമെന്നും കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ സംഘടിപ്പിച്ച വിവിധ ഓണം വിപണന മേളകൾ മികച്ച വിറ്റുവരവ് കൈവരിച്ചു. 148 മേളകളിലൂടെ ആകെ 3,15,07,517 രൂപയുടെ വിറ്റുവരവാണ് നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളം ഹൈടെക് വ്യവസായങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939. സംസ്ഥാനത്തെ ആഗോള ടൂറിസം വിജ്ഞാന ആരോഗ്യ ഹബ്ബായി ഉയർത്താൻ ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർജന്റീന താരം ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: വാണി സംപ്രതി വാർത്താഹാഷ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. ഉറക്ക ചടവുകളിൽ നിന്നുണർന്ന് നവഭാവുകത്വത്തിന്റെ സൗരകിരണങ്ങളിലേക്ക് നോക്കൂ. ഈ പ്രഭാതം എത്ര സുന്ദരമായിരിക്കുന്നു! മഴനൂലുകൾ കൊണ്ട് മേഘച്ചാർത്തുകൾക്ക് തോരണമണിഞ്ഞാലും ഇളവെയിലിൻ്റെ സ്വർണനാരുകൾ കൊണ്ട് ആത്മഹർഷങ്ങളുടെ പട്ടുടയാടകൾ നെയ്താലും ഹിമഗണങ്ങൾ കൊണ്ട് കുളിരിൻ്റെ കഞ്ചുകം ചാർത്തിയാലും നിർമ്മലമായ ഈ പ്രഭാതത്തിന് എന്തൊരു ഹൃദ്യചാരുത! കമനീയമായ ഒരു പകലിലേക്കുള്ള ഒരുക്കം. മുടികോതി മലർച്ചൂടി വരുന്ന പ്രഭാതമേ, പ്രണയമാർ നിന്നെയും നിന്റെ ഈ പ്രസരിപ്പിൻ ഭാഗമാക്കൂ. പുറത്തു പൂത്തു തുടങ്ങിയ പൂവാങ്കുരുന്നുകൾ, തൊടിയിലെങ്ങും പറന്നു തിങ്ങും പൂത്തുമ്പികൾ, വെളിച്ചം തിരക്കുകൂട്ടാൻ തുടങ്ങുന്നു. സജീവമായ ഒരു പകലിനെ വരവേൽക്കാൻ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: നിലാവുദിച്ചതുപോലെ കൺതടങ്ങളിൽ തിളങ്ങി മാഞ്ഞു പോകാതെ നിൽക്കും ചന്ദ്രബിംബം പോലെ. പ്രണയിനി, നീ പകർന്നു നൽകും സ്നേഹചുംബനങ്ങൾ പോലെ. ആത്മതടങ്ങളിൽ തൊട്ടുണർത്തും അക്ഷരങ്ങൾ, അമൃത്യമായ വാക്വിലാസങ്ങളുടെ ചാരുത. പശ്ചിമഘട്ടത്തിൻ്റെ ഹരിതാഭയിൽ നിന്ന് ഊർജമാർന്ന് പ്രകാശിക്കുന്ന എൻ്റെ ഭാഷ, എൻ്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പി എൻ പണിക്കർ എന്ന സാക്ഷര കേരളത്തിന്റെ ശില്പിയെക്കുറിച്ച് കേൾക്കാം. വായിച്ചു വളരുക എന്ന മുദ്രാവാക്യം കേൾക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. എഴുത്ത് പഠിച്ച് കരുത്ത് നേടുക എന്ന ആഹ്വാനവുമായി കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത പി എൻ പണിക്കർ അരനൂറ്റാണ്ട് കാലത്തെ ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ നിന്നും നിരക്ഷരതാ നിർമ്മാർജ്ജന യജ്ഞത്തിൽ നിന്നും പി എൻ പണിക്കർ കടഞ്ഞെടുത്ത പുനർനിർമ്മാണത്തിന്റെ അമൃത ബിന്ദുക്കളായിരുന്നു വായിച്ചു വളരുക, എഴുത്തു പഠിച്ച് കരുത്തരാവുക എന്നീ ആശയങ്ങൾ. ഈ രണ്ട് മുദ്രാവാക്യങ്ങളും അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങളായി മാറി. 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സാക്ഷരതാ സംസ്ഥാനമായി മാറി. ഈ നേട്ടം കൈവരിക്കാൻ കേരളത്തെ പ്രാപ്തരാക്കിയതിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനുള്ള പങ്ക് നിസ്സാരമല്ല. ആ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച നാല് വ്യക്തികളായിരുന്നു പി എൻ പണിക്കർ, പി ടി ഭാസ്കര പണിക്കർ, കെ ആർ രാജൻ, സി ജി ശാന്തകുമാർ എന്നിവർ. ഇതിൽ പി എൻ പണിക്കർ ഒറ്റയ്ക്കാണ് 3500 വരുന്ന ഗ്രന്ഥശാലകളുടെ പ്രവർത്തനം ജനാധിപത്യ രീതിയിൽ സംഘടിപ്പിച്ചത്. വെളുത്ത നിറത്തിലുള്ള ഖദർ മുണ്ട്, ഖദറിൽ തന്നെയുള്ള ഫുൾ കൈയുള്ള ഷർട്ട്, തോളിൽ കരയുള്ള ഷാൾ, ഇത്രയും മതി പി എൻ പണിക്കർ എന്ന വ്യക്തിയെ അടയാളപ്പെടുത്താൻ. കേരളത്തിലെ 3500 ഗ്രന്ഥശാലകളിലും പി എൻ പണിക്കർ എന്ന വ്യക്തി കയറിയിറങ്ങി. അനാഥമായി കിടന്ന ലൈബ്രറികളെ അടുക്കും ചിട്ടയുമുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റി. ഗ്രന്ഥശാലാ പ്രവർത്തകരെ സാമൂഹ്യ സേവന സന്നദ്ധതയുള്ള പൌരന്മാരാക്കി മാറ്റി. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഗ്രന്ഥശാല പ്രസ്ഥാനമായി കേരള ഗ്രന്ഥശാലാ സംഘത്തെ മാറ്റിത്തീർക്കാൻ പി എൻ പണിക്കർക്ക് കഴിഞ്ഞു. പി എൻ പണിക്കരും പി ടി ഭാസ്കര പണിക്കരും ഡോക്ടർ ശിവദാസൻ പിള്ളയും മറ്റും ചേർന്ന് 1977 കാൻഫർഡിന്, അതായത് കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന കൌൺസിലിന് രൂപം കൊടുത്തു. ജനബോധത്തെ വളർത്തിയിടാതെ എങ്ങനെ നാടിനെ മാറ്റാനാകും എന്ന മുദ്രാവാക്യവുമായി കാൻഫർഡ് കേരളമാകെ പ്രവർത്തിച്ചു. വായിച്ചു വളരുക, എഴുത്തു പഠിച്ച് കരുത്ത് നേടുക, നാം ഒന്ന്, സൗഹൃദ ഗ്രാമം തുടങ്ങിയ നവീന ആശയങ്ങളുമായി പി എൻ പണിക്കർ കാൻഫർഡിനെ മുന്നോട്ട് നയിച്ചു. സർവമത സമഭാവത്തിനും മദ്യമുക്ത കേരളത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും കാൻഫർഡിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകി. കേരളത്തെ ഒരു സൗഹൃദ ഗ്രാമമായി വളർത്തിയെടുക്കണമെന്നായിരുന്നു ദേശസ്നേഹിയായ പി എൻ പണിക്കർ ആഗ്രഹിച്ചിരുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു പി എൻ പണിക്കർ. സത്യസന്ധതയുടെയും ആദർശശുദ്ധിയുടെയും ലാളിത്യത്തിന്റെയും അധ്വാനത്തിന്റെയും പ്രതിരൂപം ആയിരുന്നു നവോത്ഥാന നായകനായ പി എൻ പണിക്കർ. ഗാന്ധിയൻ ആശയങ്ങളെ അദ്ദേഹം ജീവിതത്തോട് ചേർത്ത് പിടിച്ചു. കേരളത്തെയും കേരള സംസ്കാരത്തെയും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു യുഗപുരുഷനായിരുന്നു പി എൻ പണിക്കർ. 1995 ജൂൺ 19 അദ്ദേഹം വിടവാങ്ങി. ജൂൺ 19 ആ സ്മരണാർത്ഥം വായനാ ദിനമായി ആചരിച്ചു പോരുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, തയ്യാറാക്കിയത് LR മധുജൻ.

ശ്വേതാവ് കുളിർന്നൊരു ശൈലകൂടത്തിൽ ഇനിയൊന്ന് പാടുവാൻ നീ വരും ശാരികെ. ഈ നിഴൽ പോലും എന്റെ വനഗായകനെ വാസന്തചന്ദ്രിക സ്പർശലഹരിയിൽ ഉന്മത്തമായി ഉണർത്തുന്നു. ഞാനതിൽ ലയിക്കുന്നു ലാസ്യമായി സൗന്ദര്യലവണമായി. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയതാളങ്ങൾക്കനുസൃതമാം വിധം തുടിക്കുമൊരു രാഗകല്ലോലിനി. മന്ത്രചാരുതയാൽ അനുഗ്രഹീതമായൊരു ഗാനധാരതൻ കുളിർ സ്പർശം.

പ്രഭാതരശ്മികളേറ്റ് തിളങ്ങുന്ന നെൽപ്പാടങ്ങളെപ്പോലെ ഹൃദ്യമായ വാക്കുകൾ. വസന്തം കണം തന്ന താമര നൂലുകൾ കൊണ്ട് ഞാൻ വാക്കുകൾ കോർത്തെടുക്കുന്നു. സ്നേഹത്തെ അന്വേഷിച്ചുകൊണ്ടുള്ള എൻ്റെ നടത്തങ്ങൾ, പ്രണയം തേടിയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ, വാക്കുകൾക്ക് ജീവൻ വയ്ക്കുന്നു, കവിതയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. എവിടെ നിന്നൊക്കെയോ ഭാവങ്ങളുടെ ചായങ്ങൾ എടുത്തണിഞ്ഞ് അവ പുറത്തേക്ക് പറക്കുന്നു. കവിതകളുടെ ചിത്രശലഭങ്ങൾ, കവിതകളുടെ തുമ്പിച്ചിറകുകൾ, കവിതയിൽ നിന്നൂറുന്ന കന്മദം, കവിതയിൽ നിന്ന് പിറക്കുന്ന പ്രതിഷേധങ്ങൾ, കവിത കത്തി കാട്ടുതീയായ ചരിത്രങ്ങൾ, വിപ്ലവത്തിൻ്റെ നാനാർത്ഥങ്ങൾ, ഭൗതികതയുടെ പര്യായങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം.

വിശുദ്ധദിഗംബരം നെറ്റിയിൽ തൊടാം രക്തസിന്ദൂരം സ്വപ്നം വ്യഥ നിന്നെയൊന്നോർമിക്കാതെ ഉണ്ടിട്ടില്ലിന്നേവരെ അച്ഛന്റെ ശിഷ്ടായുസും നീ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2-ാഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ വിശദമായി. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. സംഘടനയുടെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടക്കുന്ന ഉച്ചകോടിയിൽ സുരക്ഷ, കണക്ടിവിറ്റി, പുതിയ അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മുൻഗണനകൾ പ്രധാനമന്ത്രി വ്യക്തമാക്കും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ പ്രധാനമന്ത്രി റഷ്യ, ഇറാൻ, കിർഗിസ് റിപ്പബ്ലിക്, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ബിഷ്കെക്കിൽ നടന്ന 6-ാമത് ലോക നോവാർഡ് ഗെയിംസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തു. ബിഷ്കെക്കിൽ നടക്കുന്ന SCO ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, പ്രതിരോധം എന്നീ മേഖലകളിലെ സഹകരണം ചർച്ചയായി. യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കണമെന്നും അനന്തമായ യുദ്ധങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് നാം നീങ്ങണമെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി.
1: യുക്രൈൻ വിഷയ ഹമേശാ ചർച്ച ഭാരത് ശാന്തി സഭി പ്രയാസോ കാ സമർത്ഥന കർത്തര ശാന്തി ഹർ പ്രയാസ ആഗെ ഭീ സമർത്ഥന കർത്തരേഗാ ഹെ എൻഡ്ലെസ് വാർ എൻഡ് ഓഫ് വാർ ഉസി ദിശാമേ ജാനാ ഹോ മാനവതാ ഭലായി ബഹുത് ആവശ്യക.
0: ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചു. അമേരിക്കയിലെ ആഷ്വില്ലിൽ നടക്കുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയിൽ നടക്കുന്ന ഈ യോഗം ആഗോള സാമ്പത്തിക വളർച്ച, സാമ്പത്തിക സ്ഥിരത, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, വ്യാപാരം, നിക്ഷേപം, അന്താരാഷ്ട്ര സാമ്പത്തിക വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വ്യാപാര നിക്ഷേപ സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ശ്രീമതി നിർമ്മലാ സീതാരാമൻ UK ചാൻസലർ ജോൺ ഹീലിയുമായി കൂടിക്കാഴ്ച നടത്തി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ കാലയളവിൽ 6.9% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ആഗോള സാമ്പത്തിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ വളർച്ചാ വേഗം നിലനിർത്തിയതായി GDP കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം അറിയിച്ചു. 4-ാമത് ഇൻഡോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും ജർമ്മൻ പരിസ്ഥിതി മന്ത്രിയും സംയുക്ത അധ്യക്ഷത വഹിക്കും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നീ വിഷയങ്ങളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിസ്ഥിതി ഫോറം സംഘടിപ്പിക്കുന്നത്. ആസിഡിന്റെ ചില്ലറ വിൽപ്പനയിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ മറുപടി തേടിയ സുപ്രീംകോടതി. ആസിഡിന്റെ ചില്ലറ വിൽപ്പന നിയന്ത്രിക്കുന്നതിന് 2013 മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടും അവ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനെ ചൊല്ലിയുള്ള ആശങ്കകൾക്കിടയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം. ആസിഡ് ആക്രമണത്തിന് ഇരയായവർക്ക് ഉചിതമായ പുനരധിവാസ നടപടികൾ 6 ആഴ്ചയ്ക്കുള്ളിൽ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോടും എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. മണിപ്പൂരിലെ സെൻസസ് നടപടികൾ മാറ്റിവെയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. മണിപ്പൂരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം. മണിപ്പൂർ ഗവർണർ അജയ് കുമാർ ഭല്ല, മുഖ്യമന്ത്രി യുപ്നം ഖേംചന്ദ് സിംഗ്, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ സെൻസസ് നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയും നിർദ്ദേശം നൽകിയിരുന്നു. സോൺ നദിയിലെ ജലം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് ബീഹാറും ഝാർഖണ്ഡും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ബീഹാർ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി, ജൽശക്തി മന്ത്രി CR പാട്ടീൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കിഴക്കൻ ഇന്ത്യയിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ജലതർക്കത്തിന് ബീഹാറും ഝാർഖണ്ഡും തമ്മിലുള്ള ഈ കരാറിലൂടെ പരിഹാരമായതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. ദേശീയ പോഷകാഹാര വാരത്തിന് തുടക്കമായി. സമീകൃത ആഹാരത്തിന്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരം ആചരിക്കുന്നത്. വാരാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 939 ആയി. 4,200 പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. 6 ജലവൈദ്യുത പദ്ധതികളിലായി 1,000 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന് നടക്കും. ബൽരാജ് ജോഷി ചെയർമാനായ 5-അംഗ സമിതിയാണ് നേരിട്ടെത്തി പരിശോധന നടത്തുന്നത്. 3 ദിവസം കുമളിയിൽ തങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് ശേഷം കേരളം തമിഴ്നാട് പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരും. തുടർന്ന് ഈ മാസം അവസാനം ദില്ലിയിൽ ഉന്നതതല യോഗവും നടക്കും. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏഖണ്ഡ കേൽക്കെ മൈതാൻമേൻ പരിപാടിയുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. മന്ത്രിമാരായ റോജിയം ജോൺ, ഒ ജെ ജനീഷ്, ഒളിമ്പ്യൻ PR ശ്രീജേഷ് എന്നിവർ മുഖ്യാതിഥികളാകും. കേരളത്തിന്റെ അഭിമാനമായ കായിക താരങ്ങളെ പരിപാടിയിൽ ആദരിക്കും. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 66-ാമത് സ്ഥാപക ദിനാഘോഷം ഇന്ന് നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. NIT കാലിക്കറ്റ് ഡയറക്ടർ പ്രസാദ് കൃഷ്ണ അധ്യക്ഷത വഹിക്കും. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. ലോകകപ്പിൽ സ്പെയിനെതിരായ തോൽവിയും പിതാവിന്റെ വിയോഗവുമാണ് കളിക്കളം വിടാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് മെസ്സി വ്യക്തമാക്കി. 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് കിരീടം സമ്മാനിച്ച മെസ്സി 2 കോപ്പ അമേരിക്ക കിരീടങ്ങളിലേക്കും ടീമിനെ നയിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: റൊസാരിയോയിലെ തെരുവിൽ നിന്നും ലോക ഫുട്ബോളിന്റെ നെറുകിയിലേക്ക് വളർന്ന ഇതിഹാസ താരം ലയണൽ മെസ്സി ഇനി അർജന്റീനയുടെ ടീമിൽ ഉണ്ടാവില്ല. 21 വർഷം നീണ്ട കരിയറിന്റെ ബൂട്ട് അഴിക്കുന്നതായി വൈകാരികമായ കുറിപ്പിലൂടെ മെസ്സി ലോകത്തെ അറിയിച്ചു. ദേശീയ ജേഴ്സിൽ നിന്ന് വിട പറയാൻ ഇതാണ് ഏറ്റവും ശരിയായ സമയമെന്ന് താൻ വിശ്വസിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ഉൾപ്പെടെയുള്ള കിരീട നേട്ടങ്ങളിൽ നിർണായക പങ്കുവച്ച മെസ്സി അർജന്റീനിയൻ ഫുട്ബോളിന്റെ സുവർണകാലത്തിന് നേതൃത്വം നൽകിയ താരമാണ്. രാജ്യത്തിനായി 207 മത്സരങ്ങളിൽ നിന്ന് 125 ഗോളുകൾ നേടിയിട്ടുള്ള അദ്ദേഹം 2022 അർജന്റീനയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചു. ഒടുവിൽ അമേരിക്കൻ ലോകകപ്പിൽ സ്വന്തം ടീമിനെ ഫൈനലിലേക്ക് കൈപിടിച്ചു. കാൽപന്ത് മിസിഹയുടെ പടിയിറക്കത്തിന്റെ ഹൃദയവേദനയിലാണ് ആരാധക ലോകം.
0: 2 ആഴ്ച നീളുന്ന സ്വച്ഛതാ പക്വടയ്ക്ക് ഇന്ന് രാജ്യമെമ്പാടും തുടക്കമാകും. കേന്ദ്രമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. തൊഴിലിടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കുക, പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, തൊഴിൽ സംസ്കാരത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് പ്രചാരണത്തിന്റെ ലക്ഷ്യം. ഭരണപരമായ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനും ഇ ഫയലിംഗ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭൌതിക ഡിജിറ്റൽ ശുചിത്വത്തിനൊപ്പം രേഖകളുടെ പരിപാലനത്തിനും ഇത്തവണ പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ യജ്ഞം മേയർ VV രാജേഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റെസിഡൻസ് അസോസിയേഷനുകൾ, പൊതുജനങ്ങൾ, നഗരസഭയുടെ 100 ജീവനക്കാർ തുടങ്ങിയവരെ കോർത്തിണക്കിയാണ് ശുചീകരണ യജ്ഞം. സംഗീത സംവിധായകനും തബലിസ്റ്റുമായ കോഴിക്കോട് അബൂബക്കർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അരീക്കാട്ടെ ഉള്ളിശ്ശേരി കുന്നിലെ വീട്ടിലായിരുന്നു അന്ത്യം. തന്റെ സ്വതസിദ്ധമായ ഈണങ്ങളിലൂടെ സംഗീത ലോകത്തിന് 3000-ത്തിലധികം മനശ്ചുര ഗാനങ്ങൾ സമ്മാനിച്ച കലാകാരനാണ് കോഴിക്കോട് അബൂബക്കർ. ഹിന്ദി സാഹിത്യകാരനും വിവർത്തകനുമായ ഡോക്ടർ ജെ രാമചന്ദ്രൻ നായർ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് രാവിലെ 11:30 എറണാകുളം രവിപുരം ശ്മശാനത്തിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ഉപദേശക സമിതി അംഗം, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരണ സഭയുടെ ഭരണസമിതി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജൽശക്തി മന്ത്രാലയത്തിന്റെ 2 ദിവസത്തെ വകുപ്പുതല ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, ജനപങ്കാളിത്തത്തോടെയുള്ള ജലസംഭരണം, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 കീഴിലുള്ള ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നടത്തിപ്പും പരിപാലനവും എന്നിങ്ങനെ പ്രധാന വിഷയങ്ങൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും. ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 26-ാമത് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. 4-ാമത് ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പ്രധാന ചർച്ചാ വിഷയം. 2 ആഴ്ചത്തെ സ്വച്ഛതാ പ്രചാരണ യജ്ഞത്തിന് ഇന്ന് രാജ്യത്തുടനീളം തുടക്കമാകും. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യപാദത്തിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള സമഗ്ര സുരക്ഷാ പരിശോധന ഇന്ന്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുമ്പാണ് വയോജനങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നു. ചിരിയും കളിയുമായ ഒരു ദിനം. പരസ്പരം വഴക്കില്ല, ഈഗോ പ്രശ്നങ്ങളില്ല, എന്നാൽ പരസ്പരം കളിയാക്കുന്നതിന് ഒരു കുറവുമില്ല. എങ്ങനെ കളിയാക്കിയാലും അതിനെ അതിൻ്റെതായ സെൻസിൽ എടുക്കുന്നവർ. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, പെട്ടെന്നൊന്നും ഇവരിൽ ഓർമ്മയുടെ കോശങ്ങൾ കൊഴിഞ്ഞു പോകില്ല. അത്ര കണ്ട് അവർ സൗഹൃദപ്പെട്ട് കിടക്കുന്നു. വയലോപ്പിള്ളി സംസ്കൃത ഭവനിൽ നിന്ന് വന്ന വയോജന കൂട്ടായ്മയാണ്. എല്ലാം ഓരോ നിമിഷവും അവർ സൗഹൃദപൂർവ്വം ആഘോഷിക്കുന്നു, ആസ്വദിക്കുന്നു. ഇത്രയും സൗഹൃദങ്ങളും ഓർമ്മകളും ഒക്കെയായി ജീവിക്കുന്ന അവരുടെ തലച്ചോറിലെ ഓർമ്മകളുടെ കോശങ്ങൾക്ക് മരിക്കുവാൻ വയ്യ. അവ ഓരോ നിമിഷവും കൂടുതൽ പച്ചയായിക്കൊണ്ടിരിക്കുന്നു, സമൃദ്ധമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെക്കുറിച്ചോ ചെറുമക്കളെക്കുറിച്ചോ ഉള്ള ആശങ്കകൾക്ക് വിട പറയുക. ചെറുമക്കളുടെ പരീക്ഷകളെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടവരല്ല നിങ്ങൾ. ദുരിത ദുഃഖങ്ങളുടെ ഭാരമുള്ള തലപ്പാവുകൾ എടുത്ത് തലയിൽ വയ്ക്കേണ്ടവരല്ല നിങ്ങൾ. അതേക്കുറിച്ചൊന്നും ആലോചിക്കാതെ സദാ സൗഹൃദപൂർവം ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ ഞാൻ അവരോട് പറഞ്ഞു. കാരണം സൗഹൃദത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ. ഒരേ പ്രായത്തിലുള്ള രണ്ട് വ്യക്തികളെ സങ്കൽപ്പിക്കുക. രണ്ടുപേരും ദിവസവും നടക്കാൻ പോകുന്നു. ആരോഗ്യകരമായ ഭക്ഷണമാണ് കഴിക്കുന്നത്. പ്രമേഹമോ രക്തസമ്മർദ്ദമോ പോലുള്ള രോഗങ്ങളും നിയന്ത്രണത്തിലാണ്. എന്നാൽ 20 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം പ്രകടമാകുന്നു. ഒരാൾ ഇന്നും സുഹൃത്തുക്കളോടൊപ്പം ചിരിച്ചും സംസാരിച്ചും പഴയ ഓർമ്മകൾ പങ്കുവച്ചും ജീവിതം ആസ്വദിക്കുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ഓർമ്മശക്തിയും ചിന്താശേഷിയും ഇപ്പോഴും മികച്ച നിലയിലാണ്. മറ്റേയാൾ ക്രമേണ പേരുകൾ മറന്നു തുടങ്ങുന്നു. സാധനങ്ങൾ എവിടെ വച്ചെന്ന് ഓർമ്മയില്ല. ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഒടുവിൽ പ്രിയപ്പെട്ടവരെ പോലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഡിമെൻഷ്യ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കീഴടക്കുന്നു. ഒരുപോലെ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടർന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ശാസ്ത്രലോകം എന്ന് പറയുന്നത് അതിന്റെ ഉത്തരം മരുന്നുകളിൽ മാത്രമല്ല, മനുഷ്യബന്ധങ്ങളിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എന്നത് ഒരു സാമൂഹിക നിരീക്ഷണം മാത്രമല്ല, അതൊരു ജൈവശാസ്ത്ര സത്യവുമാണ്.

നമ്മുടെ മസ്തിഷ്കം ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിലൂടെ രൂപപ്പെട്ടത് കൂട്ടമായി ജീവിക്കാനാണ്. സംസാരിക്കാനും കേൾക്കാനും മുഖഭാവങ്ങൾ വായിക്കാനും വികാരങ്ങൾ പങ്കുവയ്ക്കാനും മറ്റുള്ളവരുമായി സഹകരിക്കാനുമുള്ള പ്രത്യേക നാഡീ ശൃംഖലകളാണ് നമ്മുടെ തലച്ചോറിലുള്ളത്. അതുകൊണ്ടാണ് ഒരു സുഹൃത്തിനോടുള്ള ചെറിയ സംഭാഷണം പോലും മസ്തിഷ്കത്തിന് വലിയൊരു വ്യായാമമായി മാറുന്നത്. ഒരു സംഭാഷണത്തിനിടെ നമ്മുടെ തലച്ചോറ് ഒരേ സമയം നിരവധി ജോലികൾ ചെയ്യുന്നു. മറ്റേയാളുടെ വാക്കുകൾ കേൾക്കുന്നു, അർത്ഥം മനസ്സിലാക്കുന്നു, മുമ്പത്തെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യുന്നു, ശരിയായ മറുപടി കണ്ടെത്തുന്നു, വികാരങ്ങൾ നിയന്ത്രിക്കുന്നു, മുഖഭാവങ്ങൾ വായിക്കുന്നു. ഭാഷയും ഓർമ്മയും ശ്രദ്ധയും തീരുമാനമെടുക്കാനുള്ള കഴിവും ഒരേ സമയം പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ചേർന്ന് തലച്ചോറിന് ലഭിക്കുന്ന സമഗ്ര പരിശീലനമാണ് സാമൂഹിക ഇടപെടൽ. ജിമ്മിൽ പോയി പേശികളെ ശക്തിപ്പെടുത്തുന്നത് പോലെ അർത്ഥവത്തായ മനുഷ്യബന്ധങ്ങൾ മസ്തിഷ്കത്തിലെ ന്യൂറൽ നെറ്റ്വർക്കുകളെ ശക്തിപ്പെടുത്തുന്നു. ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് വിളിക്കുന്നത്. അതായത് അനുഭവങ്ങൾക്കനുസരിച്ച് പുതിയ നാഡീ ബന്ധങ്ങൾ രൂപപ്പെടുത്താനുള്ള മസ്തിഷ്കത്തിന്റെ കഴിവ്. നമ്മൾ കൂടുതൽ സംസാരിക്കുകയും ചിന്തിക്കുകയും പുതിയ ആളുകളെ പരിചയപ്പെടുകയും ചെയ്യുന്ന അത്രയും ഈ നാഡീബന്ധങ്ങൾ ശക്തിപ്പെടുന്നു. ഓർമ്മശക്തിയും ഭാഷാശേഷിയും മെച്ചപ്പെടുന്നു. പ്രശ്നപരിഹാര ശേഷി വർദ്ധിക്കുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും മെച്ചപ്പെടുന്നു. മസ്തിഷ്കത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിലൊന്നാണ് യൂസ് ഇറ്റ് ഓർ ലോസ് ഇറ്റ്, അതായത് ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടും. നമ്മൾ ഉപയോഗിക്കാത്ത കഴിവുകൾ ക്രമേണ ക്ഷയിച്ചു പോകും. വ്യായാമമില്ലാതെ പേശികൾ ദുർബലമാകുന്നത് പോലെ ചിന്തിക്കാത്തതും സംസാരിക്കാത്തതും ഓർമ്മകൾ ഉപയോഗിക്കാത്തതുമായ ജീവിതം നാഡീ ശൃംഖലകളെയും ദുർബലമാക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്ക് ദിവസങ്ങൾ മുഴുവൻ ആരോടും സംസാരിക്കാതെ കഴിയാം. പുതിയ അനുഭവങ്ങൾ കുറയുന്നു, ചിന്തിക്കാനുള്ള അവസരങ്ങൾ കുറയുന്നു, ഓർമ്മ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ കുറയുന്നു. ഇത് പതുക്കെ പതുക്കെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ തുടങ്ങും. മനഃശാസ്ത്രത്തിലും ന്യൂറോ സയൻസിലും വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് കൊഗ്നിറ്റീവ് റിസർവ്. ഇത് തലച്ചോറിന്റെ കരുതൽ ശേഷി എന്നാണ് ലളിതമായി പറയാൻ കഴിയുക. ഒരു നഗരത്തിൽ നിരവധി ബദൽ റോഡുകൾ ഉണ്ടെങ്കിൽ ഒരു റോഡ് അടഞ്ഞാലും ഗതാഗതം നിലയ്ക്കില്ല. അതുപോലെ ജീവിതകാലം മുഴുവൻ പഠിക്കുകയും വായിക്കുകയും സുഹൃത്തുക്കളുമായി ഇടപഴകുകയും ചെയ്യുന്നവരുടെ തലച്ചോറിൽ കൂടുതൽ ശക്തമായ നാഡീ ശൃംഖലകൾ രൂപപ്പെടുന്നു. പ്രായമാകുമ്പോൾ ചില കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാലും ഈ അധിക ശൃംഖലകൾ പ്രവർത്തനം തുടരുമെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ അളവിൽ തലച്ചോറിൽ മാറ്റങ്ങൾ ഉണ്ടായാലും ചിലർക്ക് ലക്ഷണങ്ങൾ വൈകിയാണ് പ്രകടമാകുന്നത്. ഏകാന്തത വെറുമൊരു വികാരമല്ല, അതൊരു ജൈവ പ്രതികരണമാണ്.

ദീർഘകാല സാമൂഹിക ഒറ്റപ്പെടൽ ശരീരത്തിലെ സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. തുടർച്ചയായ മാനസിക സമ്മർദ്ദം ഓർമ്മ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്തിന്റെ പ്രവർത്തനത്തെയും ബാധിക്കാം. ഇതോടൊപ്പം വിഷാദരോഗം, ഉറക്കക്കുറവ്, ശാരീരിക പ്രവർത്തനങ്ങളുടെ കുറവ് എന്നിവയും ചേരുമ്പോൾ മസ്തിഷ്കത്തിന്റെ ആരോഗ്യം കൂടുതൽ പ്രതികൂലമായി ബാധിക്കപ്പെടാം. അതുകൊണ്ടാണ് ഇന്ന് പല ഗവേഷകരും ഏകാന്തതയെ പുകവലി, അമിതവണ്ണം തുടങ്ങിയ ആരോഗ്യ അപകട ഘട്ടങ്ങൾക്കൊപ്പം പരിഗണിക്കുന്നത്. പ്രായം കൂടുമ്പോൾ ജീവിത പങ്കാളിയുടെ വിയോഗം, കേൾവിക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ, മക്കളുടെ വിദേശ ജീവിതം, വിരമിക്കൽ എന്നിവ കാരണം പലരും സാമൂഹിക ജീവിതത്തിൽ നിന്ന് പതുക്കെ അകന്നു പോകുന്നു. അങ്ങനെ ഒറ്റപ്പെടൽ വർദ്ധിക്കുന്നു. ഒറ്റപ്പെടൽ ചിന്താശേഷി കുറയ്ക്കുന്നു. ചിന്താശേഷി കുറയുമ്പോൾ വ്യക്തി കൂടുതൽ ആളുകളെ ഒഴിവാക്കുന്നു. വീണ്ടും ഒറ്റപ്പെടൽ വർദ്ധിക്കുന്നു. ഇങ്ങനെ ഒരു ദൂഷിത ചക്രം ആരംഭിക്കുന്നു. ഡിമെൻഷ്യയ്ക്ക് ഏകാന്തത മാത്രമല്ല കാരണം, എന്നാൽ അത് രോഗം പ്രകടമാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന അപകട ഘടകങ്ങളിൽ ഒന്നാണ്. മസ്തിഷ്കത്തെ സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില ലളിതമായ കാര്യങ്ങളുണ്ട്. പഴയ സുഹൃത്തുക്കളെ വീണ്ടും ബന്ധപ്പെടുക. കുടുംബാംഗങ്ങളോടൊപ്പം ദിവസവും കുറച്ചു സമയം സംസാരിക്കുക. വായനാ കൂട്ടങ്ങൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവയിൽ പങ്കെടുക്കുക. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. കൊച്ചുമക്കളോടൊപ്പം കഥ പറയുകയും കളിക്കുകയും ചെയ്യുക. മൊബൈൽ സന്ദേശങ്ങൾക്കപ്പുറം നേരിട്ടുള്ള സംഭാഷണങ്ങൾക്ക് സമയം കണ്ടെത്തുക. ഓർക്കുക, ഇവയെല്ലാം സാമൂഹിക വിനോദങ്ങൾ മാത്രമല്ല, മസ്തിഷ്കത്തിന്റെ ദീർഘകാല ആരോഗ്യത്തിലേക്കുള്ള നിക്ഷേപങ്ങളാണ്. ഇന്ന് നമ്മിൽ പലർക്കും നൂറുകണക്കിന് ഓൺലൈൻ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ സംസാരിക്കാൻ ഒരാളില്ല. ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷെ മനസ്സ് തുറക്കാൻ ഒരു സുഹൃത്ത് പോലുമില്ല. ഡിജിറ്റൽ ആശയവിനിമയത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, എന്നാൽ അത് നേരിട്ടുള്ള മനുഷ്യബന്ധങ്ങൾക്ക് പകരമാകില്ല. ഒരു കൈകോർക്കൽ, ഒരു ആത്മാർത്ഥ ചിരി, ഒരു ചായക്കപ്പിന് ചുറ്റുമുള്ള സംഭാഷണം, ഒരു തോളിൽ കൈവച്ചുള്ള ആശ്വാസം, ഇവയെല്ലാം മസ്തിഷ്കത്തിനും മനസ്സിനും നൽകുന്ന അനുഭവം ഒരു സ്ക്രീനിന് പൂർണ്ണമായി പകരം വയ്ക്കാൻ കഴിയില്ല. ആരോഗ്യകരമായ ഭക്ഷണവും വ്യായാമവും പോലെ തന്നെ നല്ല സൗഹൃദങ്ങളും ഒരു ആരോഗ്യശീലമാണ്. നമ്മളിന്ന് ഒരു സുഹൃത്തിനൊപ്പം പങ്കിടുന്ന ഒരു

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: വിഷാദത്തിൻ്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്തസ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിൻ്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം തളിരില്ല.
1: പ്രണയബന്ധങ്ങളിലും ദാമ്പത്യത്തിലും പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് പുരുഷന്മാരുടെ പെട്ടെന്നുള്ള നിശബ്ദതയും മാനസികമായ പിന്മാറ്റവും. ഒരു പ്രകോപനവുമില്ലാതെയാണ് അവർ മാറുന്നതെന്ന് പുറമേ നിന്ന് തോന്നാമെങ്കിലും അതിന്റെ പിന്നിൽ കൃത്യമായ ചില കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്. സൗന്ദര്യത്തെക്കാൾ ഉപരിയായി പെരുമാറ്റത്തിലെ പൊരുത്തക്കേടുകളാണ് പലപ്പോഴും അവരെ സമാധാനത്തിന്റെ പുതിയ തീരങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നത്. ഏതൊരു പുരുഷനും തന്റെ ജീവിത പങ്കാളിയിൽ നിന്ന് പ്രാഥമികമായി ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പുറം ലോകത്തെ പോരാട്ടങ്ങൾ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ശാന്തമായ ഒരിടം അവൻ തേടുന്നു. എന്നാൽ ആ ഇടം നിരന്തരമായ പരാതികൾ കൊണ്ട് നിറയുമ്പോൾ അവന്റെ ഊർജം ചോർന്നു പോകുന്നു. അശാന്തിയുടെ കേന്ദ്രമായി പങ്കാളി മാറുമ്പോൾ തർക്കങ്ങളിൽ ഏർപ്പെടാതെ തന്നെ അയാൾ മാനസികമായി പിന്മാറാൻ തുടങ്ങും. പുരുഷ മനഃശാസ്ത്രത്തിൽ ബഹുമാനമെന്നത് പ്രാണവായു പോലെ പ്രധാനമാണ്. ഒരാളുടെ പരിശ്രമങ്ങളെ പരിഹസിക്കുന്നതോ കുറച്ചു കാണുന്നതോ അയാളുടെ താൽപര്യങ്ങൾ നശിപ്പിക്കും. പങ്കാളിക്ക് വേണ്ടിയുള്ള തന്റെ അധ്വാനത്തിന് അംഗീകാരം ലഭിക്കാത്തപ്പോൾ താൻ ആ ബന്ധത്തിൽ അനാവശ്യമാണെന്ന തോന്നൽ അവനിൽ ജനിക്കുന്നു. ആരോഗ്യകരമായ മത്സരത്തെക്കാൾ ഉപരിയായി തന്നെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന ഒരു പങ്കാളിക്ക് മുന്നിൽ തന്റെ പൗരുഷം മുറിവേൽപ്പിക്കപ്പെട്ടതായി അയാൾ തിരിച്ചറിയുന്നു. കരച്ചിൽ, കുറ്റബോധം ജനിപ്പിക്കൽ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക തുടങ്ങിയ വൈകാരികമായ ചൂഷണങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പുരുഷനെ തളർത്തുകയല്ല, മറിച്ച് വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശക്തനായ ഒരു പുരുഷൻ ഇത്തരം വൈകാരിക നാടകങ്ങൾ തിരിച്ചറിയുകയും അവയിൽ നിന്ന് രക്ഷ നേടാൻ വിശദീകരണങ്ങളില്ലാതെ അകന്നുപോവുകയും ചെയ്യും. എപ്പോഴും ലഭ്യമായിരിക്കുക എന്നതല്ല, മറിച്ച് സ്വന്തമായ ആത്മാഭിമാനവും അതിർവരമ്പുകളും ഉള്ളവരോടാണ് പുരുഷന്മാർക്ക് ആദരവ് തോന്നുക. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ അന്തസ്സില്ലാതെ പെരുമാറുന്നതും അന്യരിൽ നിന്ന് അനാവശ്യമായ അംഗീകാരം തേടുന്നതും പുരുഷന്റെ കണ്ണിൽ പങ്കാളിയുടെ വില കുറയ്ക്കും. വിശ്വസ്തതയും അന്തസ്സുമാണ് ഏതൊരു സൗന്ദര്യത്തെക്കാളും അവരെ ആകർഷിക്കുന്നത്. ഒരു പുരുഷൻ തന്റെ പ്രതിസന്ധികളെ മറികടക്കുമ്പോൾ തനിക്ക് ചുറ്റുമുള്ളവരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. തന്റെ ഒന്നുമില്ലായ്മയിൽ ഒപ്പം നിന്നവരെ അയാൾ ഒരിക്കലും മറക്കില്ല. പ്രയാസഘട്ടങ്ങളിൽ തന്നെ ഉപേക്ഷിക്കുന്ന ഒരു സ്ത്രീക്ക് അയാളുടെ വിജയങ്ങളിൽ ഇടമുണ്ടാവില്ലെന്നത് ഒരു ലളിതമായ യാഥാർത്ഥ്യമാണ്. പുരുഷന്മാർ പൂർണ്ണത ആഗ്രഹിക്കുന്നില്ല, മറിച്ച് സമാധാനവും ബഹുമാനവും വിശ്വസ്തതയുമാണ് അവർ തേടുന്നത്. ശാരീരികമായി വേർപിരിയുന്നതിനു മുൻപേ അവർ മാനസികമായി അകന്നു പോകുന്നത് ഇത്തരം സ്വഭാവ വൈകല്യങ്ങൾ സഹിക്കാനാവാത്ത ഘട്ടത്തിലാണ്. ബന്ധങ്ങൾ തകരാതെ കാക്കുന്നത് കേവലം ആകർഷണമല്ല, മറിച്ച് പരസ്പരം നൽകുന്ന ആദരവും ശാന്തതയുമാണ്.

കായാമ്പൂവുകൾ വീണുകിടക്കുന്ന പാതയോരങ്ങൾ, നിരത്തു നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നു തന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണുകിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർന്ന് ഉത്ഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.

അകലെ എവിടെയോ ആണ് പച്ചത്തുരത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിൽ ഇപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം. ഗന്ധർവ ഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മ കൽപ്പനയിൽ എന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേനെ തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ള ഒരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഹോസ്പിറ്റലിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ചേച്ചി?
2: ആറ്. നീ എങ്ങനെ സമയം കളയും വൈകിട്ട് വരെ?
1: അതാണ് പ്രശ്നം. തരൂല, മിട്ടു അമ്മയുണ്ടല്ലോ കമ്പനിക്ക്.
2: വരുമ്പോ പുസ്തകങ്ങൾ കൊണ്ടുവരാ, ഞാൻ വലിയ ലൈബ്രറി ഉണ്ട് ക്യാമ്പില്. ഇടയ്ക്ക് നീ എന്റെ കൂടെ വന്ന് അവിടെ ഇരിക്കാം,
1: നോക്കാം. ചേച്ചി ഇന്നലെ പറഞ്ഞില്ലേ കുന്നിന്റെ മുകളിൽ കൃഷ്ണന്റെ അമ്പലം? ഞാൻ മിട്ടനെ കൂട്ടി അവിടെ വരെ ഒന്ന് പോയാലോ?
2: കൊറേ നടക്കണം.
1: തരൂല, സ്ഥലങ്ങളൊക്കെ കാണുകയും ചെയ്യാലോ.
2: സൺഡേ ആയിരുന്നെങ്കിൽ ഞാൻ കൂടെ വന്നേനെ. നല്ല ഭംഗിയുള്ള സ്ഥല. ഇത്രയും നാളായിട്ടും ഞാൻ ഒരിക്കലേ പോയിട്ടുള്ളൂ.
3: അതുപോലെ തെലുസ്തുന്ന കഥ, അത് കൃഷ്ണദേവുടെ ക്ഷേത്രം. ഇത്ര ചാലാ കാലങ്ങാ ഉണ്ട്. അന്തൊക്കെ ഈ ഊരിക്ക് കൃഷ്ണഗുടിയൻ പേരച്ചിന്ത്.
1: എന്തേ നീ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
3: ഏണ്ടി ഒന്നുമില്ലടാ, മരക്കഴുതേ. എന്താത് ഇക്കട കൊച്ച വാളന്തരു വെണ്ണപ്പെട്ട് വെളുത്തുണ്ടാറു. മറോ രോജ ആ വെണ്ണ കണ്ണപ്പടക്ക് പോത്തേ വാളു പ്രാർത്ഥിച്ചിന്തി ജരുതുന്നമാട. ആ വെണ്ണ അത്ലാകെ ഉണ്ടേ വാളു അനുക്കുന്നതി ജറകുതന്നമാട. ചെന്ന കൃഷ്ണുടു ആ വെണ്ണ എന്നലേതന്നമാട. മീരു കൂടെ കറുത്താരാ?
1: ഏ
3: മീരു കൂടെ കറുത്താരാ? അമ്മ വെണ്ണയേണ്ടി.
4: നാളെ വരേണ്ടി വരും. വെണ്ണ അവിടെ തന്നെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ.
1: ഇവൻ പറഞ്ഞപ്പോ വെറുതെ ഒരു തമാശക്ക്.
4: ഇവിടെയുള്ളവർക്ക് വലിയ വിശ്വാസം അതില്. ഭഗവാൻ വന്ന് വെണ്ണ കട്ട് തിന്നു അത്രേ. പിറ്റേന്ന് കൊടുക്കൽ നോക്കുമ്പോ വെണ്ണ കണ്ടില്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കും പോലും. എന്തായാലും നാളെ വന്ന് നോക്ക്, ആഗ്രഹിച്ച കാര്യം നടക്കൂല്ലെന്നറിയാലോ. ഞാനും ഒരു ഉറി കിട്ടാൻ ഇറങ്ങിയതാ. കഴിഞ്ഞ കൊല്ലം അമ്മ എന്റെ കൂടെ വന്ന് താമസിച്ചപ്പോ അബദ്ധത്തിൽ ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. അതോടെ എനിക്ക് പണി. ഇടയ്ക്കിടയ്ക്ക് അമ്മ നാട്ടിലിരുന്ന് ആഗ്രഹിക്കും നന്ദിനി കുട്ടി പ്രസവിച്ച അഞ്ചിടങ്ങഴി പാല് കറക്കണേ, ഇക്കൊല്ലെങ്കിലും മൂവാണ്ടം പൂക്കണേന്നൊക്കെ. ഇതിപ്പോ ഇത്രയും കൂടി ഗൗരവമുള്ള കേസാ. തൊട്ടടുത്ത വീട്ടിലെ ജാനകിയേട്ടത്തിന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറുകൊല്ലായി, കുട്ടികളില്ല. അമ്മയുടെ ഈ ആഗ്രഹം തിരക്കേടില്ലാന്ന് തോന്നിയോണ്ട് ഒന്ന് പരീക്ഷിച്ചേക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. നമസ്കാരം. ഉയ്യോ സോറി. ആ പാട്ട് മുഴുവൻ കേൾക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മീനാക്ഷി പാട്ട് പാടാൻ ഞാനൊരു ഉറി കെട്ടണോ? ആന്ധ്രയായതുകൊണ്ടാവും. കൃഷ്ണൻ ഒരു എൻ ടി രാമറാവുവിന്റെ ഛായ. ആ പെണ്ണിന്റെ മുമ്പിൽ ഒരു തമാശക്ക് പറഞ്ഞാ ചങ്ങാതി. കൃഷ്ണ ചതിക്കല്ലേ, ഗുരുവായൂർ കാണാട്ടോ. ഒരു നിമിത്തം പോലെ വന്നു ചേർന്നാടാ അവള്. ഞാൻ അവളെ ഒന്ന് പ്രേമിച്ചാലോ? ഒരുപാട് നാളായി ആരെങ്കിലും ഒന്ന് പ്രേമിച്ചിട്ട്. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിന്റെ ജാതകത്തിലുള്ളതാ. കൃഷ്ണക്കണിയാൻ എന്റെ ജാതകം കുറിച്ചത്. അയാൾക്ക് പഴയ്ക്കൂല എന്ന് അമ്മ എപ്പോഴും പറയും. അതുകൊണ്ടല്ലേ അമ്മ നോക്കിയ പെൺകുട്ടികളൊക്കെ എനിക്ക് ചേരാതെ പോയത്. ഇതിപ്പോ ഒരു ഫെയറി ടെയിൽ പോലെ. ഏതോ ഒരു നാട്ടിലെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ഈ പെൺകുട്ടി. അല്ലെങ്കിൽ എന്തിന് ഇവിടെ തന്നെ വേണം എനിക്ക് വേണ്ടി. യെസ്, എനിക്ക് വേണ്ടി. ഐ ആം ഗോയിങ് ടു ലവ് ഹർ മാൻ ആൻഡ് ഐ ആം ഗോയിങ് ടു മാരി ഹർ.
5: മാറി നിൽക്കാൻ അങ്ങോട്ട്. എടാ, മനുഷ്യനായ അന്തസ് വേണം. ഇത്രയും കാലം നീ എന്റെ സുഹൃത്തായിരുന്നു പറയാൻ എനിക്ക് നാണാവുന്നു. ഒരു അനിയനെ പോലെയല്ലേ പവ്യേട്ടൻ നിന്നെ കണക്കാക്കിയിരിക്കുന്നത്. അടുക്കളയിൽ വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം തന്ന പവ്യേട്ടനെ വഞ്ചിച്ച് അങ്ങേരുടെ ഭാര്യയെ, അങ്ങേരുടെ ഭാര്യയുടെ അനിയത്തെ പ്രേമിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു?
4: പവ്യേട്ടൻ അനിയനായിട്ട് കണക്കാക്കുന്നത് കൊണ്ടല്ലേ ഞാൻ അനിയത്തി തന്നെ പ്രേമിക്കാന്ന് വെച്ചത്. ഇനിയിപ്പോ റിയൽ അനിയനാവാലോ.
5: മതി, നിർത്ത്. ഈ പ്രേമം തലയ്ക്ക് പിടിച്ച കാമുകന്മാരുടെ ഇളിഞ്ഞ മോന്ത കാണുന്ന തന്നെ എനിക്ക് അലർജി. അങ്ങോട്ട് മാറും.
4: എന്തോ
5: ഇടാ, എന്നെ കണ്ടുപിടിക്ക. ലോകത്ത് ഒരു പെണ്ണും എന്റെ മുന്നിൽ വീടില്ല.
4: അത് ശരിയാ, കറക്റ്റ്.
5: അല്ല, ലോകത്തെ ഒരു പെണ്ണിന്റെ മുമ്പിൽ ഞാൻ വീടില്ല. അത് ലൈൻ ക്ലിയർ ആണോ? അപ്പൊ അഖിലേന്ദ്രനോ? അയ്യോ, അതാ പറഞ്ഞത്. അയാളുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചിരിക്കല്ലേ?
4: അതിനവൻ പിണങ്ങി പോയതല്ലേ?
5: അതെ.
4: ഇനി വരില്ല.
5: വന്നാൽ
4: വന്നാൽ തന്നെ മീനാക്ഷിക്ക് അവരോട് വെറുപ്പാ.
5: ഉറപ്പാണോ?
4: ആ നിലയ്ക്ക് പുതിയ സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്ന സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ പുതിയൊരു ചെറുപ്പക്കാരനോട് അവൾക്ക് സ്നേഹം തോന്നിക്കൂടെ?
5: ആ ചെറുപ്പക്കാരൻ ആരാണ്?
4: ഇപ്പൊ മനസ്സിലായോ?
5: മനസ്സിലായി.
4: ഈ നിനക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം കൂടി പറയട്ടെ.
5: എന്താ?
4: നിന്റെ കോട്ട് കത്തി.
5: കോട്ട് മാത്രമല്ല, നമ്മുടെ ക്വാർട്ടേഴ്സും കത്തി.
6: നമസ്തേ മലയാ.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്രവസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

സാഹചര്യങ്ങൾ മാറിയിട്ടും എന്തുകൊണ്ടാണ് ചിലർ ഇപ്പോഴും പഴയ പരാജയങ്ങളുടെ തടവറയിൽ കഴിയുന്നത്? നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പാതയിൽ അദൃശ്യമായ വല്ല തടസ്സങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിജയത്തിന് തൊട്ടടുത്തെത്തുമ്പോൾ നമ്മൾ പിന്തിരിയാറുണ്ട്. പുറമേ നോക്കിയാൽ തടസ്സങ്ങളൊന്നും കാണാനില്ലെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ഭയം നമ്മെ തളർത്തുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ പൈക്ക് സിൻഡ്രോം അല്ലെങ്കിൽ പൈക്ക് എഫക്ട് എന്ന് വിളിക്കുന്നു. പരാജയങ്ങൾ നമ്മെ എങ്ങനെ നിഷ്ക്രിയരാക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ലളിതവും എന്നാൽ ശക്തവുമായ ഒരു പാഠമാണിത്. വടക്കേ അമേരിക്കയിലെ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന വേഗതയേറിയ ഇരപിടിയൻ മത്സ്യമാണ് പൈക്ക്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു പരീക്ഷണത്തിൽ ഒരു അക്വേറിയത്തിൽ പൈക്ക് മത്സ്യത്തെയും അതിന്റെ ഇരകളായ ചെറിയ മീനുകളെയും ഇട്ടു. എന്നാൽ ഇവയ്ക്കിടയിൽ സുതാര്യമായൊരു ചില്ല് സ്ഥാപിച്ചിരുന്നു. വിശന്നു വലഞ്ഞ പൈക്ക് ഇരയെ പിടിക്കാൻ ആഞ്ഞു പാഞ്ഞെങ്കിലും ഓരോ തവണയും ആ ചില്ലിലിടിച്ചു പരാജയപ്പെട്ടു. ദിവസങ്ങളോളം ഈ ശ്രമം തുടർന്നു. ഒടുവിൽ എത്ര ശ്രമിച്ചാലും ഇരയെ കിട്ടില്ലെന്നും ശ്രമിക്കുന്നത് വേദനയ്ക്ക് കാരണമാകുന്നുവെന്നും ആ പൈക്ക് മത്സ്യം പഠിച്ചു. തന്റെ ശ്രമങ്ങളത് പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാര്യം ഇതിനുശേഷമാണ് നടന്നത്. ഗവേഷകർ ആ അക്വേറിയത്തിലെ ചില്ലെടുത്തു മാറ്റി. ഇപ്പോൾ പൈക്കിനും ഇരയ്ക്കുമിടയിൽ യാതൊരു തടസ്സവുമില്ല. ചെറിയ മീനുകൾ അതിന്റെ വായുടെ തൊട്ടടുത്തുകൂടി നീന്തിപ്പോയിട്ടും പൈക്ക് അവയെ പിടിക്കാൻ ശ്രമിച്ചതേയില്ല. തടസ്സം മാറിയ വിവരം ആ മത്സ്യം അറിഞ്ഞില്ല. പകരം അതിന്റെ മനസ്സിലെ കണ്ണാടി മതിൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത്തരം അദൃശ്യമായ ചില്ലുകൾ നിരവധിയാണ്. ഇതിനെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നും വിളിക്കാം. ഒരിക്കൽ ബിസിനസ്സിലോ പരീക്ഷയിലോ പ്രണയത്തിലോ പരാജയപ്പെട്ടാൽ അടുത്ത തവണ അവസരം വരുമ്പോൾ നമ്മൾ സ്വയം പറയും, വേണ്ട, കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും പരാജയപ്പെടും. സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാവാം, പഴയ തടസ്സങ്ങൾ നീങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ മനസ്സിലെ ആ പഴയ ചില്ല് നമ്മെ പുതിയ പരീക്ഷണങ്ങളിൽ നിന്നും വിലക്കുന്നു. നമ്മുടെ കഴിവിലല്ല, മറിച്ച് നമ്മുടെ കഴിഞ്ഞ കാലത്തെ പരിമിതികളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തുകടക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ആവശ്യമാണ്. ഇന്നലെ നടന്നതല്ല ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുക. കാലവും സാഹചര്യങ്ങളും മാറിയിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്തുക. പൈക്ക് മത്സ്യം ചെയ്തതുപോലെ ഒറ്റയടിക്ക് വലിയ ലക്ഷ്യത്തിലേക്ക് പായാതെ ചെറിയ ശ്രമങ്ങളിലൂടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക. പരാജയം ഒരു മതിലല്ല.

മറിച്ച് അടുത്ത ചുവടിനുള്ള അനുഭവമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മുന്നിലുള്ളത് യഥാർത്ഥ തടസ്സമാണോ അതോ പഴയ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ തന്നെ നിർമ്മിച്ചെടുത്ത കണ്ണാടി മതിലാണോ എന്ന് ഇന്ന് തന്നെ പരിശോധിക്കൂ. ആ അദൃശ്യമായ ചില്ലുകൾ തകർക്കാൻ നിങ്ങളുടെ ഒരു ചെറിയ ശ്രമം മതിയാകും. വിരലൊന്ന് തൊട്ടാൽ തകരുന്ന ആ ചില്ലുകൾക്ക് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ തടയാൻ അനുവാദം നൽകരുത്.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ. അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ. കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത. മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: മലയാള കവിതയിലെ കനകച്ചിലങ്ക കെട്ടിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെയും അതിന്റെ പിന്നിലെ വേദനകളെയും ഒരേപോലെ അടയാളപ്പെടുത്തിയ കൃതിയാണ് ഇടുക്കി. 1960 ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ ഭാവനയും യാഥാർത്ഥ്യവും ഇഴചേർത്ത് അദ്ദേഹം രചിച്ച ഈ വരികൾ വെറുമൊരു പ്രകൃതി വർണ്ണനയല്ല, മറിച്ച് മാറുന്ന കേരളത്തിന്റെ വിപ്ലവകരമായ ഒരു ചരിത്രരേഖയാണ്. ഇരുകരിമലകളെ ബന്ധിച്ചുകൊണ്ടൊരു പെരിയ കരിങ്കൽ ഭിത്തി പൊങ്ങി എന്ന് തുടങ്ങുന്ന വരികളിൽ പ്രകൃതിയുടെ വന്യതയെ മനുഷ്യന്റെ ഇച്ഛാശക്തി എപ്രകാരം മെരുക്കുന്നു എന്ന് കവി അത്ഭുതപ്പെടുന്നു. കുതിച്ചുപാഞ്ഞ പെരിയാറിനെ തടഞ്ഞു നിർത്താൻ മനുഷ്യൻ തീർത്ത കൊച്ചുവരമ്പ് യഥാർത്ഥത്തിൽ അവന്റെ അതിജീവനത്തിന്റെ അടയാളമായിരുന്നു. കുറവൻ, കുറത്തി എന്നീ മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആർച്ച് ഡാം ഉയരുമ്പോൾ അവിടെ കാലങ്ങളായി നിലനിന്നിരുന്ന ഐതിഹ്യങ്ങൾക്കും മുകളിൽ മനുഷ്യന്റെ യന്ത്രനഖങ്ങൾ പുതിയ ചരിത്രമെഴുതുകയായിരുന്നു. ഏതൊരു വലിയ വികസനത്തിനു പിന്നിലും വലിയൊരു ത്യാഗത്തിന്റെ കഥയുണ്ടാകുമെന്ന് വൈലോപ്പിള്ളി തിരിച്ചറിഞ്ഞു. തൻ കുടിലിന് തീപിടിച്ചാലും തൻ വയലുകൾ വെള്ളത്തിലായാലും നാടിന്റെ നന്മയ്ക്കായി സ്വന്തം മണ്ണും വീടും ഉപേക്ഷിക്കേണ്ടി വന്ന സാധാരണക്കാരുടെ നോവ് കവി ഇവിടെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. ഇടുക്കി ഡാം വഴി കേരളമാകെ വെളിച്ചം പടരുമ്പോൾ ആ വെളിച്ചത്തിനുവേണ്ടി സ്വന്തം ജീവിതം ഇരുട്ടിലായ ഒരു വിഭാഗം ജനതയെ കവി വിസ്മരിക്കുന്നില്ല. പഴയ അയ്യപ്പൻ കോവിൽ ക്ഷേത്രം ജലസമാധി അടഞ്ഞതും ഗോത്രവർഗക്കാരുടെ ആവാസ വ്യവസ്ഥകൾ തകർന്നതും വികസനത്തിന്റെ ഈ കനത്ത വിലയുടെ ഭാഗമായിരുന്നു. അണക്കെട്ട് പൂർത്തിയാകുന്നതിന് മുൻപേ വരാനിരിക്കുന്ന മാറ്റങ്ങളെ ഒരു പ്രവാചകനെപ്പോലെ വൈലോപ്പിള്ളി ദർശിച്ചു. ആധുനിക യന്ത്രങ്ങൾ മലമുകളിലേക്ക് കയറി വരുന്നതും കടുവകളും പന്നികളും കാടുവിട്ടുപോകുന്നതും അദ്ദേഹം വരച്ചു കാട്ടി. വികസനം വരുമ്പോൾ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ഗൌരവമായൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു ആ കവിത. ഇന്ന് ഇടുക്കിയിലെ വെള്ളം വറ്റുമ്പോൾ തെളിയുന്ന അയ്യപ്പൻ കോവിൽ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കവി പറഞ്ഞ ആ പഴയ സ്പന്ദനങ്ങളുടെ സാക്ഷ്യപത്രമാണ്. ഇന്ന് ഇടുക്കി ഡാം കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങളുടെ നട്ടെല്ലാണ്. എന്നാൽ ആ ജലസംഭരണിക്കടിയിൽ ഇന്നും ഉറങ്ങിക്കിടക്കുന്ന പഴയ ഗ്രാമങ്ങളുടെയും പറിച്ചു നടപ്പെട്ട ജീവിതങ്ങളുടെയും സ്പന്ദനങ്ങൾ വൈലോപ്പിള്ളിയുടെ വരികളിലൂടെ ഇന്നും ജീവിക്കുന്നു. വികസനം പ്രകൃതിക്കുമേൽ നടത്തുന്ന ഈ കയ്യേറ്റം അനിവാര്യമാണോ എന്ന ചോദ്യം ഇന്നും പ്രസക്തമായി തുടരുമ്പോൾ വൈലോപ്പിള്ളിയുടെ ഇടുക്കി എന്ന കവിത ആ സംവാദത്തിന്റെ ഏറ്റവും വലിയ പാഠപുസ്തകമായി മാറുന്നു.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കോകിലവാണി.

0: நான் பாடிக்கொண்டேன் இரு.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്തേ. മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: തോമസ് പിക്ചേഴ്സിന്റെ ബാനറിൽ പി എ തോമസ് നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ഒരാൾ കൂടി കള്ളനായി. എസ് എൽ പുരം സദാനന്ദൻ കഥയും സംഭാഷണവും രചിച്ച ഈ ചിത്രത്തിന് അഭയദേവ്, ശ്രീമൂലനഗരം വിജയൻ, ജി ശങ്കരക്കുറുപ്പ് എന്നിവർ വരികളെഴുതി. ജോബായിരുന്നു സംഗീത സംവിധാനം നിർവഹിച്ചത്. യേശുദാസ്, സിഒ ആന്റോ, പി ലീല എന്നിവരായിരുന്നു ഗായകർ. 1964 മെയ് 7-ാം തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ പ്രേംനസീർ, ജമിനി ഗണേശൻ, മുത്തയ്യ, അടൂർ ഭാസി, എസ് പി പിള്ള, തോമസ്, ശശികുമാർ, ജീവപ്രകാശ്, ജെ എ ആർ ആനന്ദ്, സി എം പാപ്പുകുട്ടി, പഞ്ചാബി, പ്രതാപ് ചന്ദ്രൻ, മുരളി, കെ മാണിക്യം, ഗോവിന്ദ് ആന്റണി പാലിയാട്ട്, രവി, ജോസ്, ഹാഷിം, തിക്രുഷി സുകുമാരൻ നായർ, പി ജെ ആന്റണി, ബി സി അഹമ്മദ്, ഉണ്ണി, മാസ്റ്റർ ജിതേന്ദ്ര, ജമിനി ചന്ദ്ര, ഷീല, അംബിക, കുശലകുമാരി, പങ്കജവല്ലി, പാർവതി, ദേവകി എന്നീ വലിയ താരനിരകൾ അണിനിരന്നു. സംവിധായകൻ ശശികുമാറിന്റെ ആദ്യ ചിത്രം എന്ന സവിശേഷത ഒരാൾ കൂടി കള്ളനായി എന്ന ചിത്രത്തിനുണ്ട്. അതുപോലെ തന്നെ സംഗീത സംവിധായകൻ ജോബിന്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു ഇത്. 8 പാട്ടുകളായിരുന്നു ഒരാൾ കൂടി കള്ളനായി എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഒരാൾ കൂടി കള്ളനായി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കുമാരനാശ അവസാനമായി രചിച്ച കൃതി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കുമാരനാശ അവസാനമായി രചിച്ച കൃതി ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് സോനം വാങ്ചുക്കിനെ കുറിച്ച് കേൾക്കാം. ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ എല്ലാം അത്യാധുനിക ലബോറട്ടറികളിൽ നിന്നോ കോടിക്കണക്കിന് രൂപയുടെ ഗവേഷണ പദ്ധതികളിൽ നിന്നോ മാത്രമല്ല ജനിക്കുന്നത്. ചിലപ്പോൾ ഒരു ഗ്രാമത്തിന്റെ ദൈനംദിന പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ചിന്തയിൽ നിന്നുമാണ് വലിയ ആശയങ്ങൾ ജനിക്കുന്നത്. അത്തരമൊരു ചിന്തകനും കണ്ടുപിടുത്തക്കാരനും വിദ്യാഭ്യാസ പരിഷ്കർത്താവും പരിസ്ഥിതി പ്രവർത്തകനുമാണ് ലഡാക്കിലെ സോനം വാങ്ചുക്. 1966 ലഡാക്കിലെ ഉല്ലൈ തോക്പോ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ലഡാക്കിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ പോരായ്മകളും ജനങ്ങൾ നേരിടുന്ന ജലക്ഷാമവും അദ്ദേഹം നേരിട്ട് അനുഭവിച്ചു. പിന്നീട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചെങ്കിലും വലിയ കമ്പനികളിലേക്കോ വിദേശ ജോലിയിലേക്കോ പോകുന്നതിന് പകരം സ്വന്തം നാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് അദ്ദേഹം ജീവിതം സമർപ്പിച്ചത്. ലഡാക്കിലെ നിരവധി കുട്ടികൾ പരീക്ഷയിൽ പരാജയപ്പെടുന്നത് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ലെന്നും അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത വിദ്യാഭ്യാസ രീതിയാണ് അതിന് കാരണമെന്നും സോനം വാങ്ചുക് തിരിച്ചറിഞ്ഞു. 1988 അദ്ദേഹം സ്റ്റുഡന്റ്സ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് സ്ഥാപിച്ചു. ഇവിടെ പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടികൾക്ക് വീണ്ടും ആത്മവിശ്വാസം നൽകുകയും പുസ്തക പഠനത്തോടൊപ്പം ജീവിത നൈപുണികളും ശാസ്ത്രീയ ചിന്തയും സാങ്കേതിക അറിവും കൃഷിയും നിർമ്മാണവിദ്യയും സംരംഭകത്വവും പഠിപ്പിക്കുകയും ചെയ്തു. പരാജയപ്പെട്ട കുട്ടി എന്ന മുദ്ര മാറ്റി വ്യത്യസ്തമായി പഠിക്കുന്ന കുട്ടി എന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. തുടർന്ന് ആരംഭിച്ച ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് എന്ന പദ്ധതിയിലൂടെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിനായി അധ്യാപകരും രക്ഷിതാക്കളും പ്രാദേശിക സമൂഹവും ചേർന്നുള്ള മാതൃക വികസിപ്പിച്ചു. ഈ ഇടപെടലുകൾ ലഡാക്കിലെ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി സൃഷ്ടിച്ചു. പിന്നീട് അദ്ദേഹം സ്ഥാപിച്ച ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അൾട്ടർനേറ്റീവ് ലഡാക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിനും പുതിയ ദിശ നൽകി. പഠിക്കുക മാത്രമല്ല പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം എന്ന ആശയമാണ് ഈ സ്ഥാപനത്തിന്റെ അടിസ്ഥാനം. ഇവിടെ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ മാത്രം ഇരിക്കാതെ യഥാർത്ഥ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന പ്രോജക്റ്റുകളിലാണ് ഏർപ്പെടുന്നത്. സോനം വാങ്ചുക്കിന്റെ ഏറ്റവും പ്രശസ്തമായ കണ്ടുപിടുത്തമാണ് ഐസ് സ്തൂപ. തണുത്ത മരുഭൂമിയായ ലഡാക്കിൽ ശീതകാലത്ത് ധാരാളം വെള്ളമുണ്ടെങ്കിലും കൃഷിക്കാവശ്യമായ വസന്തകാലത്ത് കടുത്ത ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ഈ പ്രശ്നത്തിന് അദ്ദേഹം കണ്ടെത്തിയ പരിഹാരം അതിസരളമായിരുന്നു. ശീതകാലത്ത് പാഴാകുന്ന വെള്ളം പൈപ്പുകളിലൂടെ ഉയർത്തി വായുവിലേക്ക് തളിച്ച് വലിയ കോണാകൃതിയിലുള്ള മഞ്ഞു കൂമ്പാരങ്ങളാക്കി മാറ്റുന്നു. ഈ രൂപത്തിലുള്ള മഞ്ഞ് പതുക്കെയാണ് ഉരുകുന്നത്. അതിനാൽ കൃഷി തുടങ്ങുന്ന സമയത്ത് കർഷകർക്കാവശ്യമായ വെള്ളം സ്വാഭാവികമായി ലഭിക്കുന്നു. വൈദ്യുതിയോ വലിയ യന്ത്രങ്ങളോ ഇല്ലാതെ ഗുരുത്വാകർഷണത്തിന്റെ സഹായത്തോടെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഈ കണ്ടുപിടുത്തം ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയും 2016 റോളക്സ് അവാർഡ് ഫോർ എന്റർപ്രൈസ് അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു. ഹിമാലയൻ പ്രദേശങ്ങളിലെ അതിശൈത്യത്തെ മറികടക്കാൻ സോനം വാങ്ചുക് വികസിപ്പിച്ച മറ്റൊരാശയമാണ് സോളാർ ഹീറ്റഡ് മൺകെട്ടിടങ്ങൾ. മണ്ണും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ സൂര്യപ്രകാശം സംഭരിച്ച് രാത്രിയിലും ചൂട് നിലനിർത്തുന്നു. പുറത്ത് മൈനസ് താപനിലയാണെങ്കിലും കെട്ടിടത്തിനുള്ളിൽ സുഖകരമായ അന്തരീക്ഷം നിലനിർത്താൻ ഇതിലൂടെ സാധിക്കുന്നു. ഇന്ധന ഉപഭോഗവും കാർബൺ പുറന്തള്ളലും കുറയ്ക്കുന്ന ഈ മാതൃക സുസ്ഥിര നിർമ്മാണത്തിന്റെ മികച്ച ഉദാഹരണമാണ്. സോനം വാങ്ചുക്കിന്റെ പ്രവർത്തനങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ സമൂഹത്തിന്റെ യഥാർത്ഥ ആവശ്യങ്ങളിൽ നിന്നാണ് ജനിക്കുന്നത് എന്നതാണ്. ലബോറട്ടറിയിൽ മാത്രം ഒതുങ്ങുന്ന ശാസ്ത്രമല്ല ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ശാസ്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മാതൃകയും ഐസ് സ്തൂപയും പരിസ്ഥിതി സൌഹൃദ നിർമ്മാണ രീതികളും ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠന വിഷയങ്ങളാണ്. കാലാവസ്ഥാ വ്യതിയാനം, ജലക്ഷാമം, ഗ്രാമീണ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നിരവധി രാജ്യങ്ങൾ മാതൃകയാക്കുന്നു. വിദ്യാഭ്യാസ പരിഷ്കരണത്തിനും സാമൂഹിക നവീകരണത്തിനും നൽകിയ സംഭാവനകൾക്ക് 2018 ഏഷ്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ബഹുമതികളിലൊന്നായ രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചു. ഇതിനു മുൻപ് റോളക്സ് അവാർഡ് ഫോർ എന്റർപ്രൈസ്, ഗ്ലോബൽ അവാർഡ് ഫോർ സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ, പത്മശ്രീ തുടങ്ങിയ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. വർഷങ്ങളായി സോനം വാങ്ചുകിനെ ത്രീ ഇഡിയറ്റ്സ് എന്ന ചിത്രത്തിലെ ഫുൻസുക് വാങ്ഡു എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ പ്രചോദനമായി പല മാധ്യമങ്ങളും വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആ കഥാപാത്രം അദ്ദേഹത്തെ നേരിട്ട് അടിസ്ഥാനമാക്കിയല്ല സൃഷ്ടിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടും ജീവിത രീതിയും ആ കഥാപാത്രവുമായി ആളുകൾ ഇന്നും താരതമ്യം ചെയ്യാറുണ്ട്. സോനം വാങ്ചുക് ഒരു എഞ്ചിനീയർ മാത്രമല്ല, ഒരു ചിന്തകനും അധ്യാപകനും സാമൂഹിക നവീകരണനുമാണ്. പ്രശ്നങ്ങളെ പരാതികളായി കാണാതെ പരിഹാരങ്ങളായി മാറ്റിയെടുക്കാൻ ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു തന്നു. ഒരു നല്ല എഞ്ചിനീയർ യന്ത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന ആളല്ല, മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ആശയങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ്. ലഡാക്കിലെ മഞ്ഞുമലകൾക്കിടയിൽ നിന്ന് ഉയർന്ന സോനം വാങ്ചുക്കിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതുതന്നെയാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിൻ്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞതു തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ HIV അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മനസ്സിൽ പീലി വിടർത്തി നിന്നാടുന്ന പാട്ടിന്റെ മായാമയൂരങ്ങൾ, മന്ദാനിലനെ പോലെ അത് തഴുകി വന്നെത്തുന്നു. ശിശിരനിലാവിന്റെ ചാരുത, പാട്ടിന്റെ പത്മരാഗങ്ങൾ, ഇഷ്ടഗാനങ്ങളിൽ എന്നാദ്യം കെ ജെ യേശുദാസും പി സുശീലയും ചേർന്നാലപിച്ച ഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്, ചിത്രം ഭാർഗവീ നിലയം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കുഞ്ചിറവിള നിന്നും ഗിരീശൻ, സുകുമാരൻ, ലീല, മിഞ്ചു തുടങ്ങിയവർ.

ആകാശമേലാപ്പിൽ ആരോ കുടഞ്ഞിട്ട സ്വർണപ്പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ. രാവിന്റെ ഹൃദ്യതയിൽ ആകാശം നോക്കിക്കിടന്ന ബാല്യകൗമാരങ്ങൾ. അന്നു കേട്ട പാട്ടുകൾക്കൊക്കെയും ഇന്ന് ഇത്ര കാലം എത്തുമ്പോൾ ആത്മീയമായ നൊമ്പര ചാരുത. കേൾക്കുന്ന പാട്ടുകൾക്കൊക്കെയും ഹൃദയനിലാവിന്റെ പരിമളം. പകൽക്കുറിയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ, ഉദയൻ, ശശിരാഗ് എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്. കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് പി സുശീല.

പുഴയിലാളും വെയിൽ, സായാഹ്നം നിലയെ സ്വർണം കൊണ്ടു മൂടുന്നു. കാറ്റിലിളകുന്ന ഓളങ്ങളിൽ സൂര്യൻ തങ്കമായി അലിഞ്ഞു ചേരുന്നു. സ്വപ്നങ്ങൾ മാത്രം നിറഞ്ഞ മനസ്സുമായി പുഴയോരത്തെ മണൽപ്പരപ്പിൽ മലർന്നു കിടക്കുമ്പോൾ കാതിൽ കാറ്റുപറഞ്ഞ കിന്നാരം ഒരു പാട്ടായി തഴുകിത്തലോടി കടന്നുപോകുന്നു. കേൾക്കാം നദി എന്ന ചിത്രത്തിലെ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. സംഗീതം ജി ദേവരാജൻ, രചന വയലാർ രാമവർമ്മ. ഗാനം ആവശ്യപ്പെടുന്നത് കിളിമാനൂരിൽ നിന്നും വസന്ത, ചന്ദ്രൻ, ബാബുരാജ്, മിഥുൻ എന്നിവർ.

സ്വച്ഛന്തമായി തരുഛായകളിൽ മാരുതൻ മെല്ലെ എഴുതും കാവ്യബിംബങ്ങളിൽ പ്രണയം ഉപമാനമില്ലാതെ പൂത്തുനിൽക്കുമ്പോൾ പാട്ടൊരുക്കും വിരുന്നിന്റെ വസന്തചാരുതകൾ ചുറ്റും സ്വപ്നങ്ങൾ തൻ ചിത്രശലഭ നർത്തനം. വയലാറിന്റെ രചനാവൈഭവത്തിൽ പിറന്ന ഗാനത്തിന് സംഗീത സുകൃതം അർപ്പിച്ചിരിക്കുന്നത് ജി ദേവരാജൻ. ചിത്രാനഗറിൽ നിന്നും അശ്വതി, അരുൺ, മാളു, സുജി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. ചിത്രം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി.

നീ വരുവോളം ഞാൻ ഈ നിഴലിന്റെ ഇഴകൾ നെയ്തുകൊണ്ടിരിക്കും. നീ വരുവോളം ജാലകത്തിലൂടെ അജ്ഞാത കാമുകിയായി കാത്തുനിൽക്കും. നിന്റെ കാലുച്ചയിൽ വസന്തം പീലി വിടർത്തുന്നത് ഞാൻ അറിയുന്നു. നിന്റെ മിഴിപ്പൂവുകളിൽ ശിശിരം ചിറകുകുടയുന്നതും ഞാൻ അറിയുന്നു. പടികടന്ന് കയറി വരുന്ന ഒരു പാട്ട് കേൾക്കാം. കന്യാകുളങ്ങര നിന്നും സുമതി, ഷീല, ഗ്രീഷ്മ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം വിവാഹിത. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം കെ ജെ യേശുദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് കാളിപ്പാറയിൽ നിന്നും രാഘവൻ.

ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ ഇനി. സംഗീതം കെ രാഘവൻ, ആലാപനം കെ ജെ യേശുദാസ്. കാക്ക തമ്പുരാട്ടി എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാലംപാറ നിന്നും അമൽ, സനൽ, ശശി എന്നിവർ.

പകർന്ന സ്വപ്നത്തിന്റെ ഉൾച്ചൂടിൽ എത്ര നാൾ പരിഭവം പറയാതിരുന്നുവെന്നറിയുക. പടർന്ന മൗനത്തിന്റെ ചില്ലകളിൽ എത്ര നാൾ വ്യഥ പൊതിഞ്ഞെല്ലാം മറന്നുവെന്നറിയുക. എല്ലാം ഒരു പാട്ടിന്റെ പല്ലവിയിൽ ഒതുക്കുവാൻ വയ്യ. എങ്കിലും ഞാൻ എന്റെ നൊമ്പരപ്പൊട്ടുകൾ ഒരു പാട്ടിന്റെ ഹൃദയച്ചിമിഴിൽ എടുത്തുവെക്കുന്നു. ജി ദേവരാജൻ ഈണം പകർന്ന ഗാനം ആവശ്യപ്പെടുന്നത് ആര്യനാട് നിന്നും സുശീല. രചന വയലാർ രാമവർമ്മ. ആലാപനം കെ ജെ യേശുദാസ്. ചിത്രം അരനാഴിക നേരം.

ഇടനാഴിയിൽ നിന്ന് പാട്ടിന്റെ പുഷ്പകമ്പളം. വയലിനിൽ ഒരു ദുഃഖ ഹേമന്ത സന്ധ്യമുരളുന്നു. നിലാവിൽ പൂത്തു നിൽക്കുന്ന കനകാംബരങ്ങൾ. കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു വെള്ളനാട് കരിങ്കുറ്റി കോളനിയിൽ നിന്നും ഇ സുകുമാരൻ. രചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ വി മഹാദേവൻ, ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് സംഗീത സംവിധായകൻ ശ്യാമിന്റെ വിശേഷങ്ങൾ കേൾക്കാം. എത്രയോ പാട്ടുകൾ നിറച്ചു വച്ചതാണ് മനുഷ്യ മനസ്സ്. ഓരോ പാട്ടുകൾക്കും വരച്ചു വയ്ക്കാനാകുന്നത് ഓരോ ഛായാചിത്രങ്ങളാണ്. മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്മൃതി ചിത്രങ്ങൾ വിടർന്നു നിൽക്കാൻ പാട്ടുകൾ തന്നെ വേണം. ഭാവനയുടെയും സംഗീതത്തിൻ്റെയും മായിക സൗന്ദര്യം നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് പാട്ടിലൂടെയാണ്. പാട്ടിൻ്റെ മുമ്പിൽ പണ്ഡിതനും പാമരനുമില്ല. അത് എല്ലാവരെയും ഒരുപോലെ തലോടി കടന്നുപോകുന്ന ഇളം കാറ്റാകുന്നു, നറുനിലാവാകുന്നു. നിലാവിൻ്റെ മാസ്മരികതയോടെ, തളിർത്തന്നലിൻ്റെ ലാളിത്യത്തോടെ, പാട്ടിനെ ഹൃദയത്തോട് ചേർത്ത് സ്നേഹിക്കാൻ പല്ലവികളും അനുപല്ലവികളും മുത്തുപോൽ കോർത്തിണക്കിയ സംഗീത സംവിധായകരായിരുന്നു ശ്യാം. 7 സ്വരങ്ങൾ മാത്രമാണ് എൻ്റെ മൂലധനമെന്ന് പറഞ്ഞ ആൾ ലോകസംഗീതത്തിൻ്റെ ധ്വനിയെ മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ ആഴങ്ങളിൽ വിലയിപ്പിക്കാൻ ശ്രമിച്ച ഭാവ സംഗീത ഉപാസകൻ ശ്യാം.

സാമുവൽ ജോസഫിനെ ശ്യാമാക്കി മാറ്റിയത് സാക്ഷാൽ എം എസ് വിശ്വനാഥൻ. വയലിൻ വായിച്ചു തുടങ്ങിയ കാലം, കർണാട്ടിക് ശൈലിയിൽ വയലിൻ വായിച്ചു പഠിക്കാൻ പ്രേരിപ്പിച്ചതും ഗുരുവായ എം എസ് വി തന്നെയാണ്. സലിൽ ചൗധരിയും വയലിനിസ്റ്റായിരുന്നു. ശ്യാം കൽക്കട്ടയിൽ സലിൽദായ കാണാൻ പോയപ്പോൾ അവിടുത്തെ തെരുവു ഗായകർ പാടുന്ന പാട്ട് കേട്ടാണ് പിന്നീട് സരിത എന്ന മലയാള ചിത്രത്തിലെ മഞ്ഞൻ തേരേറി എന്ന പാട്ടിന് സംഗീതം ആവിഷ്കരിക്കുന്നത്. എന്നാൽ ശ്യാമിൻ്റെ സംഗീത സംവിധായകൻ എന്ന നിലയിലുള്ള ആദ്യത്തെ അരങ്ങേറ്റം തമിഴകത്തായിരുന്നു. എതിരികൾ ജാഗ്രത എന്ന ചിത്രം എസ് പി ബിയും വസന്തയും പാടി ഹിറ്റാക്കിയ വിണ്ണിലിരുന്നാലോ എന്ന പാട്ട്.

നടൻ മധുവിൻ്റെ ആദ്യ പ്രോജക്റ്റ് മാന്യശ്രീ വിശ്വാമിത്രൻ. അതിൻ്റെ സംഗീത ചുമതല ശ്യാമിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞത് ഷീലയായിരുന്നു. ഗാനരചയിതാവ് പി ഭാസ്കരൻ. ഈണത്തിനൊപ്പിച്ച് പാട്ടെഴുതുന്ന രീതിയോട് താല്പര്യമില്ലാത്ത ആൾ. എന്നാൽ സിനിമാ പ്രവർത്തകരെ അമ്പരപ്പിച്ചുകൊണ്ട് ശ്യാമിട്ട ഈണത്തിനനുസരിച്ച് 6 പാട്ടുകൾ പി ഭാസ്കരൻ എഴുതിക്കൊടുത്തു. അതിൽ 4 സൂപ്പർ ഹിറ്റുകളായി. ഹാ സംഗീത മധുര നാദലയം കേട്ടില്ലേ, കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ, വാടി വീണ, കനവു നെയ്തൊരു കൽപ്പിത കഥയിലെ എന്നിങ്ങനെ ഹിറ്റുകളുടെ ഘോഷയാത്ര. മലയാളക്കരയിൽ ശ്യാം എന്ന പുതിയ സംഗീത സംവിധായകന്റെ ഉദയം.

ബിച്ചു തിരുമലയും ശ്യാമം ചേർന്നൊരുക്കിയ ചലച്ചിത്ര ഗാനങ്ങൾ മലയാളത്തിലെ വാടാമലരുകളാണ്. എത്രയെത്ര പാട്ടുകൾ! പാവാട വേണം, കന്നിപ്പളങ്കെ, നിഴലായി ഒഴുകിവരും, കണ്ണാന്തളിയും, കസ്തൂരിമാൻ കുരുന്നേ, മൈനാകം, കടലിൽ നിന്നുയരുന്നുവോ, ശ്രുതിയിൽ നിന്നുണരും നാദശലഭങ്ങളെ, എണ്ണി എണ്ണി പറയാവുന്ന ഗാനമുത്തുകൾ. 1984 മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ശ്യാമന് ലഭിച്ചത് കാണാമറയത്ത് എന്ന ചിത്രത്തിലെ കസ്തൂരിമാൻ കുരുന്നേ എന്ന പാട്ടിനായിരുന്നു. 1983 കാവാലം രചന നിർവഹിച്ച ആരൂഢം എന്ന ചിത്രത്തിലെ കാത്തിരിപ്പൂ എന്ന ഗാനത്തിനും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭ്യമായി.

നിർമ്മിക്കപ്പെടുന്ന സംഗീതം പല തരത്തിലാണ്. സാരള്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നത്, നേർമയിൽ വന്ന് ഹൃദയത്തെ തൊടുന്നത്, ഈണമധുരിമ കൊണ്ട് ഉലച്ചു കളയുന്നത്, ഘടനകളെ കീഴ്മേൽ മറിക്കുന്നത്, കാൽപ്പനിക സംഗീതം പൊഴിക്കുന്നത്, നിലവിലുള്ള രീതികൾ മായ്ച്ചുകൊണ്ട് ധ്വനിമയമായി മുഴങ്ങുന്നത് തുടങ്ങി പലതും സംഗീതത്തിൽ പരീക്ഷിച്ച സംഗീത സംവിധായകനാണ് ശ്യാം. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അനേകം ചലച്ചിത്ര ഗാനങ്ങൾ മലയാള മണ്ണിന് സംഭാവനയായി നൽകാൻ അദ്വിതീയനായ ആ കലാകാരന് സാധിച്ചു.

സിനിമയിലെ സംഗീതം കഥാമുഹൂർത്തങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത കൈവരിക്കുന്നത്. കേവലമായ കേൾവിക്കപ്പുറം കഥാപാത്രത്തിൻ്റെ അന്തസ്സംഘർഷങ്ങളിലേക്കും വികാര വിചാരങ്ങളിലേക്കും എളുപ്പം കടന്നു ചെല്ലാവുന്ന അനുഭൂതിയുടെ താക്കോലുകളാണ് ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും. ഗാനങ്ങൾ കഥയ്ക്കിണങ്ങും മട്ടിൽ ഗായകൻ്റെയോ ഗായികയുടെയോ വികാര വിചാരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, പശ്ചാത്തല സംഗീതം സിനിമയിലുടനീളം സിരകളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തസഞ്ചാരം പോലെ അവിരാമം തുടരുന്നു. പശ്ചാത്തല സംഗീതത്തിന്റെ കാര്യത്തിലും പാട്ടുകൾക്ക് ആവശ്യമായ ഈണങ്ങളുടെ കാര്യത്തിലും ഒരുപോലെ പ്രതിഭ തെളിയിച്ച കലാകാരനായിരുന്നു ശ്യാം.

കെ എസ് ചിത്രയുടെ ആലാപന ജീവിതത്തിൽ വലിയൊരു തുടക്കം സമ്മാനിച്ചത് ശ്യാമിന്റെ ചരിത്ര നിയോഗം. നിറക്കൂട്ട് എന്ന ചലച്ചിത്രത്തിലെ പൂമാനമേ എന്ന പാട്ട് ചിത്രയെ ശ്രോതാക്കളുടെ ഹൃദയത്തോടടുപ്പിച്ച പാട്ട്. അതിനു മുൻപ് എസ് ജാനകിക്ക് വേണ്ടി സംവിധാനം ചെയ്തു വച്ചിരുന്ന ഉയരങ്ങളിൽ എന്ന ചിത്രങ്ങളിലെ പാട്ട് ജാനകിക്ക് അസൗകര്യമായിരുന്നതിനാൽ കെ എസ് ചിത്ര എന്ന കൊച്ചു ഗായികയെ കൊണ്ട് ശ്യാം പാടിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ട് എസ് ജാനകി ചിത്രയെ ഏറെ അഭിനന്ദിച്ചു. വാനം പാടി എന്നാരംഭിക്കുന്ന ആ ഗാനം അത്രമേൽ മധുരതരമായിരുന്നു.

പ്രണയ കാൽപ്പനികതയുടെ കൊടിയേറ്റം ഋതുപരാഗം പകർന്ന നിരവധി ഗാനങ്ങൾ ചുനക്കര ശ്യാം കൂട്ടുകെട്ടിലുണ്ടായി. മുല്ലവള്ളിക്കുടലിൽ പാതിരാത്താരമേ, സിന്ദൂരത്തിലകവുമായി, ശരത്കാല സന്ധ്യ, ദേവദാരൂ പൂത്തു, ചന്ദനക്കുറിയുമായി വ, ഹൃദയവനിയിലെ, ശ്യാമമേഘമേ നീ എന്നു തുടങ്ങി എത്രയോ ഹൃദ്യമായ ഗാനങ്ങൾ ചുനക്കര ശ്യാം കൂട്ടുകെട്ടിൽ പിറന്നതാണ്.

നാദാത്മകതയാണ് ഒ എൻ വിയുടെ പാട്ടുകൾ. സംഗീതം പൊഴിക്കുന്ന പദങ്ങൾ കൊണ്ടുള്ള ചിത്രശാലയാണത്. അതിൽ വിരൽ തൊട്ട് ശ്യാമുണ്ടാക്കിയ ഈണങ്ങൾ, ഇടനെഞ്ചിൽ മധുരമാം തൊടുതാളം കേൾക്കവേ, ഇവിടെ നിൻകൂട്ടിലെ മൈനപ്പാടിയോ, ഓരോ പദങ്ങളിലും ശ്യാം സംഗീതത്തെ ഈണത്തിൻ്റെ സൗമ്യതയിൽ ലയിപ്പിച്ചിരിക്കുന്നു. ഒ എൻ വിയുടെ കവിതകളിൽ ശ്യാമിൻ്റെ ഈണം അലിയുമ്പോഴുണ്ടാകുന്ന വശ്യചാരുത മലയാളിയെ തെല്ലൊന്നുമല്ല അമ്പരിപ്പിച്ചിട്ടുള്ളത്. ഒരു മഞ്ഞുതുള്ളിയിൽ നീലവാനം കാണാനും ഒരു കുഞ്ഞുപൂവിൽ വസന്തം അനുഭവിക്കാനുമൊക്കെ കവിക്ക് മാത്രമേ കഴിയൂ. എന്നാൽ അക്ഷരങ്ങളിൽ നിന്ന് അനുപമ വിധാനങ്ങളിലേക്ക് ഒരു പാട്ട് മാറുമ്പോൾ അതുണ്ടാക്കുന്ന ആഹ്ലാദം, അത് മലയാളിക്ക് പകർന്നു തന്നത് ONV യും ശ്യാമും ചേർന്ന് തന്നെയാണ്.

പാട്ടും ഓരോ ഇന്ദ്രജാലമാണ്. രാഗത്തിൻ്റെ ഹൃദയഭാഗമെടുത്ത് ഓർക്കസ്ട്രേഷനിൽ ലയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയാണ് ശ്യാം പാട്ടിൽ പ്രയോജനപ്പെടുത്തുന്നത്. വളരെ നൈസർഗികമായാണ് അത് സംഭവിക്കുന്നതും. പാട്ടിൽ വൈകാരികമായ ഒരു നൈരന്തര്യമുണ്ടാകാൻ ശ്യാമിന് ഏറ്റവും സാധിച്ചിട്ടുള്ളത് ONB യുടെ കവിതകളിലാണ്. നാടോടി തനിമയുള്ള ഗീതങ്ങളിൽ അത്രമേൽ ലളിതസുന്ദരമായ ഈണം പകരാനായതുകൊണ്ടാവണം ശ്യാമിനെ ഒരു മലയാളിയായി കേരളക്കര കാണുന്നത്. സംഗീതത്തിന് ഭാഷയില്ല, അതിരുകളുമില്ല എന്ന് തെളിയിക്കുന്ന വ്യക്തിത്വം, മനസ്സിലൊരു മയിൽപ്പീലി വീശുന്നതിൻ്റെ മനോഹാരിതയും തെന്നൽ കുളിരും ONV ശ്യാം കൂട്ടുകെട്ടിലുണ്ടായ ഗാനങ്ങൾ പകർന്നു തരുന്നു. ചിലപ്പോൾ ഒരു സുഖസ്പർശം, മറ്റു ചിലപ്പോൾ നേരിയ നൊമ്പര ഛായ, വേറെ ചിലപ്പോൾ സ്നേഹത്തിൻ്റെ മഹോത്സവം. മനസ്സിനെ അനുഭവിപ്പിക്കുന്ന പാട്ടുകൾ താളതിമിത്തമായ സ്വരസംവിധാനത്തിനപ്പുറത്ത് ഭാവാത്മകതയുടേതായ ഒരു ആന്തരിക സംഗീതം നിർവഹിക്കാൻ ശ്യാമിന് കഴിയുന്നുണ്ട്. ഈണം തുളുമ്പുന്ന ഗാനശില്പങ്ങളാണ് ശ്യാമിൻ്റേത്.

ശ്യാമിന്റെ സംഗീതകാലം മലയാളത്തിലെ ജനപ്രിയ സംഗീതത്തിന്റെ ഏറ്റവും ഹൃദ്യമായ കാലമാണ്. ഏതു വൃന്ദ സംഗീതത്തിലും ശ്യാമിന്റെ മൗലികമായ സംഗീത സംവിധാന ശൈലി വേറിട്ടു നിന്നു. പാട്ടുകളിലൊന്നും അളവിൽ കവിഞ്ഞ മാജിക്കുകളൊന്നും കലർത്താതെ ഈണത്തിന്റെ സവിശേഷ പ്രവാഹത്തിൽ നമ്മുടെ മനസ്സിൽ പതിയുന്നതെന്തോ അതാണ് ശ്യാമിന്റെ സംഗീതം. മഞ്ഞേവ മധുവിതുവേള, കുങ്കുമ സൂര്യൻ രാഗാംശു ചാർത്തി, കരകാണ കടലലമേലെ, വൈശാഖ സന്ധ്യ എന്നീ പാട്ടുകൾ ശ്യാമിന്റെ സംഗീതത്തിൽ യൂസഫ് അലി രചന നിർവഹിച്ചവയാണ്. അന്യൂനമായ ആസ്വാദന രസം ആ പാട്ടുകളിലെ പല്ലവകളിൽ നിന്നും അനുപല്ലവകളിൽ നിന്നും ഇന്നും ഊറിക്കൊണ്ടേയിരിക്കുന്നു.

ശ്യാമിലെ ശ്യാമഭാവം എന്റെ പാട്ടിന്റെ വഴികളിൽ എത്തിച്ചത് സുഖകരമായ സർഗ അനുഭവമായിരുന്നു. ഗേയകാരനെ തിരിച്ചറിയാനും വാഗർത്ഥങ്ങളിലൂടെ ക്രിയോന്മുഖനാക്കാനും കഴിഞ്ഞ ഇടപെടലുകളുടെ വിശദാംശങ്ങൾ പെറുക്കിയെടുത്ത് നിർത്തുവാൻ കഴിയുന്നില്ലെങ്കിലും ആകെ തുകയായി ഉള്ളിൽ തങ്ങി നിൽക്കുന്നത് പാരസ്പര്യത്തിന്റെ ആവേശകരമായ വിഷയങ്ങളാണ്. കാവാലം നാരായണ പണിക്കർ ശ്യാമിനെ അടയാളപ്പെടുത്തുന്ന വാക്കുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ ആരോരും അറിയാതെ, നിലാവിന്റെ നാട്ടിൽ, സന്ധ്യക്കെന്തിന് സിന്ദൂരം, ആരൂഢം എന്നീ ചലച്ചിത്രങ്ങളിൽ കാവാലത്തിന്റെ വരികൾക്ക് ശ്യാം ഈണമെഴുതി.

ആത്മാവിനെ ഈണം കൊണ്ട് സ്പർശിക്കുന്ന പാട്ടുകൾ. അങ്ങനെ ഒരൊറ്റ വിശേഷണത്തിൽ ഒതുങ്ങില്ല ശ്യാമിൻ്റെ പാട്ടുകൾ. അതിൽ നിന്ന് ശോകത്തിൻ്റെ ഭാവക്കടലും ഭക്തിയുടെ രാഗനൈവേദ്യവും പ്രണയത്തിൻ്റെ ലയസംഗീതവുമെല്ലാം കണ്ടെടുക്കാനാവുന്നതാണ്. മനോജ്ഞമായ ഗാനങ്ങളാവണം തന്നിൽ നിന്ന് ഉതിരേണ്ടത് എന്ന നിർബന്ധം ശ്യാമിനുണ്ടായിരുന്നു എന്ന് തോന്നും വിധമാണ് ഓരോ പാട്ടുകളുടെയും ലയവിന്യാസം. തൃപ്തികരമായ ഈണം, അതായിരുന്നു തപസ്യ. ആ തപസ്യയാകട്ടെ എല്ലാ പാട്ടുകളിലും ഇഴുകിച്ചേർന്നു കിടക്കുന്നു.

0: ഒറ്റക്കമ്പി നാദം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസം മുമ്പാണ് വയോജനങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നു. ചിരിയും കളിയുമായ ഒരു ദിനം. പരസ്പരം വഴക്കില്ല, ഈഗോ പ്രശ്നങ്ങളില്ല. എന്നാൽ പരസ്പരം കളിയാക്കുന്നതിന് ഒരു കുറവുമില്ല. എങ്ങനെ കളിയാക്കിയാലും അതിനെ അതിൻ്റെതായ സെൻസിൽ എടുക്കുന്നവർ. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, പെട്ടെന്നൊന്നും ഇവരിൽ ഓർമ്മയുടെ കോശങ്ങൾ കൊഴിഞ്ഞു പോകില്ല. അത്ര കണ്ട് അവർ സൗഹൃദപ്പെട്ട് കിടക്കുന്നു. വയലോപ്പിള്ളി സംസ്കൃത ഭവനിൽ നിന്ന് വന്ന വയോജന കൂട്ടായ്മയാണ്. എല്ലാം ഓരോ നിമിഷവും അവർ സൗഹൃദപൂർവ്വം ആഘോഷിക്കുന്നു, ആസ്വദിക്കുന്നു. ഇത്രയും സൗഹൃദങ്ങളും ഓർമ്മകളും ഒക്കെയായി ജീവിക്കുന്ന അവരുടെ തലച്ചോറിലെ ഓർമ്മകളുടെ കോശങ്ങൾക്ക് മരിക്കുവാൻ വയ്യ. അവ ഓരോ നിമിഷവും കൂടുതൽ പച്ചയായിക്കൊണ്ടിരിക്കുന്നു, സമൃദ്ധമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെക്കുറിച്ചോ ചെറുമക്കളെക്കുറിച്ചോ ഉള്ള ആശങ്കകൾക്ക് വിട പറയുക. ചെറുമക്കളുടെ പരീക്ഷകളെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടവരല്ല നിങ്ങൾ. ദുരിത ദുഃഖങ്ങളുടെ ഭാരമുള്ള തലപ്പാവുകൾ എടുത്ത് തലയിൽ വയ്ക്കേണ്ടവരല്ല നിങ്ങൾ. അതേക്കുറിച്ചൊന്നും ആലോചിക്കാതെ സദാ സൗഹൃദപൂർവം ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ ഞാൻ അവരോട് പറഞ്ഞു. കാരണം സൗഹൃദത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ. ഒരേ പ്രായത്തിലുള്ള രണ്ട് വ്യക്തികളെ സങ്കൽപ്പിക്കുക. രണ്ടുപേരും ദിവസവും നടക്കാൻ പോകുന്നു. ആരോഗ്യകരമായ ഭക്ഷണമാണ് കഴിക്കുന്നത്. പ്രമേഹമോ രക്തസമ്മർദ്ദമോ പോലുള്ള രോഗങ്ങളും നിയന്ത്രണത്തിലാണ്. എന്നാൽ 20 വർഷങ്ങൾക്ക് ശേഷം അവരുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം പ്രകടമാകുന്നു. ഒരാൾ ഇന്നും സുഹൃത്തുക്കളോടൊപ്പം ചിരിച്ചും സംസാരിച്ചും പഴയ ഓർമ്മകൾ പങ്കുവച്ചും ജീവിതം ആസ്വദിക്കുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നു, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു. ഓർമ്മശക്തിയും ചിന്താശേഷിയും ഇപ്പോഴും മികച്ച നിലയിലാണ്. മറ്റേയാൾ ക്രമേണ പേരുകൾ മറന്നു തുടങ്ങുന്നു. സാധനങ്ങൾ എവിടെ വച്ചെന്ന് ഓർമ്മയില്ല. ഒരേ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഒടുവിൽ പ്രിയപ്പെട്ടവരെ പോലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഡിമെൻഷ്യ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കീഴടക്കുന്നു. ഒരുപോലെ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടർന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ശാസ്ത്രലോകം എന്ന് പറയുന്നത് അതിന്റെ ഉത്തരം മരുന്നുകളിൽ മാത്രമല്ല, മനുഷ്യബന്ധങ്ങളിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എന്നത് ഒരു സാമൂഹിക നിരീക്ഷണം മാത്രമല്ല, അതൊരു ജൈവശാസ്ത്ര സത്യവുമാണ്.

നമ്മുടെ മസ്തിഷ്കം ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിലൂടെ രൂപപ്പെട്ടത് കൂട്ടമായി ജീവിക്കാനാണ്. സംസാരിക്കാനും കേൾക്കാനും മുഖഭാവങ്ങൾ വായിക്കാനും വികാരങ്ങൾ പങ്കുവയ്ക്കാനും മറ്റുള്ളവരുമായി സഹകരിക്കാനുമുള്ള പ്രത്യേക നാഡീ ശൃംഖലകളാണ് നമ്മുടെ തലച്ചോറിലുള്ളത്. അതുകൊണ്ടാണ് ഒരു സുഹൃത്തിനോടുള്ള ചെറിയ സംഭാഷണം പോലും മസ്തിഷ്കത്തിന് വലിയൊരു വ്യായാമമായി മാറുന്നത്. ഒരു സംഭാഷണത്തിനിടെ നമ്മുടെ തലച്ചോറ് ഒരേ സമയം നിരവധി ജോലികൾ ചെയ്യുന്നു. മറ്റയാളുടെ വാക്കുകൾ കേൾക്കുന്നു, അർത്ഥം മനസ്സിലാക്കുന്നു, മുമ്പത്തെ അനുഭവങ്ങളുമായി താരതമ്യം ചെയ്യുന്നു, ശരിയായ മറുപടി കണ്ടെത്തുന്നു, വികാരങ്ങൾ നിയന്ത്രിക്കുന്നു, മുഖഭാവങ്ങൾ വായിക്കുന്നു. ഭാഷയും ഓർമ്മയും ശ്രദ്ധയും തീരുമാനമെടുക്കാനുള്ള കഴിവും ഒരേ സമയം പ്രവർത്തിക്കുന്നു. ഇതെല്ലാം ചേർന്ന് തലച്ചോറിന് ലഭിക്കുന്ന സമഗ്ര പരിശീലനമാണ് സാമൂഹിക ഇടപെടൽ. ജിമ്മിൽ പോയി പേശികളെ ശക്തിപ്പെടുത്തുന്നത് പോലെ അർത്ഥവത്തായ മനുഷ്യബന്ധങ്ങൾ മസ്തിഷ്കത്തിലെ ന്യൂറൽ നെറ്റ്വർക്കുകളെ ശക്തിപ്പെടുത്തുന്നു. ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നാണ് വിളിക്കുന്നത്. അതായത് അനുഭവങ്ങൾക്കനുസരിച്ച് പുതിയ നാഡീബന്ധങ്ങൾ രൂപപ്പെടുത്താനുള്ള മസ്തിഷ്കത്തിന്റെ കഴിവ്. നമ്മൾ കൂടുതൽ സംസാരിക്കുകയും ചിന്തിക്കുകയും പുതിയ ആളുകളെ പരിചയപ്പെടുകയും ചെയ്യുന്ന അത്രയും ഈ നാഡീബന്ധങ്ങൾ ശക്തിപ്പെടുന്നു. ഓർമ്മശക്തിയും ഭാഷാശേഷിയും മെച്ചപ്പെടുന്നു. പ്രശ്നപരിഹാര ശേഷി വർദ്ധിക്കുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവും മെച്ചപ്പെടുന്നു. മസ്തിഷ്കത്തിന്റെ അടിസ്ഥാന നിയമങ്ങളിലൊന്നാണ് യൂസ് ഇറ്റ് ഓർ ലോസ് ഇറ്റ്, അതായത് ഉപയോഗിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടും. നമ്മൾ ഉപയോഗിക്കാത്ത കഴിവുകൾ ക്രമേണ ക്ഷയിച്ചു പോകും. വ്യായാമമില്ലാതെ പേശികൾ ദുർബലമാകുന്നത് പോലെ ചിന്തിക്കാത്തതും സംസാരിക്കാത്തതും ഓർമ്മകൾ ഉപയോഗിക്കാത്തതുമായ ജീവിതം നാഡീ ശൃംഖലകളെയും ദുർബലമാക്കുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്ക് ദിവസങ്ങൾ മുഴുവൻ ആരോടും സംസാരിക്കാതെ കഴിയാം. പുതിയ അനുഭവങ്ങൾ കുറയുന്നു, ചിന്തിക്കാനുള്ള അവസരങ്ങൾ കുറയുന്നു, ഓർമ്മ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ കുറയുന്നു. ഇത് പതുക്കെ പതുക്കെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ തുടങ്ങും. മനഃശാസ്ത്രത്തിലും ന്യൂറോ സയൻസിലും വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് കൊഗ്നിറ്റീവ് റിസർവ്. ഇത് തലച്ചോറിന്റെ കരുതൽ ശേഷി എന്നാണ് ലളിതമായി പറയാൻ കഴിയുക. ഒരു നഗരത്തിൽ നിരവധി ബദൽ റോഡുകൾ ഉണ്ടെങ്കിൽ ഒരു റോഡ് അടഞ്ഞാലും ഗതാഗതം നിലയ്ക്കില്ല. അതുപോലെ ജീവിതകാലം മുഴുവൻ പഠിക്കുകയും വായിക്കുകയും സുഹൃത്തുക്കളുമായി ഇടപഴകുകയും ചെയ്യുന്നവരുടെ തലച്ചോറിൽ കൂടുതൽ ശക്തമായ നാഡീ ശൃംഖലകൾ രൂപപ്പെടുന്നു. പ്രായമാകുമ്പോൾ ചില കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാലും ഈ അധിക ശൃംഖലകൾ പ്രവർത്തനം തുടരുമെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഒരേ അളവിൽ തലച്ചോറിൽ മാറ്റങ്ങൾ ഉണ്ടായാലും ചിലർക്ക് ലക്ഷണങ്ങൾ വൈകിയാണ് പ്രകടമാകുന്നത്. ഏകാന്തത വെറുമൊരു വികാരമല്ല, അതൊരു ജൈവ പ്രതികരണമാണ്.

ദീർഘകാല സാമൂഹിക ഒറ്റപ്പെടൽ ശരീരത്തിലെ സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. തുടർച്ചയായ മാനസിക സമ്മർദ്ദം ഓർമ്മ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്തിന്റെ പ്രവർത്തനത്തെയും ബാധിക്കാം. ഇതോടൊപ്പം വിഷാദരോഗം, ഉറക്കക്കുറവ്, ശാരീരിക പ്രവർത്തനങ്ങളുടെ കുറവ് എന്നിവയും ചേരുമ്പോൾ മസ്തിഷ്കത്തിന്റെ ആരോഗ്യം കൂടുതൽ പ്രതികൂലമായി ബാധിക്കപ്പെടാം. അതുകൊണ്ടാണ് ഇന്ന് പല ഗവേഷകരും ഏകാന്തതയെ പുകവലി, അമിതവണ്ണം തുടങ്ങിയ ആരോഗ്യ അപകട ഘട്ടങ്ങൾക്കൊപ്പം പരിഗണിക്കുന്നത്. പ്രായം കൂടുമ്പോൾ ജീവിത പങ്കാളിയുടെ വിയോഗം, കേൾവിക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ, മക്കളുടെ വിദേശ ജീവിതം, വിരമിക്കൽ എന്നിവ കാരണം പലരും സാമൂഹിക ജീവിതത്തിൽ നിന്ന് പതുക്കെ അകന്നു പോകുന്നു. അങ്ങനെ ഒറ്റപ്പെടൽ വർദ്ധിക്കുന്നു. ഒറ്റപ്പെടൽ ചിന്താശേഷി കുറയ്ക്കുന്നു. ചിന്താശേഷി കുറയുമ്പോൾ വ്യക്തി കൂടുതൽ ആളുകളെ ഒഴിവാക്കുന്നു. വീണ്ടും ഒറ്റപ്പെടൽ വർദ്ധിക്കുന്നു. ഇങ്ങനെ ഒരു ദൂഷിത ചക്രം ആരംഭിക്കുന്നു. ഡിമെൻഷ്യയ്ക്ക് ഏകാന്തത മാത്രമല്ല കാരണം, എന്നാൽ അത് രോഗം പ്രകടമാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന അപകട ഘടകങ്ങളിൽ ഒന്നാണ്. മസ്തിഷ്കത്തെ സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില ലളിതമായ കാര്യങ്ങളുണ്ട്. പഴയ സുഹൃത്തുക്കളെ വീണ്ടും ബന്ധപ്പെടുക. കുടുംബാംഗങ്ങളോടൊപ്പം ദിവസവും കുറച്ച് സമയം സംസാരിക്കുക. വായനാ കൂട്ടങ്ങൾ, ക്ലബ്ബുകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവയിൽ പങ്കെടുക്കുക. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. കൊച്ചുമക്കളോടൊപ്പം കഥ പറയുകയും കളിക്കുകയും ചെയ്യുക. മൊബൈൽ സന്ദേശങ്ങൾക്കപ്പുറം നേരിട്ടുള്ള സംഭാഷണങ്ങൾക്ക് സമയം കണ്ടെത്തുക. ഓർക്കുക, ഇവയെല്ലാം സാമൂഹിക വിനോദങ്ങൾ മാത്രമല്ല, മസ്തിഷ്കത്തിന്റെ ദീർഘകാല ആരോഗ്യത്തിലേക്കുള്ള നിക്ഷേപങ്ങളാണ്. ഇന്ന് നമ്മിൽ പലർക്കും നൂറുകണക്കിന് ഓൺലൈൻ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ സംസാരിക്കാൻ ഒരാളില്ല. ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷെ മനസ്സ് തുറക്കാൻ ഒരു സുഹൃത്തുപോലുമില്ല. ഡിജിറ്റൽ ആശയവിനിമയത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, എന്നാൽ അത് നേരിട്ടുള്ള മനുഷ്യബന്ധങ്ങൾക്ക് പകരമാകില്ല. ഒരു കൈകോർക്കൽ, ഒരു ആത്മാർത്ഥ ചിരി, ഒരു ചായക്കപ്പിന് ചുറ്റുമുള്ള സംഭാഷണം, ഒരു തോളിൽ കൈവച്ചുള്ള ആശ്വാസം, ഇവയെല്ലാം മസ്തിഷ്കത്തിനും മനസ്സിനും നൽകുന്ന അനുഭവം ഒരു സ്ക്രീനിന് പൂർണ്ണമായി പകരം വയ്ക്കാൻ കഴിയില്ല. ആരോഗ്യകരമായ ഭക്ഷണവും വ്യായാമവും പോലെ തന്നെ നല്ല സൗഹൃദങ്ങളും ഒരു ആരോഗ്യശീലമാണ്. നമ്മളിന്ന് ഒരു സുഹൃത്തിനൊപ്പം പങ്കിടുന്ന ഒരു മണിക്കൂർ സംഭാഷണം ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഓർമ്മകളെ സംരക്ഷിക്കുന്ന അദൃശ്യ നിക്ഷേപമായിരിക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യം മാത്രം മറക്കരുത്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ മരുന്നുകളിലൊന്ന് മരുന്നുകടയിൽ നിന്ന് വാങ്ങാൻ കഴിയാത്തതാണ്. അത് ആത്മാർത്ഥമായ മനുഷ്യബന്ധങ്ങളാണ്. കാരണം ഓർമ്മകളെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് നമ്മുടെ മസ്തിഷ്കം മാത്രമല്ല, നമ്മെ ഓർക്കുന്ന മനുഷ്യരുമാണ്. നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ 1-ന്റെ ചോര ഞരമ്പുകളിലൂടെയാണ്. 1715 സെപ്റ്റംബർ 1, സൂര്യരാജാവ് എന്ന പേരിൽ പ്രശസ്തനായ ലൂയി 14-ാം രാജാവ് 77-ാം ജന്മദിന ആഘോഷത്തിന് 4 ദിവസം മാത്രം ബാക്കിയിരിക്കെ ദേ അന്തരിച്ചിരിക്കുന്നു. 1924 സെപ്റ്റംബർ 1, തിരുവിതാംകൂറിലെ റീജൻ്റ് എന്ന പദവിയിൽ ഭരണനിർവഹണം നടത്തിയ റാണി സേതു ലക്ഷ്മിഭായി സ്ഥാനാരോഹണം നടത്തിയിരിക്കുന്നു. 1939 സെപ്റ്റംബർ 1, രാവിലെ 5:30, ഹിറ്റ്ലറിൻ്റെ നാസി പട്ടാളം പോളണ്ടിനെ ആക്രമിക്കുന്നു. യൂറോപ്പിൽ ദേ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു.

ആകാശത്തിന്റെ അപാരതകളിൽ നിന്ന് അത്ഭുതകരമായി തുണയ്ക്കാൻ ഒരു കൈയും നീണ്ടുവരികയില്ല. അധ്വാനമേ അഭയമാകൂ എന്നോർക്കണം. കഠിന അധ്വാനികളാണ് ഈ ലോകം പടുത്തത്. ഈ ലോകത്തിന്റെ എല്ലാ വികസനങ്ങളും അധ്വാനത്തിലൂടെ ആർജിച്ചതാണ്. അവനവന്റെ വികാസവും സമൂഹത്തിന്റെ വികസനവുമെല്ലാം അധ്വാനത്തിന്റെ പരിണത ഫലങ്ങളാണ്. അധ്വാനിക്കുന്ന മനുഷ്യനാണ് ചരിത്രത്തിന്റെ ചക്രം തിരിച്ചിട്ടുള്ളത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എല്ലാർ മധുജൻ. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസ ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യു കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി വിഷയങ്ങളിൽ ഏതെങ്കിലും പഠിച്ച് +2 VHSC വിജയിച്ച 2026 April 1 35 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ കോഴ്സിനും ബാധകമാണ്. 3 മാസം പരിശീലനവും തുടർന്ന് 3 മാസം അപ്രന്റിഷിപ്പും ഉൾപ്പെടുന്നതാണ് കോഴ്സ്. ടിഷ്യു കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ തൊഴിൽ കണ്ടെത്തുന്നതിനും സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സഹായകമായ പ്രായോഗിക പരിശീലനമാണ് കോഴ്സിലൂടെ നൽകുന്നത്. 1 ബാച്ചിൽ പരമാവധി 20 പേർക്കാണ് പ്രവേശനം. കോഴ്സ് ഫീസ് 4,500 രൂപയാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 3 മാസത്തെ അപ്രന്റിഷിപ്പ് പരിശീലനവും ലഭിക്കും. അപ്രന്റിഷിപ്പ് കാലയളവിൽ പ്രതിമാസം 1,500 രൂപ സ്റ്റൈഫൻഡ് നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in ൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 9 വൈകിട്ട് 4:30 വരെ. തെരഞ്ഞെടുത്ത അപേക്ഷകരുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന തീയതി September 15, 2026. കൂടുതൽ വിവരങ്ങൾക്ക് 9383-47029 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. KAGTech ലോഞ്ച് പാഡ് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ കൂൺ കൃഷി പരിശീലനം വെള്ളായണി കാർഷിക കോളേജിൽ 2026 September 9, 10 തീയതികളിൽ നടത്തുന്നു. ശാസ്ത്രീയ കൂൺ കൃഷി രീതികൾ, സബ്സ്ട്രേറ്റ് തയ്യാറാക്കൽ, രോഗനിയന്ത്രണം, സ്പോൺ മാനേജ്മെന്റ്, വിളവെടുപ്പ്, വിപണനം എന്നിവ ഈ പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് 1,000 രൂപ. രജിസ്ട്രേഷനുള്ള അവസാന തീയതി September 6. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക സർവകലാശാലയിലെ PG PhD പ്രോഗ്രാമുകളിലെ പ്രവേശനത്തിന് September 30 ഓൺലൈനായി അപേക്ഷിക്കാം. ICAR എൻട്രൻസ് ഫലം വന്ന് 7 ദിവസം വരെ സാവകാശം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2438-1399 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ September 2-3 തീയതികളിലായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ എന്നിവർ മുഖേന 2026 September 1 വൈകിട്ട് 5 മണിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പുൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ ഹാജരാക്കണം. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഏതെങ്കിലും സമാന പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടാവില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089391

2 0 9 0 4 7 6 2 6 9 8 5 5 0 എന്നീ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000, 2nd സമ്മാനം 10,000, 3rd സമ്മാനം 5,000, പ്രോത്സാഹന സമ്മാനം 10 പേർക്ക് 1,000 വീതം ലഭിക്കുന്നതാണ്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻ ഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-0958-6060 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

മുങ്ങിയവരോ മുങ്ങി മരിച്ചുപോയി, മുങ്ങിയവരോ സമുദ്രത്തെ മുറിച്ചുകടന്നു എന്ന ബൊഹീവിയൻ കവിതയിലുമുണ്ട് ഒരു ഗസൽ ഭാവം. പ്രണയത്തിന്റെ ഗഹനതയാണ് ഗസൽ. നഷ്ടപ്രണയത്തിന്റെ ഒരു നീല ഞരമ്പ്, അതാണ് ഗസൽ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.

0: क्या है।
1: നിങ്ങൾ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ സ്ത്രീയോ പുരുഷനോ ആകാതിരിക്കുക, വൃക്ഷമായിരിക്കുക. ഒരു പൂവിന്റെ മുന്നിലായിരിക്കുമ്പോൾ സ്ത്രീയോ പുരുഷനോ ആകാതിരിക്കുക, ഒരു പൂവായിരിക്കുക. ഒരു പുഴയിലായിരിക്കുമ്പോൾ സ്ത്രീയോ പുരുഷനോ ആകാതിരിക്കുക, പ്രവാഹമാവുക.

നിന്റെ ഈ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. വേദനിച്ചുവോ സഖി? വേണ്ട, ഞാൻ വരയ്ക്കില്ല. വേദന കടം വാങ്ങി പ്രേമം എന്തിനാണ് സഖി? സഖി, നിന്നോമൽ ചിത്രമൊന്ന് ഞാൻ വരയ്ക്കട്ടെ, അതിലെൻ പ്രേമത്തിന്റെ നിറം ഞാൻ പുരട്ടട്ടെ.

മറക്കുവാൻ വന്നതാണ് ഞാൻ, നിന്റെ ചാരത്തിരുന്നൊക്കെയും മറക്കുവാൻ വന്നതാണ് ഞാൻ. അത്രയ്ക്കലോസരമാണ് എന്റെ ജീവിതം. മറിച്ചൊന്നും അരുളിയില്ലെങ്കിലും സ്നേഹമേ, നീ അടുത്തുണ്ടെങ്കിൽ സ്വസ്ഥമാണ് എന്റെ ഹൃദയം.

നിങ്ങൾ എന്താണോ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ കൂടെ നിഴൽ പോലെ ഉണ്ടാകും. ഇന്ന് നിങ്ങൾ നിരാശയും പരാജയവും കാലുഷ്യവും സംഘർഷവുമാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ നാളെയും അത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതല്ല, വിജയവും ആനന്ദവും പ്രതീക്ഷയുമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അവ ഒപ്പമുണ്ടാകും. അങ്ങനെ ജീവിക്കാൻ അറിയാവുന്ന ആർക്കും പുതിയൊരു വർഷം പുതിയതാണ്, പുതിയൊരു ദിവസം പുതിയതാണ്, പുതിയ പൂവ്, പുതിയ ബന്ധം, എല്ലാം പുതിയത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണ സൈ റേഡിയോ 91.2.

0: ഗാനമായിരുന്നു എനിക്കും നിങ്ങൾക്കും പ്രണയമെന്ന ആ മ്യൂസിക് ആൽബം. ഇപ്പോൾ അവർ വീണ്ടും ഒന്നിക്കുകയാണ്, അവർ വീണ്ടും പാടുകയാണ്.
1: സുന്ദരനല്ല ഞാൻ, സുന്ദരി പോ

ലളിതസുന്ദരമായ വരികൾ കൊണ്ട് നമ്മുടെ മനസ്സിൽ വീണ്ടും ഇടം തേടുകയാണ്. ശ്രുതിമധുരമായ സംഗീതത്താൽ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രണയത്തെ

മൻസൂർ അഹമ്മദും തേജും യാസിൻ അലൈറ്റും ഇന്ത്യയിലെ മുൻനിരക്കാരായ ഉദിത് നാരായണനും ശങ്കർ മഹാദേവനും ഹരിഹരനും എസ് പി ബാലസുബ്രഹ്മണ്യവും മറ്റു നമ്മുടെ ഇഷ്ടഗായകരും വീണ്ടും ഒത്തുചേരുമ്പോൾ ഒരിക്കലും മാഞ്ഞു പോകാത്തതും ഹൃദ്യവുമായ അനുരാഗത്തിൽ കുതിർന്ന ഈ മധുരഗാനങ്ങൾ സത്യം ഓഡിയോസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുമ്പോൾ സത്യമായ അനുരാഗത്തിൻ്റെ ആർദ്രമായ അനുരാഗത്തിൻ്റെ ഓർമ്മകളിലേക്ക്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്നേഹിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ പ്രയാസവുമില്ല. പക്ഷേ ഒരാളെ അയാളുടെ അന്തരംഗങ്ങൾക്ക് സമം സമമായി നിന്ന് മനസ്സിലാക്കുക എന്നത് എളുപ്പമല്ല, പ്രയാസവുമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ HIV സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പുള്ളിമാൻ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി. സാംബശിവൻ.

0: നോക്കത്തുന്ന ദൂരം വരെ പരസ്പരം തൊട്ടുതൊട്ട് കിടക്കുന്ന കുന്നിൻ നിരകൾ.
1: കുത്തനെ നിൽക്കും കരിമ്പാറക്കെട്ടുകൾ, കുരിരുൾ മൂടിയ കുന്നിൻ പിളപ്പുകൾ. കുത്തനെ നിൽക്കും കരിമ്പാറക്കെട്ടുകൾ, കുരിരുൾ മൂടിയ കുന്നിൻ പിളപ്പുകൾ.
0: ആകാശം മുട്ട നിൽക്കുന്ന കരിമ്പാറക്കെട്ടുകൾ, അങ്ങ് പാതാളം വരെ താണു കിടക്കുന്ന അത്യഗാധമായ കുഴികൾ, ആ കുന്നിന്റെ അടിവാരത്തൊക്കെ വിശാലമായ പച്ച പുൽത്തകടികൾ. ആ പുൽത്തകടികളിൽ അവിടെവിടെ നീലസരസുകൾ, തീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങൾ കണ്ണാടി നോക്കുന്ന മാതിരിയുള്ള നീല തടാകങ്ങൾ. നീലത്തരസുകൾ ശ്രോത്രശിരകളിൽ നിരന്തരമായി ചുളമൂതും ഏകാന്തത, ഏകാന്തത ഭരണം നടത്തുന്ന ഭീതിതമായൊരു വനപ്രദേശം. കാട്ടുപക്ഷികളുടെ കളകൂജനങ്ങളും ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ വലിച്ചൊടിക്കുന്ന ശബ്ദവുമല്ലാതെ എപ്പോഴും അവിടെ നിതാന്തമായ നിശബ്ദത. സഹ്യപർവ്വത്തിന്റെ സാന്നിപ്രദേശമാണെന്ന് തോന്നാം. അല്ല, ഇത് മൈസൂരിനും മലബാറിനും കർണാടകത്തിനും ഇടയ്ക്ക് കുടുങ്ങിപ്പോയ ഒരു നാടാണ് കുടക്. കുടക് നാട്.

നേരം പുലർന്നു. പ്രഭാത സൂര്യൻ നൽകിയ മഞ്ഞമുണ്ട് കൊടുത്ത് ആ കാട്ടുചെടികൾ നൃത്തമാടുന്നു. വസന്തലക്ഷ്മി നൽകിയ വർണ്ണമാലകൾ ചാർത്തി ആ കാട്ടുപ്രദേശമാകെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. അങ്ങ് വലതുഭാഗത്ത് കാണുന്ന ആ മൊട്ടക്കുന്നിൽ താഴേക്ക് വരുന്ന ഒറ്റയടിപ്പാതയിൽ അതാ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അതിസുന്ദരിയായ ഒരു യുവതി, നന്നായിട്ട് അണിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വടക്കം പാട്ടുകാരന്റെ നായികയെ പോലെ.

ഒരു നർത്തകിയെ പോലെ വിലാസ ലാസ്യങ്ങളോടുകൂടി അവൾ താഴേക്ക് ഇറങ്ങി വരുന്നു. കയ്യിലൊരു നോട്ട് പുസ്തകമുണ്ട്. അവൾ ആ കാട്ടുപൊന്തയിൽ അപ്രത്യക്ഷയായി. ഇന്ന് ഇടത് ഭാഗത്ത് ആ കുന്നിന്റെ അടിവാരത്ത് ആ താഴ്വരയിൽ കാണാം ഒരു നീണ്ട കെട്ടിടം. കെട്ടിടത്തിന്റെ കെട്ടും മട്ടും കണ്ടിട്ട്

പക്ഷെ എന്തിന് ഇത്ര കാലത്തെ അധ്യാപിക അണിഞ്ഞൊരുക്കി വരുന്നു? സ്കൂൾ തുടങ്ങുന്നത് 10 മണിക്കല്ലേ? 10 മണിക്ക് തുടങ്ങും, 4 മണിക്ക് അവസാനിക്കും. സാധാരണ 10 മണിക്ക് സ്കൂൾ ആരംഭിക്കും, 11-11 ആവുമ്പോൾ കുട്ടികളെല്ലാം ക്ലാസ് വരും, 4 മണിക്ക് സ്കൂൾ വിടും, 3-3 ആവുമ്പോൾ കുട്ടികളെല്ലാം വീട് പറ്റും. അതാണല്ലോ സാധാരണ സ്കൂളിന്റെ നടത്തിപ്പ്. ഇത് കേരളത്തിലെ സ്കൂളല്ല, കുടകിലെ സ്കൂള്. 7.5 മണിക്ക് ആരംഭിച്ച് 12 മണിക്ക് അവസാനിക്കുന്ന സ്കൂള്. ഇതാ ആ സ്ത്രീ, ആ അധ്യാപിക ആ കാട്ടുപരിനിർച്ചെടിയുടെ സമീപത്തെത്തി. അവൾ അവിടെ തന്നെ നിൽക്കുന്നു. പരിനിർച്ചെടി അടിമുടി പൂവിട്ട് നിൽക്കുന്ന കണ്ടിട്ട് അവൾക്കവിടുന്ന് ആ സ്ഥലം വിടാൻ വയ്യാത്ത മട്ടിൽ അവിടെ തന്നെ നിൽക്കുന്നു, ചുറ്റും നോക്കുന്നു. ആ പ്രകൃതി ഭംഗി അവളെ വല്ലാതെ ആകർഷിച്ച മാതിരി ആരോടൊന്നല്ല അവൾ ചോദിക്കുന്നു.

0: അതെന്നൊരു പൂ വെറുക്കാൻ അവൾ തീരുമാനിച്ചു. ഒരു പൂ വെറുത്ത് ഞാൻ എന്റെ തലയിൽ ചൂടിയിട്ടേ പോകുന്നുള്ളൂ. തന്റെ പ്രിയ സഖിയോടുന്ന മാതിരി കൊഞ്ചിക്കൊഴിഞ്ഞ് അവൾ ആ പെൺവച്ചടിയെ സമീപിച്ചു. എനിക്ക് ഈ പൂ മതി, വേണ്ട ഇത് മതി, അല്ല ഇത് മതി, എല്ലാം ഒരുപോലെ നല്ല പൂക്കൾ. ഒരു പൂ വെറുക്കാൻ അവൾ മെല്ലെ ആ പെൺവച്ചടിയുടെ നേർക്ക് കൈ നീട്ടി.
1: വെടിമുട്ടി അടുത്ത നിമിഷം അവളെ കൈ കുടയുന്നു. അവളെ കയ്യിൽ നിന്ന് ചോര ഇറ്റിറ്റ് വീഴുന്നു. അയ്യോ എന്റെ കൈ, എന്റെ കൈ, എന്റെ കൈ. ചൂണ്ടുവിരലിന് ചോര ഇറ്റിറ്റ് വീഴുന്നു. അവൾ ചൂണ്ടുവിരൽ ചുണ്ടുകൾക്കിടയിൽ ചോറുന്നു. അയ്യോ എന്തൊരു നീറ്റല്, എന്തൊരു നീറ്റല് എന്റെ കൈ. പ്രത്യക്ഷനായി തോക്ക് കക്ഷത്തിടിക്ക് കൊണ്ട് കോമള നിരുവാവതൻ സവിധത്തിൽ രാഗന്ധർവതുലനായ ചെറുപ്പക്കാരൻ അവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കക്ഷത്ത് തോക്കും ഒരു കയ്യിൽ പുകയെന്ന സിഗരറ്റുമായിട്ട് ആ സിഗരറ്റ് തൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അയാൾ ചോദിച്ചു, വല്ല അവധവും പറ്റിയോ? നിങ്ങൾക്ക് വല്ല അവധവും പറ്റിയോ? മിണ്ടിയില്ലവൾ ചുണ്ടുവിരലിൽ നിന്നും ചോര വാർന്നു വീഴുന്നു. വീണ്ടും അവനും അത് കണ്ടു. അയാൾ അടുത്തിയുന്നു. അധികാരമട്ടിൽ അവളെ കൈക്ക് കയറി കടന്നു പിടിച്ചു. അവൾ കൈ വെട്ടി പിടിച്ചെടുത്ത് കളഞ്ഞു.
2: അല്ലേ,
1: മോശമല്ലല്ലോ, എവിടെ നിന്നങ്ങോട്ട് വന്ന് കയറി കൈ കടന്ന് പിടിക്കല്ലേ. ആ മട്ടിൽ അവൾ അയാളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി ഗൗരവത്തിൽ. അയാൾ പിന്നെയും അധികാരമട്ടിൽ അടുത്തിന്ന് അവളുടെ കൈ കടന്ന് പിടിച്ചു.
2: ശക്തിയായി ശ്രമിച്ചവൾ
1: കൈ വെട്ടി പിടിച്ചെടുത്ത് നോക്കി, രക്ഷയില്ല. ശക്തനായി വാവിന്റെ കരങ്ങളിലല്ല, ശക്തനായി വാവിന്റെ കരങ്ങളിലല്ല. അവളുടെ കരങ്ങൾ ഒരു പക്ഷെ തളിരായിരിക്കാം. ശക്തനായി വാവിന്റെ കരങ്ങൾ തളിരല്ല. ഇപ്പോൾ അവളുടെ കൈ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞു. ഇതാ ആ ചൂണ്ടുവിൽ നിന്ന് ചോര വാർന്നു വാർന്നു വരുന്നു. അവൻ തന്റെ തള്ളവരലുകൊണ്ട് ചോര തുടച്ചുടച്ചെടുത്തു. പിന്നെയും ചോര പൊടിഞ്ഞു വരുന്നു.
2: എന്തു ചെയ്യുകയായിരുന്നു എന്റെ ശ്രീമതി,
1: നിങ്ങൾ ആരാണ്, എന്തിനവിടെ വന്നു,
2: എന്തിവിടെ അനങ്ങാതെ നിൽക്കയായിരുന്നുവോ? ചത്തുപോയേനെ നിങ്ങൾ.
1: ഏ ശ്രീമതി, നിങ്ങളുടെ കച്ചോടം ഒതുങ്ങി പോകരുതല്ലോ.
2: ചത്തുപോയേനെ നിങ്ങൾ. ഒരു പുള്ളിമാനെന്ന് തെറ്റിദ്ധരിച്ചു വെടിവെച്ചു ഞാൻ ഭവതിയെ.
1: നിങ്ങളുടെ ഈ സാരിയാണ് എന്നെ ചതിച്ചത്. ഈ വെള്ളപ്പുള്ളികളുടെ നീല സാരി. ഈ സാരി അണിഞ്ഞ് പരിവർച്ചിട്ട് മറവിൽ നിങ്ങൾ നിന്നിട്ട് യാതൊരു സംശയവും തോന്നിയില്ല.
2: ഒരു പുള്ളിമാൻ മാത്രമല്ല, ഒരു പുള്ളിമാൻ വെള്ളം കുടിക്കാൻ വരാറുണ്ടെന്ന് അറിവൈകുളരുമായി വന്നു ഞാനിവിടെ. എന്തു ചെയ്യുകയായിരുന്നു എന്റെ ശ്രീമതി, എന്തിവിടെ അനങ്ങാതെ നിൽക്കയായിരുന്നുവോ?
1: എന്തെല്ലാം എന്തെല്ലാം ചോദിച്ചിട്ടും ഏ ഹേ ഒരക്ഷരോള് മിണ്ടുന്നില്ല.
2: മിണ്ടിയില്ലവൾ ചൂണ്ടുവിരലിൽ നിന്നും ചോര വാർന്നു വീഴുന്നു. വീണ്ടും അവനും അത് കണ്ടു.
1: എന്താ ചെയ്യേണ്ടത്? അവൻ ചുറ്റും കണ്ണോടിച്ചു.
2: പുല്ലിൽ വീണിട്ടും പുകഞ്ഞരിയും സിഗരറ്റിന്റെ തൊണ്ടിൽ നിന്നൽപ്പം ചാരം നുള്ളിവെച്ചവൻ കോൾവാ നിറച്ചെന്നവർത്തി തൻ പുള്ളിത്തുവാലയാലെ ഭദ്രമായി മുറികെട്ടി.
1: അവന്റെ തൂവാല കൊണ്ട് മുറിവെട്ടിട്ടവൻ പറഞ്ഞു, നനയ്ക്കരുത് കേട്ടോ, രണ്ടു ദിവസത്തേക്ക് നനയ്ക്കരുത്, സൂക്ഷിക്കണം.
2: പിടിവിട്ടവൻ മുറിവെച്ച് കെട്ടിയാ പിന്നെ കൈക്ക് പിടിച്ചേക്കേണ്ട കാര്യമില്ലല്ലോ. പിടിവിട്ടവൻ എന്തെങ്കിലും ഗുണമോ ദോഷമോ അവൾക്ക് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം.
1: ഏഹേ ഒരക്ഷരം പറയാതെ അവൾ തിരികെ പോകുന്നു. പക്ഷേ അവൾ ഉടുത്തിരുന്ന സാരിയുടെ തുമ്പ് ചേലാഞ്ചലം പരിനിർച്ചടിയുടെ കൊമ്പിലെന്നുടക്കിപ്പോയി.
2: അയാളവളെ വിട്ടെങ്കിലും പരിനിർച്ചടി അവളെ വിടുന്ന ലക്ഷണമല്ല. പരിനിർച്ചടിയുടെ കൊമ്പിലൊന്നുടക്കിപ്പോയി. ചടതി യുവാവിന്റെ കരങ്ങൾ അവിടെത്തി.
1: അവൻ ആ ഉടക്ക് എടുക്കാൻ ശ്രമിക്കുന്നു.
2: ഉടക്ക് വെടുത്തുവാനൊത്തുവെങ്കിലും തന്റെ മിടുക്കുകുറവിനാൽ കീറിപ്പോയി ചരാഞ്ചലം.
1: ക്ഷമിക്കണം, സോറി, നിങ്ങളുടെ സാരി അല്പം കീറിപ്പോയി. രാവിലെ നല്ല സോറി ആയിപ്പോയി. കൈ മുറിവേപ്പിച്ചത് മാത്രമല്ല സാരി മരിച്ചു കീറി. ഒക്കെ സഹിക്കാൻ വയ്യാത്ത സങ്കടവും അടക്കാനവത്ത് യേശുമ്മ. അവൾ എന്റെ മുഖത്ത് രൂക്ഷമായിട്ട് നോക്കിട്ടു തിരികെ പോയി. ഒരു പത്തിരുപത്തഞ്ച് വാര മുമ്പോട്ട് പോയി കാണും. പെട്ടെന്ന് അവൾ മടങ്ങി വരുന്നു. അവൾ ചുറ്റും നോക്കുന്നു.
2: പുസ്തകം, എന്റെ പുസ്തകം. അതാ ആ യുവാവ് ഓരോന്നായി മറിക്കുന്നു. വേദികളമായി
1: പുസ്തകം ഇടയിലുണ്ട്.
0: ഇളമരത്ത് ചാരിയിരിക്കുന്നു. തോക്കൊരു ഭാഗത്ത് ചാരി വെച്ചിരിക്കുന്നു. സിഗരറ്റും പുകച്ച് വളരെ അലസമായി ആ പുസ്തകത്തിന്റെ താളുകൾ ഓരോന്നോരോന്നായി മറിക്കുന്നു. അവൾ അടുത്ത് നിന്നു. പുസ്തകം അവൾ ആവശ്യപ്പെട്ടു. പുസ്തകം, എന്റെ പുസ്തകം. ആഹാ, അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാല്ലേ, ഞാൻ വിചാരിച്ചു ഊമയാണെന്ന്. പുസ്തകം തരാം, ഒന്ന് വായിച്ചു നോക്കട്ടെ. ഞാൻ ടീച്ചിങ് നോട്ട് അതിലൊന്നും വായിച്ചു നോക്കാനില്ല. ഏ മനുഷ്യ, അത് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, ടീച്ചിങ് നോട്ടാണ്. ഇന്ന് തരൂ. അയാൾ പുസ്തകം കൊടുത്തില്ല. പിന്നെയും താള് മറിക്കുകയാണ്. എന്തൊരു കയ്യക്ഷരം, ആരോടും നിലാവും പറയുന്നു, എന്തൊരു കയ്യക്ഷരം. അവരുടെ മുഖത്ത് ഉച്ചു നോക്കിയിട്ടവൻ പറഞ്ഞു, കൊതി തോന്നുന്നു കണ്ടിട്ടല്ല മിസ്സസേ, ആ കൈവിരൽ പോൽ മനോഹരം. നിങ്ങളുടെ കൈവിരലുകൾ പോലെ തന്നെ എത്ര സുന്ദരമായിരിക്കുന്നു അക്ഷരങ്ങൾ. എത്ര മോശമാണ് എന്റെ ഹാൻഡ് റൈറ്റിംഗ്. അതാണല്ലോ ഇത്ര നാളായിട്ടും ഞാനൊരു പെണ്ണിന് പോലും എഴുതാൻ മടിക്കുന്നതൊരു കാമലേഖനം. എന്റെ പുസ്തകം തരൂ. അവൾക്ക് വല്ലാ ദേഷ്യം വന്നു. പുസ്തകം തരൂ. ഏ മിസ്റ്റസേ, നിങ്ങളെ മട്ട് കണ്ടിട്ട് നിങ്ങളിത് പിടിച്ചു പഠിച്ചിട്ട് കൊണ്ടുപോകുന്ന ഭാവമാണല്ലോ. പുസ്തകം തരാം, നാളെ നിങ്ങൾ ഇതിലെ വരില്ലേ, ഞാനത് വായിച്ചു നോക്കിട്ട് നാളെ തന്നേക്കാം. നാളെ ഞാൻ ഇതിലെ വരില്ല. എന്ത്, നാളെ സ്കൂൾ അവധിയാണ്. ഓഹോ, അവധിയാണോ, എന്താ കാര്യം, എന്താ കാര്യം, അറിഞ്ഞുകൂടെ, നാളെ പുത്തരിയല്ലേ. ഓ ഐ സീ, നാളെ പുത്തരിയാണല്ലേ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ മറ്റന്നാളാട്ടെ, എന്നെക്കാട്ട് സ്കൂൾ അടയ്ക്കല്ലോ, മറ്റന്നാൾ സ്കൂൾ തുറക്കുമല്ലോ, മറ്റന്നാളാട്ടെ. പിന്നെ തൂവാല ഇലക്കിക്കൊണ്ടരണം മറക്കല്ലേ. ആ തൂവാല ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നല്ലേ കേട്ടോ, മറ്റന്നാൾ വരുമ്പോ ഭംഗിയായിട്ട് അലക്കി തേച്ച് പൗഡറും പൂശി കൊണ്ട് തന്നേക്കണം. തൂവാല തിരിച്ചുവരുമ്പോ പുസ്തകം തിരിച്ചന്നേക്കാം. ഏ മിസ്റ്ററേ, ഈ വന്ന കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളൂരുന്നേ. എന്റെ തൂവാല നിങ്ങളുടെ കൈവശമുണ്ട്, നിങ്ങളുടെ പുസ്തകം എന്റെ കൈവശമുണ്ട്. നിങ്ങൾ തൂവാല തിരിച്ചു വരുമ്പോ പുസ്തകം തിരിച്ചു വന്നേക്കും, തീർന്നല്ലോ. മറ്റന്നാ രാവിലെ ഞാനിവിടെ കാത്തു നിൽക്കും. പിന്നെ കൃത്യസമയത്തിന് വന്നേക്കണം, എന്നെ മെനക്കെടുത്തരുത്, ജോലിയുള്ളവനാണ്. കൃത്യസമയത്തിന് വന്നേക്കണം. ഒരു പക്ഷെ നിങ്ങൾ വരുമ്പോ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ആ റേഞ്ചർ ഓഫീസിലെ മിസ്റ്റർ ദേവയ്യൻ എവിടെ എന്ന് ആരോ പറഞ്ഞു. റേഞ്ചർ ഓഫീസിലെ മിസ്റ്റർ ദേവയ്യൻ, മറക്കണ്ട, റേഞ്ചർ ഓഫീസിലെ മിസ്റ്റർ ദേവയ്യൻ.

സത്യം പറഞ്ഞാൽ അവൾ അപ്പോഴാണ് ആ മനുഷ്യനെ അടിമുടിക്ക് നോക്കുന്നത്. കണ്ടില്ലേ, തൂവെള്ള നിക്കറും തെല്ലു തുറന്നിട്ടു മാറിടം പാട്ട് പാറിടം കാട്ടുന്ന ചെമ്പട്ടുപഞ്ഞനും ഒരു വേട്ടക്കാരന്റെ വേഷം. തുട പകുതി മുക്കാലും നഗ്നമാക്കി കാണിക്കുന്നവട്ടുള്ള ഒരു തൂവെള്ള നിക്കർ, ചുവന്ന പട്ടുപഞ്ഞൻ, അത് നെഞ്ചത്ത് ലേശം തുറന്നിട്ട്, ഒരു കൈ തോക്ക്, മറുകയിൽ സിഗരറ്റ്. ആ മനുഷ്യൻ ആ കാട്ടുപന്തയും മറഞ്ഞു. സിഗരറ്റിന് പുക മാത്രം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അവൾ ചുറ്റും നോക്കിയതാ, അവളുടെ കൈ ചുറ്റുപണ ചോര, ആ പൂവിലും പുല്ലിലുമെല്ലാം മേലാസകലും കോരിത്തെറിച്ചു. അവൾ അവളുടെ പാട്ടിന് പോയി. നാളെ പുത്തരിയാണ്. പുത്തരി, പുത്തരി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പുത്തരിയാ, പക്ഷെ കുടകില് പുത്തരി എന്ന് പറഞ്ഞാൽ ഓണം, ഓണം എന്നർത്ഥം. ഒറ്റ ദിവസത്തെ ഓണം, നമുക്ക് അഞ്ച് ദിവസം ഉണ്ടല്ലോ. അഞ്ചല്ല, 365 ദിവസവും ഓണം ഉണ്ണുന്ന ഭാഗ്യവാൻ പോലുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു വീട്ടിലെ ചെറുക്കനിക്കിടെ അവന്റെ അച്ഛനോട് പറയുന്നു, കേട്ടു അച്ഛാ, എന്താ മോനെ പടിഞ്ഞാറ്റ്

ഓണം ഉണ്ട് കഴിഞ്ഞ പിന്നെ അങ്ങ് ഇറങ്ങല്ലേ ഓണം കളിക്കാൻ. ഇതാ ഊഞ്ഞാൽ ഒരുക്കിയിട്ടിരിക്കുന്നു, അത് കെട്ടിയിട്ടിരിക്കുന്നത് മടലല്ല, രണ്ട് പൂണും വെച്ച ഒലക്ക. പിള്ളേരെല്ലാം പുത്തനുടുപ്പും ധരിച്ചു വന്ന് ആ ഊഞ്ഞാൽ ഉച്ച ചെന്ന് തൂങ്ങിക്കഴിഞ്ഞു. പ്രായം പോലും മറന്നിട്ട് 90 വയസ്സുകാരിയായ അമ്മുമ്മ, രണ്ട് കാതിൽ ഊഞ്ഞാലുള്ള ആ പാവപ്പെട്ട അമ്മുമ്മ, അവരും പ്രായം മറന്ന് ഓണം കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. മുനിവാര

ത്രേതായുഗത്തില് പിടിയാ വല്യമ്മ പിടിക്കുന്നത്. അപ്പുറത്ത് കുറെ കുട്ടികൾ തുമ്പി തുള്ളാനിരിക്കുന്നു. ഒരു പെണ്ണിനെ പിടിച്ച് നടുക്കിരുത്തി കുറെ കുട്ടികൾ ചുറ്റുവരുന്നത് ചോദിക്കുന്നു.

അത് പെണ്ണുകളിപ്പാട്ട്. ഇപ്പുറത്ത് പാവാടക്കാരി പെമ്പിള്ളര് അവര് തിരുവാതിരയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നു, കൈ ഉയർത്തി താളമടിച്ച് ചുവട് വെച്ചു, വട്ടത്ത് ചുവട് വെച്ചു അവര് പാടുന്നു.

സന്ധ്യയായപ്പോഴേക്ക് കരടികൾ കയറാൻ കഴിഞ്ഞു. ഇത്ര വിശദമായിട്ട്, ഇത്ര വിശാലമായിട്ടൊന്നുമില്ല, വിസ്തരിച്ചൊന്നുമില്ല. കുടകിലെ ഓണം പുത്തരി ഒറ്റ ദിവസം കൊണ്ടൊക്കെ അവസാനിക്കുകയാണ്. പുത്തരിയുടെ തലേന്നാൾ രാത്രിയിൽ എല്ലാവരും വേട്ടയ്ക്ക് പോയി. മാനറച്ചു കൊണ്ടുവരും, മാനറച്ചു കൊണ്ടുവന്ന് കൊത്തി അറിഞ്ഞ് വേവിച്ച് മസാലയും ചേർത്തത് ആ വാർപ്പ് നിറച്ചിട്ടിരിക്കുന്നു. എന്നിട്ട് മൂക്കുമുട്ട് എല്ലാവരും മദ്യം സേവിക്കും, തലേക്കെട്ട് കെട്ടും, മുമ്പിൽ തുമ്പ് നിർത്തി പുറകോട്ട് വാലിട്ടൊരു കെട്ട്, എന്നിട്ട് മുട്ടോളമെത്തുന്ന കരിമ്പടം കൊട്ട് ഇട്ട് തപ്പുകൊട്ടും താളമടിയാട്ട് നിലാവുള്ള മുറ്റത്ത്, നിഴലുള്ള പൂമുറ്റത്ത് അവര് ആരംഭിച്ചു കഴിഞ്ഞു പുത്തരി ആഘോഷം.

കേൾക്കുമ്പോഴേക്ക് കുടകിലെ പെൺകുട്ടികൾ സുന്ദരിമാരായ കന്യകുമാർ അവരുടെ ദേശീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് തൂവെള്ളപ്പാവാടയും കുടകിൻ കസവണി

ചേലുള്ള മേൽമുണ്ടുമായി മുഖമം കൊടിമൂടി അഴകിൽ കടമിഴി എഴുതി തെളിവാർന്ന മൃദുവാം കടാക്ഷങ്ങൾ അറിയുന്ന തങ്ങികൾ. അവർ കാല് ചെലങ്ക കെട്ടി നൃത്തലോലകളായിട്ട് ഇറങ്ങി വരുമ്പോഴേക്ക് കൂടുതൽ ആവേശം കൊണ്ട് ആണുങ്ങൾ പാടിക്കൊടുക്കും.

എല്ലാവരും പുത്തിരി ആഘോഷത്തിൽ മതിമയങ്ങിയിരിക്കുമ്പോ ഒരാൾ മാത്രം ഇതിലൊന്നും രസം കൊള്ളാതിരിപ്പുണ്ട്. മറ്റാരുമല്ല പാർവതി മിസ്റ്റസ്. പുത്തരി ഇന്നങ്ങ് തീരും, രാവിലെ സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകാൻ ഒരുങ്ങി ചെല്ലുമ്പോ എന്റെ ദൈവമേ കാട്ടിൽ, ആ കൊടുങ്കാട്ടിൽ, കാട്ടിന്റെ ഒത്ത മധ്യത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാത്തു നിൽക്കും. അതോ ഒരു വിവേകമില്ലാത്ത ചെറുപ്പക്കാരൻ, കണ്ണു വെട്ടിയ കൈക്ക് കിടന്നു പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ പോണോ ഒറ്റയ്ക്ക് മനുഷ്യൻ മുമ്പിലേക്ക്? ഇല്ല, ഞാൻ പോവില്ല. നോട്ട് പുസ്തകം വേണ്ടേ? വേണ്ട, ഞാൻ വേറൊരു നോട്ട് പുസ്തകം എഴുതിക്കൊണ്ടാക്കും, അത്ര തന്നെ. എങ്കിലും മറ്റൊരു ചെറുപ്പക്കാരന്റെ തൂവാല നമ്മൾ അങ്ങനെ കൊണ്ടു നടക്കുന്നത് ശരിയല്ല. ഛേ, എനിക്കിതാ കൊണ്ടു കൊടുക്കണം. അങ്ങനെ അവിടെ

നേരം പുലർന്നു. നർത്തകരെല്ലാം വീണുറക്കമായി. പാർവതിക്ക് വിശ്രമിക്കാൻ സമയമില്ല. പെട്ടെന്ന് അവള് സ്കൂളിൽ പോകാൻ ഒരുങ്ങി. ചമഞ്ഞു പാർവതി പതിവിലുമേർ ചമഞ്ഞിറങ്ങി പുലർന്നപ്പോൾ ചമഞ്ഞു പാർവതി പതിവിലുമേർ ചമഞ്ഞിറങ്ങി. അന്നവൾ സാധാരണ കവിഞ്ഞ മട്ടിൽ അണിഞ്ഞൊരുങ്ങി. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെ നിറത്തിന് ചേർന്ന സാരി എടുത്തണിഞ്ഞു. കുറെ അധിക നേരം അവൾ കണ്ണാടിയുടെ മുമ്പിൽ സമയം ചെലവഴിച്ചു. എന്തിനാണെന്ന് അറിഞ്ഞില്ല, അവൾ അന്ന് അധികം അണിഞ്ഞൊരുങ്ങി. അവൾ പുറപ്പെട്ടു. അടുത്തു കൊച്ചത

0: അവളെ തടാക തീരത്തെത്തി വല്ലാത്തൊരു കിതപ്പോടെ ചുറ്റും കണ്ണോടിച്ചു.
1: ഇല്ല ഇല്ല, ദേവയ്യൻ വന്നിട്ടില്ല.
0: അവളുടെ മുഖം വാടി, അവളാകെ പരിക്ഷീണയായി.

0: രണ്ടു ദിവസം മുമ്പ് അവൾ ആ വനസ്ഥലിയോട് ചോദിച്ച ചോദ്യം അവളുടെ മനസ്സാക്ഷി അവളോട് ചോദിക്കുന്നു. ഇറച്ച മഞ്ഞു പക്ഷേ ദേവയ്യനത്തിനൊക്കെ അവൾ പോയില്ല. റേഞ്ചർ ഓഫീസിലെ ദേവയ്യനെവിടെ ദേവയ്യനെവിടെ എന്ന് അന്വേഷിക്കാൻ അവൾ പോയില്ല. അവൾ അവളെ പാട്ടിന് പോയി. ഒരു പത്ത് വാരം മുമ്പോട്ട് പോയപ്പോ ഒരു വിളി കേട്ടു. ഏയ് മിസ്റ്റേഴ്സ് നിൽക്കൂ, അവിടെ നിൽക്കൂ.
1: അവൾ ഞെട്ടി ചുറ്റും നോക്കി.
0: നിങ്ങൾ തന്നെ അവിടെ നിൽക്കൂ.
1: പരിചയമില്ലാത്ത ശബ്ദം.
0: ഏ നിങ്ങൾ തന്നെ അവിടെ നിൽക്കാൻ.
1: ആളിനെ കാണാനല്ലേ ശബ്ദം മാത്രം. ഒരു മിനിറ്റ് കഴിഞ്ഞില്ല തൊട്ടടുത്തുള്ള കാട്ടു വന്ന് ഇതാ മറ്റൊരു ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടു.
0: വേറൊരു ചെറുപ്പക്കാരൻ. ഇവനെല്ലാം കൂടെ എവിടുന്നു നീ കാട്ടിനകത്ത്?

അവളിലേക്ക് തനി ത്വരയുടെ വേഷത്തിൽ തന്റെ മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ ആ മനുഷ്യന്റെ കണ്ണിൽ ഉറ്റുനോക്കി. അല്ല, ദേവയ്യൻ, ദേവയ്യൻ തന്നെ. അയാൾ വേഷം മാറി വന്നിട്ട് തീരെ മനസ്സിലായില്ല. അയാളങ്ങ് അടുത്തിന്നു, വളരെ അടുത്തിന്നു. മിസ്സസേ, അല്ല, നിങ്ങൾ ആളാകെ മാറിപ്പോയല്ലോ. കഴിഞ്ഞ ദിവസം നിങ്ങളെ കണ്ടപ്പോ ഒരു പുള്ളിമാൻ, യാതൊരു സംശയമില്ല. ഇപ്പോഴോ?

പിന്നെ നിങ്ങൾ ഇത്ര മോഡിയായിട്ട് അടിഞ്ഞിറങ്ങി പോവാ, നിങ്ങളൊരു മിസ്ട്രസ് അല്ലേ അത്രയൊക്കെ ആയാലും, ഇത്ര മോഡിയായിട്ടാണ് ഇന്ന കാര്യമുണ്ടോ? മോഡിയായി പോകുന്നതെന്റെ ഇഷ്ടം, മോഡിയായി പോകുന്നതെന്റെ ഇഷ്ടം, ചാടിയതിലെന്തിനി സായിപ്പ് വേഷം. നിങ്ങളെന്തിനാ സായിപ്പിനെ പോലെ വേഷം അണിഞ്ഞ് ഈ കാട്ടിനകത്ത് വന്നിരിക്കുന്നത്? ഇതോ ഈ

സംഭാഷണം നീട്ടിക്കൊണ്ട് പോകുന്ന നല്ലതിനല്ല എന്ന് പാർവതിക്ക് മനസ്സിലായി. അവൾ പെട്ടെന്ന് മടിക്കുത്തുന്ന് ആ തൂവാല എടുത്തു, അവന്റെ തൂവാല എടുത്ത് അവന്റെ മുഖത്തേക്ക് ലേറ് കൊടുത്തു. അതാ നിങ്ങളുടെ തൂവാല, എന്നെ പുസ്തകം തരൂ, പുസ്തകം തിരിച്ചു വരൂ. മിസ്റ്റസേ ക്ഷമിക്കണം, വായിച്ചു തീർന്നില്ലീനിയും ആ പുസ്തകം, വായിച്ചു തീരട്ടെ തന്നുകൊള്ളാം. മിസ്റ്റസേ പോവാണോ നിൽക്ക്.

0: അത് കേൾക്കാൻ അവൾ നിന്നില്ല. അവൾ ആ കുന്നിനപ്പുറത്ത് പോയി മറഞ്ഞു. പിന്നെ അടുത്ത ദിവസം മുതൽ പാർവതി വിശ്വസ് ആ വഴി പോകുമ്പോഴൊക്കെ ദേവയ്യൻ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നന്നായിട്ട് ഡ്രസ് ചെയ്ത് കയ്യിൽ തോക്കുമായിട്ട് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാണാം. അവിടെ ദൂരെ കാണുമ്പോൾ വിളിച്ചു പറയും, ഹലോ മിസ്റ്റേഴ്സ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, സുഖാണോ, സുഖാണോ. അവളെ രക്ഷം വേണ്ടില്ല, അവളെ അവിടെ പാട്ടും പോകും. എന്നാലും യാതൊരു നാണമില്ല. അടുത്ത ദിവസം കാണുമ്പോ, ഹലോ മിസ്റ്റേഴ്സ്, ഗുഡ് മോർണിംഗ്, സുഖാണോ, സുഖാണോ. അവൾ മിണ്ടാ പോകും. ഒരു ദിവസം അവൾ ഇങ്ങനെ കടന്നു പോകുമ്പോ കാട്ടുപൊന്തയിൽ പതുങ്ങി നിന്ന ദേവയ്യൻ മെല്ലെ കൈ നീട്ടി അവിടെ മുടിക്കെട്ടിലിരുന്ന ആ പരിനിപ്പ് എടുത്തു കളഞ്ഞു. ഒരു സിംഹയെ പോലെ ഗർജിച്ചുകൊണ്ട് അവൾ തിരിച്ചു വന്നു. ഏ മനുഷ്യ, നാണമില്ല നിങ്ങൾക്ക്? ഒരു സ്ത്രീ ചൂടിയ പൂവെടുത്ത് സൗന്ദര്യം കാണുന്നു, ഒരു സൗന്ദര്യ ആരാധകൻ. നാളെ മറുപടി ഞാനും കണ്ടാലുണ്ടല്ലോ. ഏ, എന്റെ കാലിൽ ചെരുപ്പ് കിടക്കുന്നു, ഈ ചെരുപ്പ് നിങ്ങൾ കരണം കുറ്റിക്കാൻ വെച്ച് കാച്ചു തരും.
1: അവിടെ കാലിൽ ചെരുപ്പ് കിടക്കുന്ന രണ്ടു ദിവസം കൊണ്ടേ കാണുന്നുണ്ട്, പക്ഷെ അതിന് ഉപയോഗം ഉണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്.
0: എന്താ നിങ്ങൾ മിണ്ടാത്ത്? വളരെ ആചാരമായി സംസാരിക്കുന്ന ആളാണോ? എന്താ മിണ്ടാത്ത്? എന്താ നിങ്ങൾ മിണ്ടാത്ത്? അയാൾ ഒന്നും മിണ്ടുന്നില്ല. അവിടെ മുഖത്ത് ഉറ്റുനോക്കുന്നു. അവന്റെ കണ്ണുകളിൽ നിന്നും വികാരത്തിന്റെ ശലഭങ്ങൾ ചിറകടിച്ച് ചിറകടിച്ച് അവളുടെ കണ്ണിലേക്ക് വരുന്ന പോലെ അങ്ങനെ കുറെ നേരം നോക്കി നിന്നവൻ അന്നത്തെ പോലെ അവളെ കൈക്ക് കടന്നു പിടിച്ചു. കൈക്ക് കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, പാർവതി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എടാ നാശമേ, ഇത് നേരത്തെ പറഞ്ഞ പോലെ അതൊരു സ്നേഹക്കാരം വന്നിരിക്കുന്നു. പാർവതി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അവിവേകിയാണ് ഞാൻ. മിസ്റ്റസേ, ഞാൻ വിവേകമില്ലാത്തൊരു ചെറുപ്പക്കാരനാണ്. അവിവേകിയാണ് ഞാൻ, കഴിവില്ലരിക്കൊരു ഒരു കവിയെപ്പോലെ അന്തർഗതങ്ങൾ വർണ്ണിക്കുവാൻ ഞാൻ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു പറയുവാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. വളച്ചു കെട്ടിച്ചൊല്ലാൻ വശമില്ലിതാ, നിന്നെ അതിഗാഢമായി സ്നേഹിക്കുന്നു ഞാൻ.

0: നിനക്കല്ലേ. മിസ്റ്റർ ദേവയ്യൻ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയാൻ വാക്കുകൾ കിട്ടും മുമ്പ് അയാളുടെ കരവലയത്തിനുള്ളിൽ അവൾ അകപ്പെട്ടു പോയിരിക്കുന്നതാണ് കണ്ടത്. അവൾ കുതിർച്ചാടി
1: ഓടിക്കളഞ്ഞു. അവൾ ഓടുന്നു വെടി കൊണ്ടൊരു മാനം പോലെ. അവൾ ദൂരെ ചെന്ന് മറഞ്ഞു. സ്കൂളിൽ ചെന്ന് കയറിയപ്പോ സഹാധ്യാപികമാർ ചോദിച്ചു,
0: എന്താ മിസ്റ്റേഴ്സ്, എന്താ നിങ്ങൾ കഥയ്ക്കുന്നത്? എന്താ വല്ലതും കണ്ട് പേടിച്ചു? ഇല്ലില്ല, അവിടെ ഒരു ഒരു പാമ്പ് പാമ്പ് കടിച്ചോ, പാമ്പ് കടിച്ചോ. ഏ പ്യൂൺ, വൈദ്യം വിളിക്കും. വേണ്ട വേണ്ട, ഒന്നുമില്ല ഒന്നുമില്ല, സാരമില്ല.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുള്ളിമാൻ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം പി. സാംബശിവൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നിനച്ചിരിക്കാതെ അമ്മ പോയി. മംഗലശ്ശേരിയിലെ പൂമുഖത്ത് നിറഞ്ഞു കത്തിയ നിലവിളക്കാണ് കിട്ടുപോയത്. അതോടെ മനസ്സിലും മച്ചകങ്ങളിലും ഇരുട്ടായി, കട്ട പിടിച്ച് ഇരുട്ട്. ഒന്നും കാണാൻ വയ്യാത്തൊരവസ്ഥ. എവിടെയോ ഇടറിപ്പോകും പോലെ. മാപ്പർഹിക്കാത്ത തെറ്റുകളുടെ ഭാരവും പേറി. ശാപങ്ങളുടെ തീയാളുന്ന കളിയരങ്ങിൽ ഇനിയും എത്ര കാലം, ആർക്കറിയാം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിൻ്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്വാഗതം. പോക്കുവെയിലിൻ്റെ മനോഹരമായ ഈ വെളിച്ചം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ ദിവസത്തിൻ്റെയും അവസാനത്തെക്കുറിച്ചാണ്. എന്തു തന്നെ സംഭവിച്ചാലും ആ വെളിച്ചത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കടന്നു പോകുമ്പോഴും ഈ പോക്കുവെയിൽ നൽകുന്ന സമാധാനവും പ്രതീക്ഷയും നമ്മുടെ മനസ്സിലേക്ക് പകർന്നു നൽകാൻ കഴിയും. ഓരോ പോക്കുവെയിലും പുതിയൊരു പ്രഭാതത്തിലേക്കുള്ള വഴികാട്ടിയാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നാം ചുറ്റുമുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കാണാൻ മറന്നു പോകുന്നു. ഒരു വൈകുന്നേരം ശാന്തമായിരുന്നു ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കുമ്പോഴാണ് ജീവിതം എത്ര മനോഹരമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മെ സ്നേഹിക്കുന്നവരോട് ചേർന്ന് നിൽക്കാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒരു വാക്കുകൊണ്ടെങ്കിലും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കുറയ്ക്കാനും ശ്രമിക്കുക എന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. പോക്കുവെയിലൂടെ

0: ഇഷ്ടവർത്തമാനങ്ങളും വിശേഷങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: വലിയമലയിൽ നിന്ന് ബാബുവാണ്.
0: ആ, പറഞ്ഞോളൂ ബാബു ചേട്ടാ. വലിയമലയിൽ എന്തൊക്കെയുണ്ട്? സുഖമാണോ?
1: ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ.
0: ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ?
1: ഓണമൊക്കെ അടിച്ചു പൊളിച്ച്.
0: വീട്ടിലായിരുന്നോ അതോ പകൽ വീട്ടിലായിരുന്നോ?
1: ഞങ്ങൾ അമ്മളെ വീട്ടിൽ തന്നെ ആയിരുന്നു.
0: എല്ലാരും അവരെ അപ്പന അപ്പന വീട്ടിലായിരുന്നു.
1: വാ വാ. ഞങ്ങൾ എല്ലാരും പിന്നെ ഇവിടെ കൂടി രാത്രി.
0: ആ, എന്നായിരുന്നു തിരുവോണത്തിന്?
1: പ്രചോദന ക്ലബിലല്ല, നമ്മളെ ജംഗ്ഷനിൽ.
0: ജംഗ്ഷനിലെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു.
1: ആ, കലാപരിപാടികൾ ഉണ്ടായിരുന്നു.
0: അപ്പൊ അതൊക്കെ കേൾക്കാൻ വേണ്ടി എല്ലാരും കൂടെ ഒരുമിച്ച് കൂടി.
1: ഓ, നാലു ദിവസം പരിപാടി ഉണ്ടായിരുന്നു.
0: എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു?
1: അവിടെ നാല് കൈകൊട്ടി കളി ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരെ പാട്ട്, പിന്നെ പിള്ളേരെ കുറെ മത്സരങ്ങള്, പിന്നെ അവസാനം കമ്പം വെച്ച് കമ്പവും കൂടെ നടത്തി അവസാനിപ്പിച്ചു.
0: കമ്പവും കൂടെ നടത്തി അവസാനിപ്പിച്ചു.
1: ഓ
0: ശരി. ബാബുചേട്ടന്റെ വക പാട്ടൊന്നും ഉണ്ടായില്ല?
1: എനിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പാടാനൊന്നും വന്നില്ല.
0: വന്നില്ല. പാട്ട് പാടിയത് കേട്ടു?
1: ഓ, കേട്ടു, വീട്ടിൽ ഇരുന്ന് കേട്ട്.
0: പോയില്ല? അപ്പോ
1: ഞാൻ ഇറങ്ങിപ്പോയി.
0: ആ, ശരി ശരി, വയ്യാതിരുന്നോണ്ട് നേരത്തെ അങ്ങ് പോയി.
1: നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ടീച്ചറേ.
0: അടുത്ത് തന്നെ ജംഗ്ഷൻ.
1: ഓ,
0: അപ്പൊ അവിടെ ഇരുന്നാലും എല്ലാം കാണുകയും കേൾക്കുകയും
1: ചെയ്യും. എല്ലാം കേക്കാം.
0: ആ, പിന്നെ കുഴപ്പമില്ല, പോയതുപോലെ തന്നെ.
1: വടംപിടി മത്സരം ഉണ്ടായിരുന്നു, കൗമുക്കേറ്റം ഉണ്ടായിരുന്നു, അങ്ങനെ വേണ്ട പരിപാടികൾ എല്ലാം ഉണ്ടായിരുന്നു.
0: ഇനി ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഉണ്ടായിരുന്നു.
1: എല്ലാം ഉണ്ടായിരുന്നു.
0: പക്ഷെ ഓണം ദേ പോയി, ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് കഴിഞ്ഞു പോയി.
1: അതെ അതെ,
0: ഒരു പൂത്തിരി കത്തി പോലെ അങ്ങ് പോയി.
1: അതെ. പിന്നെ നല്ല പഴമായിരുന്നു, മഴയായിരുന്നു എട്ട് രണ്ടു ദിവസം. എന്നിട്ടും ഞങ്ങളാരും മഴയൊന്നും വക വച്ചില്ല.
0: മഴയൊക്കെ അതിജീവിച്ച് നമ്മള് ഓണം കൂടാൻ വേണ്ടിട്ട്
1: എല്ലാവരും
0: തിരിച്ചു. ശരി, ഇപ്പൊ നമ്മുടെ വയോജന ക്ലബിലാണോ ഇരിക്കുന്നേ?
1: ഇപ്പോഴിരിക്കുന്ന വയോജന ക്ലബിൽ തന്നെ.
0: എല്ലാ കൂട്ടുകാരും ഉണ്ടോ?
1: കൂട്ടുകാര് കൊറേ പേരൊക്കെ തോലുറപ്പിന് കളഞ്ഞു.
0: ആ, അപ്പൊ ഇന്നിപ്പോ എത്ര പേരുണ്ട് അവിടെ?
1: ഇന്ന് ഞങ്ങൾ ഇപ്പഴും തോലുറപ്പ് പോയ വീട്ടിലുള്ള ആണുങ്ങൾ ഒന്ന് രണ്ടുപേര് വീട്ടിലെ ആളില്ലാത്ത അവരും വന്നിട്ട് പോയി. ഇന്ന് ഞങ്ങൾ ഒരു ഏഴ് എട്ട് പേരേ ഉള്ളു.
0: ഏഴ് പേരുണ്ട്. അപ്പൊ ഇനി ചായ കുടിച്ചിട്ട് പോവും.
1: ഓ, ഇനി ചായ കുടിച്ചിട്ട് പോവും ഞങ്ങള്.
0: ശരി, അപ്പൊ ചായ കുടിക്കുന്നതിനിടയിൽ മനോഹരമായ ഒരു പാട്ടും കൂടെ കേൾക്കാം അല്ലേ?
1: അതെ.
0: ശരി, ഏത് പാട്ടാ വേണ്ടേ?
1: ഞങ്ങൾക്ക് വേണ്ടത് കണ്ണപ്പൻ ഉണ്ണിയാണെന്നാണ് ചിത്രം. മാനത്തെ മഴ മുകളിൽ.
0: ആ പാട്ടാണ്. മാനത്തെ മഴ മുകിൽ മാലകളെ ചെലത്ത മടപ്പീറാവുകളെ. ആ പാട്ടാണ്.
1: ആ പാട്ട് തന്നെ ടീച്ചറേ. സൂപ്പർ സൂപ്പർ ടീച്ചർ.
0: താങ്ക് യു, താങ്ക് യു. അപ്പൊ അവിടുന്ന് ബാബുചേട്ടൻ ഏതാ പാട്ടാ പാടിത്തരുന്നേ?
1: ഞാനൊരു കൊച്ചു പാട്ട് പാടാം.
0: പാടിക്കോ, പാടിക്കോ.
1: കരിനീല തുമ്പികൾ തൻ കഥളി മലർമെത്തയിൽ പകലുറ കന്നടിക്കുന്ന പൂക്കളെ, ശ്രീമന്ത സിന്ദൂരം അണിയാൻ കൊതിക്കുന്ന രാമകന്യകയോടു പിണക്കമാണോ? പിണങ്ങാൻ അറിയാത്ത പരുഭവമില്ലാത്ത സുവർണ പുഷ്പങ്ങളാണു നിങ്ങൾ. നിങ്ങളെ സൽക്കരിക്കാനുള്ളിൽ സ്വർണ്ണ നില കുമ്പിളിൽ കുളിരുമായി ഞാനിരുന്നു. ഞാനെന്റെ പുഷ്പലത ശൈകയിൽ മയങ്ങുമ്പോൾ പ്രമാന്ത നിലവെന്നെ ഓമനിക്കുമ്പോൾ എന്നോടു തുടരുന്ന പൂവുകളെ പിനാവിന്റെ അന്നികാര മരക്കുമ്പിൽ വിടർന്നാട്ടെ.
0: ഓക്കെ, ഓക്കെ. അപ്പൊ അങ്ങനെ അസൽ ഒരു പാട്ടും പാടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക്
1: പോണാഴ്ച നമ്മളെ
0: എല്ലാരും ചോദിച്ചതായിട്ട് പറയാം. ഇന്ന് ശരിക്കും ഇന്ന് എത്ര, ഇന്ന് ശരിക്കും എത്ര ഓണമാണ്?
1: ഇന്ന്
0: ഏഴാം ഓണമാണ്. കറക്റ്റ് ആണ്. ഏഴാം ഓണത്തിനൊക്കെ സാധാരണ പായസം ഒക്കെ വെക്കേണ്ടതാണ്.
1: വെക്കോ? ഓ, നമ്മളെ വീട്ടിൽ പായസം വെക്കും.
0: ഏഴാം ഓണം ആയതുകൊണ്ട്
1: ഞാൻ ക്ലബിലോട്ട് വരാൻ തുടങ്ങിയപ്പോഴും അവിടെ പായസം ഒക്കെ വയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടു
0: പായസം വയ്ക്കുന്നതിന്റെ തയ്യാറെടുപ്പിലാണ്. അപ്പൊ പായസം കുടിക്കുമ്പോ നമ്മളെ കൂടെ ഓർക്കണം.
1: ഓ, എല്ലാരും ഓർക്കണം.
0: ശരി, അപ്പൊ പാട്ട് കേൾക്കാം.
1: ഒത്തിരിച്ചർക്കും നമസ്കാരമുണ്ട്, ആദരിച്ചും നമസ്കാരമുണ്ട്, അവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഓണം, ഏഴാം ഓണത്തിന്റെ നമസ്കാരം നമ്മൾ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു.
1: ഓക്കെ,
0: അപ്പോഴെങ്കിൽ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ
1: ഓക്കെ,
0: ശരി, ബൈ. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ വലിയമല വയോജന ക്ലബിൽ നിന്ന് ബാലു ബാബുചേട്ടനാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അപ്പോൾ ഓണവിശേഷങ്ങളും ഒക്കെ അവിടെ ക്ലബിലെ ജംഗ്ഷനിലുണ്ടായ ഓണത്തിൻ്റെ പരിപാടികളെക്കുറിച്ചൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, ഇന്ന് ഏഴാം ഓണമാണെന്ന് കൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഏഴാം ഓണത്തിന് പായസമൊക്കെ വയ്ക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സന്തോഷത്തോടെ പായസമൊക്കെ കുടിക്കുക, എന്നിട്ട് നമുക്ക് ഇപ്പോൾ ആവശ്യപ്പെട്ട ഈ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണ സായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. കഴിഞ്ഞുപോയ ദിവസത്തിലെ തെറ്റുകളെയും പരാജയങ്ങളെയും കുറിച്ച് ആകുലപ്പെടാതെ നാളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തിക്കാൻ ഈ സമയം നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സ് തുറന്ന് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ലഭിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെയും കരുതലോടെയും നമുക്ക് പെരുമാറാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാണ്. പോക്കുവേലിൻ്റെ ഈ സമയം അതിനുവേണ്ടിയുള്ളതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: രതി, ആലപ്പുഴ.
0: ആ ആലപ്പുഴയിലെ ഓണമൊക്കെ അടിപൊളിയായോ?
1: കുഴപ്പമില്ലായിരുന്നു.
0: കുഴപ്പമില്ലായിരുന്നു എന്നേ ഉള്ള.
1: നല്ലതായിരുന്നു.
0: ഓ, വള്ളംകളിയൊക്കെ കാണാൻ പോയാ?
1: പോയില്ലായിരുന്നു.
0: എന്താ പോവത്തെ, തൊട്ടടുത്തല്ലേ? എങ്ങനെ പോവും, ഏതുവരെ പോവുന്നൊക്കെ നമുക്കറിയാം. നമ്മളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ആലപ്പുഴ വരെ വരണം. ആലപ്പുഴ ഉള്ളവർക്ക് ഒരു എന്താ പറയാ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ. നമ്മളിവിടെ എന്താണ് വള്ളസദ്യയും വള്ളംകളിയും എന്നൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു ഉഷാറാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഈ വള്ളസദ്യ കഴിക്കണമെങ്കിൽ ഭയങ്കര തിരക്കല്ലേ അവിടെ? ബുക്ക് ചെയ്യണോ നമ്മള്? അതന്നെ കഴിച്ചിട്ടുണ്ടോ? ആറന്മുളയാണ് വള്ളസദ്യ. ഓക്കെ,
1: വള്ളസദ്യ നമ്മുടെ ഇവിടെ ഇല്ല.
0: നമ്മുടെ ഇവിടെ ഇല്ല.
1: ഇല്ല, അത് പത്തനംതിട്ട ആറന്മുളയിലുള്ളു.
0: അങ്ങനെ നന്നായിട്ടൊക്കെ ആഘോഷിച്ചോ? പായസമൊക്കെ വെച്ചല്ല? അസോ
1: വെച്ചു, പായസം എല്ലാം ഉണ്ടായിരുന്നു.
0: ഇന്നിപ്പോ പായസം എല്ലാം വെച്ചിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല, ഇന്നൊന്നുമില്ല.
0: ഏഴാം ഓണത്തിന് പായസം വെക്കണമെന്നൊക്കെ പറയാറില്ലേ?
1: ആൾക്കാർക്ക് പറയാ.
0: നമുക്ക് ഓർമ്മയില്ലല്ലോ, രണ്ടാം ഓണം കഴിഞ്ഞ നമ്മളെ ഓണമൊക്കെ തീർന്നു. അപ്പൊ ഇനി അടുത്ത വർഷത്തെ ഓണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇതുപോലെ സന്തോഷം നിറഞ്ഞ പോലെ, സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, ഓരോടത്ത് ഓരോരോ
1: വിഷയങ്ങളാണ്.
0: എന്നാൽ അതിനിടയിലൂടെ അല്പം സന്തോഷിക്കുക എന്നുള്ളതാണ്. കാരണം വരുംകാലം ഇനിയും ആരെന്നും എന്തെന്നും
1: ആർക്കറിയാം,
0: ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് വരുന്ന ഈ ആതിരയെ നമുക്ക് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാം. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? വാൽക്കൺ എഴുതി വനപുഷ്പം ചൂടി. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ?
1: നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾക്ക് സമർപ്പിക്കാനുണ്ട്.
0: ആരാണ് കൂട്ടുകാർ?
1: നമ്മുടെ ശിവകുമരകം, വള്ളംകളി യുവ സെക്കൻഡ് പ്രൈസ് കിട്ടിയാണ്.
0: സെക്കൻഡ് പ്രൈസ്? ഇപ്രാവശ്യം ഫസ്റ്റ് അടിച്ചില്ല.
1: അടിച്ചില്ല, സെക്കൻഡ് ആയി പോയി.
0: ഫസ്റ്റ് കൊല്ലംകാര് കൊണ്ടുപോയി. ആദ്യമായിട്ടാണ് അവർക്ക് സമ്മാനം കിട്ടുന്നത്.
1: അവർക്ക് രണ്ടാം സ്ഥാനം വരുന്നു.
0: അതാണ്, അതല്ല, കൊല്ലത്തിന് സമ്മാനം
1: കിട്ടുന്ന ആദ്യത്തെ ഫസ്റ്റ്.
0: അങ്ങനെ അവര് പൊളിച്ചു. മാറി മാറി വരട്ടെ, എല്ലാവർക്കും അതിന്റെ ഒരു ആഹ്ലാദം അനുഭവിക്കുന്നു.
1: നമ്മുടെ ചാന്ദിനി, അതുപോലെ നമ്മുടെ പുഷ്പലത, അതുപോലെ നമ്മുടെ ഷാജിമ, പിന്നെ നമ്മുടെ റീന മേരി, കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ അംബിക, അതുപോലെ തന്നെ കൂടാതെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും പാട്ട് സമർപ്പിക്കും.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ഏത് പാട്ടായിരുന്നു? വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി. വൈശാഖ രാത്രി ഉണർന്നു. ശരി, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ആലപ്പുഴയിൽ നിന്ന് രവിചേട്ടനാണ് ഇപ്പൊ സംസാരിച്ചത്. പോണ വിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. ഓണമൊക്കെ വളരെ നന്നായിരുന്നു, നന്നായിട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഈ ഒരു പാട്ട് ഡെഡിക്കേഷനുണ്ട്, അവർക്ക് എല്ലാവർക്കുമായിട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. സൗഹൃദങ്ങളുടെയും കൂട്ടുകെട്ടുകളുടെയും മനോഹാരിത. ജീവിതത്തിൽ നാം സമ്പാദിക്കുന്ന ഏറ്റവും വലിയ നിധി നല്ല സൗഹൃദങ്ങളാണ്. തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പഴയ സൗഹൃദങ്ങളെ പുതുക്കാൻ നാം മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫോൺ വിളിയോ ഒരു ചെറിയ സന്ദേശമോ കൊണ്ടുപോലും നമുക്ക് ബന്ധങ്ങളെ വളരെ ഊഷ്മളമാക്കാൻ കഴിയും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ. ആരാണ്?
1: ഞാൻ വിൻസെന്റ് ആണ്, കട്ടകിയോട്.
0: ആ, പറഞ്ഞോളൂ വിൻസെന്റ് ഏട്ടാ.
1: സുഖമാണോ മാഡം?
0: ആ, സുഖമാണല്ലോ.
1: ഊണെല്ലാം കഴിച്ചോ? ഊണ് കഴിച്ചോ?
0: ഊണ് കഴിച്ചു, എന്തായാലും കഴിച്ചു.
1: ഓണമൊക്കെ
0: അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി. ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചോന്ന് വെച്ചാ ഇല്ല, പക്ഷെ

0: ഇപ്പൊ ഇല്ലാതെ അങ്ങ് പോയി. ഓണം വളരെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന്
1: ഓണം ഇതാ വന്നു ഇതാ പോയി.
0: ഒരു സെപ്റ്റംബർ മാസത്തിലേക്ക് ആയിരുന്നു എങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് ആസ്വദിക്കാമായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് വന്നു. പിന്നെ എന്തായാലും അടുത്ത വർഷത്തെ ഓണത്തിന് വേണ്ടി നമുക്ക്
1: കാത്തിരിക്കാം.
0: എന്നാലും ഒരു സന്തോഷമല്ലേ ആ കാത്തിരിപ്പിന്. ഒരു
1: സുഖമുണ്ട്.
0: അതെ അതെ. ചോറൊക്കെ കഴിച്ചോ?
1: ആ കഴിച്ചു. ഏത് കാര്യത്തിനായാലും നമ്മൾ കാത്തിരിക്കുന്നതിന് ഒരു വിലയുണ്ട്.
0: കാത്തിരിക്കുന്ന കാര്യങ്ങൾ നടക്കണം എങ്കിലേ വില
1: നടക്കണം. ആ എന്നാലേ ഉള്ളൂ. അതുപോലെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ നടന്നാൽ അതിന് നമുക്കൊരു ബെനിഫിറ്റ് തന്നെ.
0: അതെ അതെ. അല്ല നാളെ നാളെ നീള നിലയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഇല്ല.
1: ഇല്ല ഇല്ല.
0: കാത്തിരിക്കുന്നവർക്കും ടെൻഷൻ
1: ആവും. ആ ഞാൻ ഇന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്.
0: ഏത് പാട്ടാണ് ചോദിച്ചേ?
1: തിരുനെല്ലിക്കാട് പോത്തു തിന തിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ എന്നുള്ളൊരു പാട്ടാണ്. എഡ്യൂക്കേഷൻ ഉണ്ട് ഒരു കൃത്യമായ ആൾക്കാർക്ക്. ഒരു പ്രത്യേക എഡ്യൂക്കേഷൻ ആണ്.
0: പറഞ്ഞോളൂ.
1: നമ്മളെ ലേഖ ചന്ദ്ര മേഡത്തിനും ആതിരയ്ക്കും മധുജ സാറിനും വേറെ മൂന്നുപേർക്കും.
0: നമുക്ക് മൂന്നുപേർക്ക് മാത്രമേ ഉള്ളൂ.
1: മാത്രമേ ഉള്ളൂ.
0: താങ്ക് യു താങ്ക് യു. നമുക്ക് മാത്രമായിട്ട് ഇതുവരെ ആരും ഒന്നും ഡെഡിക്കേറ്റ് ചെയ്തിട്ടില്ല.
1: ഓണത്തിന്റെ സ്പെഷ്യൽ ആയിക്കോട്ടെ.
0: ഓണത്തിന് എന്തായാലും ഇന്ന് പായസമോ കിട്ടിയില്ല. അപ്പൊ ഇന്ന് ഇതൊരു പായസം കുടിച്ച പ്രതീതിയിൽ നമ്മളിപ്പോ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഏറ്റെടുക്കുകയാണ്. ശരി. അപ്പൊ വീട്ടിൽ എല്ലാരും അന്വേഷണം പറയണം. ചേട്ടന് സുഖായിട്ടിരിക്കുന്നല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ പാട്ട് കേക്കാം. ശരി. ഇപ്പോ പോക്കുവിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് വിൻസെന്റ് ഏട്ടനാണ് ഇപ്പൊ സംസാരിച്ചത്. അപ്പോ ഓണത്തിന്റെയൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാരും വളരെ റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഏഴാം ഓണമാണ്. എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. എന്നാൽ ഓർക്കുന്നവരൊക്കെ വീട്ടിൽ പായസമൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ പായസം കുടിച്ചില്ലെങ്കിൽ എല്ലാവരും പായസം കുടിക്കുന്നു എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ വിൻസെൻ്റ് ഏട്ടൻ ആവശ്യപ്പെട്ട ഒരു പാട്ട് വളരെ ഹൃദ്യമായി ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ആ പാട്ട് നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. ഈ വൈകുന്നേര വേളയിൽ കുറേ കാലമായി നമുക്ക് സംസാരിക്കാൻ കഴിയാതിരുന്ന ഒരു പഴയ കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ വിളിച്ച് നമുക്ക് സുഖമാണോ എന്ന് വിശേഷങ്ങൾ ചോദിച്ച് വർത്തമാനങ്ങൾ പറയാം. തീർച്ചയായും അത് ആ വ്യക്തിയുടെയും നമ്മുടെ മനസ്സിൽ ഒരുപോലെ ഒരു പ്രകാശം പരത്തും, ഒരു സന്തോഷമുണ്ടാക്കും. പോക്കുവയിൽ തത്സമയ പരിപാടിയും അങ്ങനെ തന്നെയാണ്. ശ്രോതാക്കൾ വിളിക്കുകയും വർത്തമാനങ്ങൾ പറയുകയും വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലൊരു സന്തോഷവും പ്രകാശവും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ നടരാജനാണ്.
0: ആ നടരാജൻ ചേട്ടാ, പറയൂ. പറയാൻ പറഞ്ഞപ്പോ
1: ചിരിക്കണം. ഓണക്കാലമല്ലേ?
0: ഓ, ഓണമാണ്. ഇന്നും ഓണമാണ്.
1: ഓണം ഇന്നുവാണെങ്കിൽ തന്നെ പണ്ടൊക്കെ നമ്മളെ ചെറുതിലാണെങ്കിലേ തലപ്പന്തി കളി, കുട്ടിപ്പോന്തും കളി, പിടിച്ചിപ്പ് കളി.
0: എന്ത് കളി?
1: പിടിച്ചിപ്പ് കളി എന്ന് പറയുന്ന ഒരു കളിയുണ്ട്.
0: അതെനിക്ക് അറിഞ്ഞൂടാ.
1: ആ പിടിച്ചിപ്പ് കളിയുണ്ട്. പിന്നെ ചുമ്പിതുള്ളലുണ്ട്.
0: മാണിക്യ ചെമ്പഴുക്കാവുണ്ട്.
1: ആ ചുമ്പിതുള്ളി എന്താണ്? എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുകൊടുക്കാം. പക്ഷെ ഇപ്പഴാണെങ്കിൽ അങ്ങനല്ലേ, എന്തമ്മേ തമ്പൂരാക്കി തൊള്ളാതിരിക്കണത്, എന്നാണ് ഇപ്പോഴത്തെ പാട്ട്.
0: അന്നൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ കളികളും ഇപ്പോഴും ഉണ്ടല്ലോ, ഓരോ ക്ലബുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ വ്യത്യസ്തങ്ങളായ ഗെയിമുകളാണ്.
1: ഇപ്പൊ വല്ലതും തിന്നും കൊണ്ട് വീട്ടിലിരിക്കേ ഉള്ളൂ. പിന്നെ ചിലവൊക്കെയാണെങ്കിൽ വളഞ്ഞു കൂടിയിരുന്നു കൊണ്ട് പണ്ടത്തെ പാട്ടുകൾ പാടി പാടി കുമ്മിയടിക്കുവിൻ തോഴിമാരെ പാടി പാടി
0: കുമ്മിയടിക്കുവിൻ തോഴിമാരെ.
1: ആ കുമ്മിയടിക്കും തോഴിമാ. ഇപ്പൊ ആണെങ്കിൽ 26-ാം തീയതി ഓണമായിരുന്നു.
0: അതെ,
1: 25-ാം തീയതി തലേ ദിവസം എന്റെ കൊച്ചുമോളെ വളയടക്കമായിരുന്നു.
0: വളയിടിയൽ.
1: ആ
0: അപ്പം പോയാ.
1: ഇതേ പിന്നെ എന്റെ വീട്ടിൽ, ഞാനിപ്പം എന്റെ മോളെ വീട്ടിലില്ലേ, അതൊക്കെ രണ്ട് മക്കളാണ്. ഇപ്പൊ 2-ാമത്തെ കൊച്ചാണ്.
0: അതന്നെ. അപ്പം പോയില്ലേ വളയിടിയലിന്?
1: അത് നമ്മളെ വീട്ടിൽ വെച്ചല്ലേ.
0: ആ അപ്പൊ പിന്നെ പോണ്ടല്ലോ, അവിടെ നിന്നാതിയല്ലോ.
1: ഇവിടെ നിന്നാതി. പയ്യന്റെ വീടാണെങ്കിൽ മൂങ്ങോടാണ്. മൂങ്ങോട്.
0: മൂങ്ങോട് അറിയാം. മലയും കീഴ് മഞ്ചാടി മൂങ്ങോട്.
1: ഇഞ്ചിനീയറാണ്, കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്.
0: ശരി.
1: അച്ഛനെ ഒരു സ്വർണ്ണക്കടയൊക്കെ ഉണ്ട് ചാലയിൽ. അങ്ങനെയൊക്കെ ആയിരുന്നു 25-ാം തീയതി. 26-ാം തീയതി പിന്നെ 1-ാം ഓണമായി.
0: ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ ഒരു കല്യാണം കൂടി, അല്ല കല്യാണമല്ല, കല്യാണത്തിന്റെ വളയിടിയൽ കൂടി. ആ പിന്നെ സന്തോഷമുള്ള കാര്യ. ഓണ പുറത്തങ്ങ് പുറത്തോട്ടങ്ങ് ഇറങ്ങില്ലേ ഓണത്തിന്? വീട്ടിനകത്ത് തന്നെ ആയിരുന്നോ? പോയി. ആ ചുരുക്കത്തിൽ ഒന്ന് അടിച്ച് കറങ്ങി.
1: വീട്ടിൽ വന്നിട്ട് പിന്നെ പഴയ കളി ഒന്നും ഇപ്പൊ കളി ഇനി കളിക്കാവില്ലല്ലോ.
0: ഇനി പറ്റൂല. പക്ഷെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാം.
1: ഇനിയിപ്പോ അടുത്ത വർഷം നമ്മള് കാത്തിരിക്കണം. ഇപ്പഴും മറ്റേ ചിറ്റി വീടുകൊണ്ട് പോക്കാണ്.
0: എന്തേ
1: ചിറ്റി വീടുകൊണ്ട് പോക്കാണ്? ഇപ്പഴും മറ്റേ
0: നമ്മള് വിചാരിച്ചിരിക്കും ചിറ്റി വീഴണമെന്നില്ല. ചിട്ടിയൊക്കെ എപ്പോഴും അവിചാരിതമായിട്ടായിരിക്കും വീഴുന്നത്.
1: അങ്ങനെയാണെങ്കിൽ അടുത്ത ഓണത്തിന് നമ്മൾ കാണൂല.
0: ആ അത് ശരി. അപ്പൊ ആ ചിട്ടി ആർക്കും വീഴാം. ഈ ചിട്ടി എന്ന് പറഞ്ഞാല് ഈ ചിട്ടി ആർക്ക് വേണമെങ്കിലും കിട്ടാലോ, പ്രത്യേകിച്ച് പ്രായമൊന്നും ഇല്ല. ആ അപ്പൊ സന്തോഷമായി കാര്യങ്ങൾ നടന്നു പോകട്ടെ.
1: അതിന് ജാതി മതമല്ല, എല്ലാവർക്കും ഒരേ പോലെയാണ്.
0: വിധി കർത്താവ് എന്താണോ പറയുന്നതിനനുസരിച്ചൊക്കെ നടക്കും.
1: മതമല്ല ഇവിടെ ഉണ്ടാക്കിയത്.
0: മനുഷ്യർ മതങ്ങളെ സൃഷ്ടിച്ചു,
1: അത്രേ ഉള്ളു. കാരണം അല്ലാതെ നമ്മള് അച്ഛനും അമ്മയും ഇന്ന മതക്കാരായിട്ട് നമ്മളാരും ജനിച്ചിട്ടില്ല.
0: ഇല്ല ഇല്ല, ജനിക്കുമ്പോ നമുക്ക് മതമൊന്നുമില്ല. നമ്മള് ആണായിട്ടോ പെണ്ണായിട്ടോ ജനിച്ചു. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ തലച്ചോറിൽ കുത്തി നിറയ്ക്കുന്നതാണ്. നീ ഇന്ന മതമാണ്, നീ ഇന്ന നിറക്കാരനാണ്, നീ ഇന്ന ജാതിയാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ കുത്തി നിറയ്ക്കുന്നു.
1: പിന്നെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയാ, കൊച്ചു കരയണാന്ന് ചോദിച്ചു, ഇനി ജീവൻ ഉണ്ടെന്നാണ്.
0: ആ
1: കരഞ്ഞില്ലെങ്കിൽ ജീവനില്ല,
0: കരയണില്ലെങ്കിൽ ജീവനും ഇല്ല.
1: അപ്പൊ യഥാർത്ഥം നമ്മൾ എല്ലാം കരഞ്ഞിട്ടാണ് ജനിക്കുന്നത്,
0: കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു മർത്യൻ.
1: അപ്പൊ ഇനി ചിരിച്ചിട്ട് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം.
0: ശരി, അപ്പൊ ചിരിച്ചും ചിരിപ്പിച്ചും അങ്ങനെ മരിക്കാം. പക്ഷേ മരിക്കണായാലും നമ്മള് പറയണ്ട, തൽക്കാലം ഇപ്പോഴെങ്കിലും മരിക്കണ്ട. അത് വരും പോലെ വരട്ടെ, നമ്മള് വിളിച്ചു വരുത്തണ്ട. ഏത് പാട്ടാണ് സന്തോഷത്തോടെ ചോദിച്ചേ?
1: ഞാന് ചോദിച്ചത്
0: ഋഷരേമിൽ നായകനെ എന്ന് കാണും. ശരി, നമുക്ക് നോക്കിയിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാണാനാവട്ടെ. ശരി, മഹാബലിയൊക്കെ വന്നോ വീട്ടില്?
1: മഹാബലി നമ്മളെവിടെ അടുത്തേക്ക് വന്നിട്ട് പോയെന്ന്
0: പറഞ്ഞു. അല്ല, നടരാജനെ കാണാൻ വന്നില്ല.
1: അല്ല, എന്നെ കാണാൻ വരാൻ ഇത്രയും അവശതയായിട്ടിരിക്കുന്ന, ഇനി കൂടുതൽ ഉപദ്രവിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും.
0: അവശത ഉള്ളവരെയാണ് കാണാൻ.
1: പക്ഷെ അതാണ് അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല,
0: ഇപ്രാവശ്യം അങ്ങനെ വന്നില്ല.
1: അല്ല, ഇപ്പോഴുള്ള മാവേലി അങ്ങനെയല്ല, ഇത്തിരി കൊള്ളാമെന്നുള്ളിടത്തൊക്കെ പോകും.
0: കൊള്ളാന്നുള്ളത് തന്നെ, ആള് കാണാൻ കൊള്ളാന്നുള്ളതാണോ, നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളിടത്താണോ, എവിടെയാണ്? പിന്നെ അദ്ദേഹത്തിന് നടന്ന് കയറി വരാനൊക്കെ പറ്റണ്ടേ? ഒരുപാട് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണ്ടേ?
1: അല്ലെങ്കിൽ നല്ല സാമ്പത്തിക ഇല്ലെങ്കിൽ അവിടുത്തെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ടിട്ട് പോണ്ടേ?
0: ആ അതാണ്, വല്ലപ്പോഴും ഒരിക്കൽ വർഷത്തിൽ ഒരിക്കൽ വന്നിട്ട് ദുഃഖങ്ങൾ കാണുന്നത് എന്തിന്?
1: അതുകൊണ്ട് അങ്ങനെ കൊള്ളെടുത്ത് പുറത്തേ പോകും.
0: അപ്പം അപ്പൊ മഹാബലിക്കും ഉണ്ട് ചില തീരുമാനങ്ങൾ. ഇത് ഇത് ശരിക്കും നടരാജൻ മഹാബലിയാണോ ഇതൊക്കെ പറയുന്നതെന്നാണ്. മഹാബലി നടരാജന്റെ ഓരോരോ കാര്യങ്ങളെ എന്താ പറയുക. ആ അപ്പൊ ഈ പാട്ട് നമുക്ക് കേൾക്കാമോ? സന്തോഷമായിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കാം. അടുത്ത വർഷം മഹാബലി വരണമെന്ന് നോക്കിയിരിക്കാം. അത് കുഴപ്പമില്ല, ഇടയ്ക്ക് ചോദിച്ചല്ലോ. എന്തായാലും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ചേട്ടന്റെ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും ആയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ ഏട്ടാ, ശരി. അപ്പോൾ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നടരാജനുള്ള ചേട്ടനാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്, കാച്ചാണിയിൽ നിന്നും. അപ്പോൾ ഓണക്കാലത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ കുറേ രസകരമായ കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ എന്നാൽ അടുത്ത വർഷം മഹാബലി വരണം നോക്കി അങ്ങനെ ഇരിക്കുകയാണ് വാതിൽക്കൽ കണ്ണെന്നിട്ട്. അപ്പോൾ ആവശ്യപ്പെട്ട യെറുശലേമിൻ നായക എന്ന് പറയുന്ന പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി കേട്ടിട്ട് തിരിച്ചു വരാം.

0: അപ്പോൾ എർശലേമിൻ നായക എന്നുള്ള പാട്ടാണ് നമ്മളോട് നടരാജുള്ള ചേട്ടൻ ചോദിച്ചത്. പക്ഷെ നമ്മുടെ പാട്ട് ആ പാട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ചോദിച്ചാൽ പഴം നീയപ്പ പഴനിയപ്പ ഞാനപ്പഴം നീയപ്പ എന്നുള്ള പാട്ടാണ് അദ്ദേഹം ഇടയ്ക്ക് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ആ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി കേട്ടിട്ട് തിരിച്ചു വരാം.
1: ശക്തി വടിവേനോടു തത്തിമയിലേറിടും ഷൺമുഖ ഉനക്ക് കുറയുള്ളതോ

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് നന്ദിയുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കാം. നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നതിനേക്കാൾ ലഭിച്ച നന്മകൾക്ക് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് സന്തോഷത്തിനുള്ള ഏറ്റവും ലളിതമായ വഴി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടന്ന നല്ല ഒരു കാര്യമെങ്കിലും ഓർത്തെടുക്കുക, അതിനെ ഓർത്ത് സന്തോഷിക്കുക. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, ഇതാരാണ്?
1: മുണ്ടല്ലം ജയരാജാണ്.
0: ആ അവിടെ റേഡിയോയുടെ ശബ്ദം കുറച്ച് കൂടുതലാണേ.
1: ആ കൂടെ
0: എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞപ്പോ ഇതൊക്കെ മറന്നു എന്ന് തോന്നുന്നു. ഓണസദ്യ കഴിച്ചാ? എല്ലാം വീട്ടിലെ ഓണസദ്യ ഒക്കെ ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് എന്നിട്ട് വല്ലതും കഴിച്ചാ?
1: കഴിച്ചു. ഞാൻ അവിടെ തിരക്കി ചോദിച്ചു.
0: എന്താ ചോദിച്ചു?
1: ഭക്ഷണം കഴിച്ചു.
0: അത് ശരി. ഓണക്കോടിയൊക്കെ എടുത്താ? അത് ശരി. രണ്ടായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കവിടെ ഒന്നും പോലും കിട്ടിയില്ല. അപ്പൊ നമ്മുടെ ലതയ്ക്ക് ഓണക്കോടിയൊക്കെ എടുത്തു
1: കൊടുത്താരെങ്കിലും
0: എടുത്തു കൊടുത്താ? ലതയ്ക്ക് ഓണക്കോടി എടുത്തു കൊടുത്താന്ന്? ആ ശരി. രണ്ടെണ്ണം കിട്ടി. ഓക്കെ, ആ കിട്ടിയവർ ഭാഗ്യവാന്മാർ, കിട്ടാത്തവര് അതോർത്ത് സങ്കടപ്പെട്ടിരിക്കാം. എന്നാലും എനിക്ക് ഓണക്കോടി കിട്ടിയില്ല ഇശ്രാ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാം. ശരി. തിരുവോണത്തിന് പുതിയ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വിലസി അങ്ങോട്ടും ഇങ്ങോട്ടും
1: ഒക്കെ നടന്നു.
0: അതെ തന്നെ. ഇപ്പോ നമ്മളെ ഇപ്പോ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാ, ഒരിടത്തും പോയില്ലെങ്കിൽ എല്ലാരും വീട്ടിൽ തന്നെ നല്ല പുതിയ ഓണക്കോടിയൊക്കെ ഇട്ട് ഒരുങ്ങി ഫോട്ടോ സെഷനും ഒക്കെ വേണ്ട ബഹളം തന്നെ എല്ലായിടത്തും. ആ പുറത്ത് എന്നാലും തിരുവോണത്തിന് മിക്കവാറും വീട്ടിൽ തന്നെ കാണുമല്ലോ. അങ്ങനെ എല്ലാരും സന്തോഷിച്ചു. പിന്നെ ഏത് പാട്ട്? ഓ നേരത്തെ പറഞ്ഞ പാട്ട് കോൾ എടുത്തപ്പോ പറഞ്ഞല്ലേ. ചോലമരം ചോലമരം കാറ്റടിക്കണ ജാതി മരം മൂപ്പാ
1: ചോലമരം
0: കാറ്റടിക്കണ ജാതി മരം പൂത്തിരിക്കണ മൂപ്പാ മുറവ. ആ പാട്ടാണ്, എനിക്ക് അത്ര അറിയാവോ ആ പാട്ട്. ശ്രദ്ധ എന്ന ചിത്രത്തിലെ പാട്ടാണ്. എന്തായാലും ഓണമൊക്കെ ആയിരിക്കുന്ന സമയത്ത് വെള്ളരിക്ക എന്നൊക്കെ ഉണ്ട് ആ പാട്ടിനകത്ത്. വെള്ളരിക്ക എന്നും തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓണത്തിനകത്തൊന്നും നമ്മൾ കുറയ്ക്കണ്ട. ഒരു വരവ് വരണം. ഞാനിപ്പോ ആതിരയുടെ അടുത്ത് പറയായിരുന്നു, ഒരു ഓണത്തിന് ഞങ്ങളെ തേടി വന്നു.
1: സത്യം,
0: ഫോൺ വിളിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അവിടെ രണ്ട് കയ്യിലായി രണ്ട് പാത്രത്തിലായിട്ട് പായസമൊക്കെ കൊണ്ട് നവമിയായിട്ട് ഇവിടെ വന്നെന്ന് ഞാൻ പറഞ്ഞു. സത്യം സത്യം സത്യം. ഞാൻ കള്ളം പറയാ? ഈശ്വരാ, അങ്ങനെ പറയാൻ പാടില്ല. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഫോണിൽ വിളിച്ച് ആതിര എടുത്ത് ചോദിക്കണം. ഞാൻ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു,
1: ഉച്ചക്ക് ഞാൻ വിളിക്കാം. നോക്കിയാട്ടാ,
0: പറ്റില്ല
1: പറ്റില്ല.
0: അപ്പൊ ഇത്
1: അല്ല, ഇവിടെ റോഡിലല്ല, അല്ലാതെ വിളിക്കാം.
0: അല്ലാതെ വിളിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു.
1: സാറിനെ വിളിച്ചു.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ട്? ആ പാട്ട് നമ്മള് ചോദിച്ചല്ലോ. നമ്മുടെ നവമിയും കുഞ്ഞാവയൊക്കെ അവിടെ എല്ലാരും സ്കൂളിൽ പോയി.
1: പോയി.
0: ജയരേട്ടനെ ആയാലും സ്കൂളിൽ കൊണ്ടാക്കണം. എല്ലാരും കൂടെ വരണം.
1: പിന്നെ
0: ഞങ്ങൾ ഇവിടെ അതെ ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. ശരി, അപ്പൊ എല്ലാരും അന്വേഷിച്ചു. സ്വർണമ്മയെയും ലതയെയും കുഞ്ഞാറ്റയെയും രേഷ്മയെയും എല്ലാരും അന്വേഷിച്ചു പറയണേ, നക്ഷത്ര കുഞ്ഞിനെയും ഒക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശരി, അപ്പൊ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ ജയരാജേട്ടനാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അങ്ങനെ ഓണമായിട്ട് രണ്ട് ഓണക്കോടിയൊക്കെ കിട്ടി, അങ്ങനെ അതൊക്കെ ഇട്ട് അങ്ങനെ അവിടെ വിലസി ഇങ്ങനെ നടന്നു എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ശ്രദ്ധ എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

ഹായ് നമസ്കാരം, എൻ്റെ പേര് ആതിര. തച്ചോട്ടുകാവിൽ നിന്നും ബാലകൃഷ്ണൻ്റെയും ബിന്ദുവിൻ്റെയും മകളാണ്. 25/8/2026 അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമായിരുന്നു. വിവാഹം നടന്നിട്ട് 30 വർഷങ്ങളായി. ഈ സന്തോഷ ദിനത്തിൽ അവർക്കായി ഒരു പാട്ട് വേണം. കലാഭവൻ മണിച്ചേട്ടൻ പാടി അഭിനയിച്ച അമ്പലക്കുള കടവിൽ വച്ചോ എന്ന പാട്ടാണ് വേണ്ടത്. ഈ സോങ് അച്ഛൻ്റെ ഒരു ഇഷ്ട പാട്ട് കൂടിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ നേരുന്നു എന്നാണ് ആതിര പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബിന്ദുവിനും ബാലകൃഷ്ണനും കരുണാസായി റേഡിയോയുടെ കഴിഞ്ഞ 25-ാം തീയതി ആയിരുന്നുവെങ്കിലും കഴിഞ്ഞു പോയെങ്കിലും ഹൃദ്യമായ വിവാഹ വാർഷിക ദിനാശംസകൾ നേർന്നുകൊണ്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആതിര ആവശ്യപ്പെട്ട പാട്ട് അമ്പലക്കുള കടവിൽ വെച്ചോ മുണ്ടകപ്പാട പരമ്പിൽ വെച്ചോ എന്നുള്ള പാട്ട്, അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, ഈ ഒരു ദിവസത്തിൽ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. സ്വയം സ്നേഹിക്കാനും കേൾക്കാനും നമുക്ക് പഠിക്കാം. മറ്റുള്ളവരെ പരിപാലിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനുമിടയിൽ നാം പലപ്പോഴും നമ്മെ തന്നെ മറന്നു പോകാറുണ്ട്. ദിവസം അവസാനിക്കാറാകുമ്പോൾ കുറച്ച് സമയം നമ്മൾ നമുക്കൂടെ വേണ്ടി മാറ്റിവെക്കുക, നമ്മളുടെ മനസ്സിനെ കേൾക്കുക. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ, കോള് കട്ടായി. പോകുകയിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം പോക്കുവയിലൂടെ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്?
1: ആരാണ്
0: ഞാൻ? ഞാൻ പറഞ്ഞു നോക്കട്ട. ആദ്യത്തെ അക്ഷരം എല്ലിൽ തുടങ്ങി, എൽ. ശരിയല്ലേ? മലയാളത്തിലാണെങ്കിൽ ലില്ലി. കറക്റ്റ് അല്ലേ? ലില്ലിയമ്മ അല്ലേ? എന്ത് പറ്റി? ഇപ്പൊ തൊണ്ടയൊക്കെ അടച്ചിരിക്കല്ലേ. ശോ, അങ്ങനെ അത് കഷ്ടമായല്ല. പ്രോഗ്രാം ഒന്നും കേൾക്കാൻ പറ്റാത്ത
1: രണ്ടു
0: ദിവസമായുള്ള വീട്ടിൽ തിരിച്ചു വന്നിട്ട്
1: ഓണമൊക്കെ കഴിഞ്ഞ് ആശുപത്രിയിലൊക്കെ ആയി. ഓണത്തിന് ആശുപത്രിയിൽ
0: തന്നെയായിരുന്നു.
1: പനിയുള്ളു,
0: പനി പിടിച്ചുപോയി. ഓണമൊക്കെ കഴിഞ്ഞ് പോവുകയും ചെയ്തു. പിന്നല്ലാതെ മനുഷ്യന് ശരീര സുഖവും മാനസിക ആരോഗ്യവുമാണ് വലുത്. അതിലപ്പുറം വേറെ ഒന്നുമില്ല. എല്ലാവർക്കും സുഖം. ഓ, ഏഴാം ഓണമായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. ലില്ലിയമ്മയുടെ വക എല്ലാരും പിടിച്ചോ. ഏഴാം ഓണ ദിനാശംസകൾ. അങ്ങനെ ഭയങ്കര പറഞ്ഞു. ഓണത്തിന് സദ്യയും കഴിക്കാൻ പറ്റിയില്ല. എല്ലാം കൂടെ ആകെ പെട്ടുപോയി. മോള വീട് എവിടെയാണ്?
1: നെട്ടയം.
0: അപ്പൊ ഏത് ആശുപത്രിയിൽ കിടന്നേ? പേർക്കട ആശുപത്രി കിടന്നു. അത് കഴിഞ്ഞ് മോളുടെ വീട്ടിൽ പോയിട്ട് എന്നിങ്ങോട്ട് പോന്നു?
1: ഇന്നലെ
0: വന്നു. ഓ, ഇപ്പൊ ഒരുവിധമൊക്കെ ഒക്കെ ആയില്ലേ? ഒരുവിധമൊക്കെ ആയി വരണം. ഇനിയിപ്പ അങ്ങനെയൊക്കെ തന്നെ അല്ലേ? വയസ്സായ? അപ്പോഴപ്പോഴായിട്ട് എത്ര വയസ്സായി കാണും? 72 വയസ്സൊന്നും ഒരു വയസ്സേ അല്ല. കുറഞ്ഞൊരു 92 വയസ്സ് വരെ പോണം. ഈശ്വര അല്ലേ. ഇപ്പൊ നിൽക്കുന്നത് കൊച്ചുമോളുടെ വീട്ടിലാണോ? ഓ ശരി. അപ്പോ ഇന്ന് എന്തേ എവിടെയെങ്കിലും കിടന്ന് കുറച്ച് ഉറങ്ങണം. ഇത്തിരി വല്ലതും കഴിക്കണം. അതെ. അപ്പോ ഇന്ന് ഏത് പാട്ട് കേക്കണം?
1: ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമുള്ളവരും നല്ലൊരു പാട്ട്,
0: ഏതെങ്കിലും ഒരു നല്ല മനോഹരമായ പാട്ട്. എന്തായാലും വയ്യാതൊക്കെ ഇരിക്കല്ലേ. പെട്ടെന്നൊക്കെ സുഖമാവട്ടെ. ശബ്ദമൊക്കെ എപ്പോഴും അടച്ചിരിക്കുന്നുണ്ട്. ലില്ലിയമ്മ വിളിക്കുമ്പോ
1: ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു.
0: ആ ശബ്ദം അടച്ചുപോയി. അയ്യോ, നമ്മളെ ലില്ലിയമ്മ വിളിക്കുമ്പോ ഇങ്ങനെയല്ലല്ലോ. ഇവിടെ ഒരു പ്രകമ്പനമായിരിക്കും. പ്രകമ്പനം
1: പരിപാടി കേട്ടില്ല. പിന്നെ സൂപ്പർ എന്ന് പറയാനും
0: സൂപ്പർ എന്ന് പറയാനും പറ്റൂല.
1: പറ്റില്ല.
0: അത് ശരിയല്ല. സത്യസന്ധമായിട്ടേ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. കള്ളം പറഞ്ഞ് ഇതെല്ലാം കൊള്ളായിരുന്നു പറയണത് തെറ്റല്ലേ?
1: അത് കൊള്ളായിരുന്നു, ഇത് കൊള്ളായിരുന്നു, ആരെങ്കിലും പറയണത് കൊള്ളായിരുന്നു.
0: പക്ഷെ ആരും പറഞ്ഞത് നമ്മൾ കേട്ടില്ല. അപ്പൊ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അതാണ് നല്ലത്.
1: എല്ലാവർക്കും വേണ്ടി
0: ശരി. ലില്ലിയമ്മ ഓർക്കുന്ന, ലില്ലിയമ്മ അന്വേഷിക്കുന്ന എല്ലാവർക്കും ആയിട്ട് അതെന്നെ. അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഒരു നല്ല പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇപ്പൊ കേക്കാമേ. ഓക്കെ അമ്മ, ശരി ശരി. പോക്കുവൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് പുളിയറക്കോണത്ത് നിന്ന് ലില്ലിയമ്മയാണ്, നമ്മുടെ സൂപ്പർ സൂപ്പർ ലില്ലിയമ്മ. അപ്പം ഇങ്ങനെ ഓണമായിട്ട് പനിയൊക്കെ പിടിച്ച് ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ പ്രോഗ്രാമുകളൊന്നും കേൾക്കാൻ പറ്റിയില്ല, ഓണവും തീർന്നുപോയി. അപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിലുള്ള ഓണം നമുക്ക് വീണ്ടും സന്തോഷത്തോടെ ആഘോഷിക്കാനാവട്ടെ. ലില്ലിയമ്മ ആവശ്യപ്പെട്ടതുപോലെ ഒരു നല്ല പാട്ട് എല്ലാവർക്കുമായി കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ശ്രദ്ധയാണ് നെടുമങ്ങാടെന്ന മെസ്സേജ് അയച്ചിരിക്കുന്നത്. വേലായുധം എന്ന ചിത്രത്തിലെ പാട്ട് കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോക്കുവയിലൂടെ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് കരുണ സായി, നമസ്കാരം. സഹദേവൻ ഫ്രം ഇടുക്കി ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് അണ്ണാമലൈ എന്ന ചിത്രത്തിലെ അണ്ണാമലൈ അണ്ണാമലൈ ആശവച്ച അന്നക്കിളി എന്ന് തുടങ്ങുന്ന ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് സഹദേവൻ ഇടുക്കിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. പോക്കുവെയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്കത് കേൾക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പോക്കുവെയിൽ നിമിഷങ്ങൾക്കിവിടെ താൽക്കാലികമായി വിരാമമിടുകയാണ്. ഇന്ന് നമ്മളോട് മനസ്സ് തുറന്ന് സംസാരിച്ച, സ്വന്തം ജീവിതാനുഭവങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പങ്കുവച്ച പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഓരോ വാക്കും ഈ വൈകുന്നേരത്തെ കൂടുതൽ അർത്ഥവത്താക്കി മാറ്റി. പങ്കുവയ്ക്കുംതോറും കുറയുന്ന സങ്കടങ്ങളും പങ്കുവയ്ക്കുംതോറും ഇരട്ടിക്കുന്ന സന്തോഷങ്ങളുമാണ് പോക്കുവെയിൽ പരിപാടിയുടെ കരുത്ത്. ഇനി വരാനിരിക്കുന്നത് ശാന്തമായ രാത്രിയുടെ യാമങ്ങളാണ്. കഴിഞ്ഞുപോയ ദിവസത്തിലെ സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും ഇവിടെ ഈ ഒരു പോക്കുവെയിൽ സമയത്ത് നമുക്ക് ഉപേക്ഷിക്കാം. പുതിയ സമാധാനപരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും പുതിയ ചിന്തകളും പുതിയ അനുഭവങ്ങളുമായി നമുക്ക് അടുത്ത പോക്കുവെയിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ പോക്കുവെയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ സഹദേവൻ ആവശ്യപ്പെട്ട ഈ ഒരു അണ്ണാമലൈ എന്ന് തുടങ്ങുന്ന പാട്ടോടുകൂടി പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നിന്നും താൽക്കാലികമായി വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: മലയാള കവിതയിലെ കനകച്ചിലങ്ക കെട്ടിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളെയും അതിന്റെ പിന്നിലെ വേദനകളെയും ഒരേപോലെ അടയാളപ്പെടുത്തിയ കൃതിയാണ് ഇടുക്കി. 1960s ഇടുക്കി ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ ഭാവനയും യാഥാർത്ഥ്യവും ഇഴചേർത്ത് അദ്ദേഹം രചിച്ച ഈ വരികൾ വെറുമൊരു പ്രകൃതി വർണ്ണനയല്ല, മറിച്ച് മാറുന്ന കേരളത്തിന്റെ വിപ്ലവകരമായ ഒരു ചരിത്രരേഖയാണ്. ഇരു കരിമലകളെ ബന്ധിച്ചുകൊണ്ടൊരു പെരിയ കരിങ്കൽ ഭിത്തി പൊങ്ങി എന്ന് തുടങ്ങുന്ന വരികളിൽ പ്രകൃതിയുടെ വന്യതയെ മനുഷ്യന്റെ ഇച്ഛാശക്തി എപ്രകാരം മെരുക്കുന്നു എന്ന് കവി അത്ഭുതപ്പെടുന്നു. കുതിച്ചുപാഞ്ഞ പെരിയാറിനെ തടഞ്ഞു നിർത്താൻ മനുഷ്യൻ തീർത്ത കൊച്ചുവരമ്പ് യഥാർത്ഥത്തിൽ അവന്റെ അതിജീവനത്തിന്റെ അടയാളമായിരുന്നു. കുറവൻ, കുറത്തി എന്നീ മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആർച്ച് ഡാം ഉയരുമ്പോൾ അവിടെ കാലങ്ങളായി നിലനിന്നിരുന്ന ഐതിഹ്യങ്ങൾക്കും മുകളിൽ മനുഷ്യന്റെ യന്ത്രനഖങ്ങൾ പുതിയ ചരിത്രമെഴുതുകയായിരുന്നു. ഏതൊരു വലിയ വികസനത്തിനു പിന്നിലും വലിയൊരു ത്യാഗത്തിന്റെ കഥയുണ്ടാകുമെന്ന് വൈലോപ്പിള്ളി തിരിച്ചറിഞ്ഞു. തൻ കുടിലിന് തീപിടിച്ചാലും തൻ വയലുകൾ വെള്ളത്തിലായാലും നാടിന്റെ നന്മയ്ക്കായി സ്വന്തം മണ്ണും വീടും ഉപേക്ഷിക്കേണ്ടി വന്ന സാധാരണക്കാരുടെ നോവ് കവി ഇവിടെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. ഇടുക്കി ഡാം വഴി കേരളമാകെ വെളിച്ചം പടരുമ്പോൾ ആ വെളിച്ചത്തിനുവേണ്ടി സ്വന്തം ജീവിതം ഇരുട്ടിലായ ഒരു വിഭാഗം ജനതയെ കവി വിസ്മരിക്കുന്നില്ല. പഴയ അയ്യപ്പൻ കോവിൽ ക്ഷേത്രം ജലസമാധി അടഞ്ഞതും ഗോത്രവർഗക്കാരുടെ ആവാസ വ്യവസ്ഥകൾ തകർന്നതും വികസനത്തിന്റെ ഈ കനത്ത വിലയുടെ ഭാഗമായിരുന്നു. അണക്കെട്ട് പൂർത്തിയാകുന്നതിനു മുൻപേ വരാനിരിക്കുന്ന മാറ്റങ്ങളെ ഒരു പ്രവാചകനെപ്പോലെ വൈലോപ്പിള്ളി ദർശിച്ചു. ആധുനിക യന്ത്രങ്ങൾ മലമുകളിലേക്ക് കയറി വരുന്നതും കടുവകളും പന്നികളും കാടുവിട്ടു പോകുന്നതും അദ്ദേഹം വരച്ചു കാട്ടി. വികസനം വരുമ്പോൾ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ഗൌരവമായൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു ആ കവിത. ഇന്ന് ഇടുക്കിയിലെ വെള്ളം വറ്റുമ്പോൾ തെളിയുന്ന അയ്യപ്പൻ കോവിൽ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കവി പറഞ്ഞ പഴയ സ്പന്ദനങ്ങളുടെ സാക്ഷ്യപത്രമാണ്. ഇന്ന് ഇടുക്കി ഡാം കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങളുടെ നട്ടെല്ലാണ്. എന്നാൽ ആ ജലസംഭരണിക്കടിയിൽ ഇന്നും ഉറങ്ങിക്കിടക്കുന്ന പഴയ ഗ്രാമങ്ങളുടെയും പറിച്ചു നടപ്പെട്ട ജീവിതങ്ങളുടെയും സ്പന്ദനങ്ങൾ വൈലോപ്പിള്ളിയുടെ വരികളിലൂടെ ഇന്നും ജീവിക്കുന്നു. വികസനം പ്രകൃതിക്കുമേൽ നടത്തുന്ന ഈ കയ്യേറ്റം അനിവാര്യമാണോ എന്ന ചോദ്യം ഇന്നും പ്രസക്തമായി തുടരുമ്പോൾ വൈലോപ്പിള്ളിയുടെ ഇടുക്കി എന്ന കവിത ആ സംവാദത്തിന്റെ ഏറ്റവും വലിയ പാഠപുസ്തകമായി മാറുന്നു.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് വേറെയില്ല എന്ന് മറന്നു പോകരുത്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് സോനം വാങ്ചുക്കിനെ കുറിച്ച് കേൾക്കാം. ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ എല്ലാം അത്യാധുനിക ലബോറട്ടറികളിൽ നിന്നോ കോടിക്കണക്കിന് രൂപയുടെ ഗവേഷണ പദ്ധതികളിൽ നിന്നോ മാത്രമല്ല ജനിക്കുന്നത്. ചിലപ്പോൾ ഒരു ഗ്രാമത്തിന്റെ ദൈനംദിന പ്രശ്നങ്ങൾ നിരീക്ഷിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ ചിന്തയിൽ നിന്നുമാണ് വലിയ ആശയങ്ങൾ ജനിക്കുന്നത്. അത്തരമൊരു ചിന്തകനും കണ്ടുപിടുത്തക്കാരനും വിദ്യാഭ്യാസ പരിഷ്കർത്താവും പരിസ്ഥിതി പ്രവർത്തകനുമാണ് ലഡാക്കിലെ സോനം വാങ്ചുക്. 1966 ലഡാക്കിലെ ഉല്ലൈ തോക്പോ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ലഡാക്കിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ പോരായ്മകളും ജനങ്ങൾ നേരിടുന്ന ജലക്ഷാമവും അദ്ദേഹം നേരിട്ട് അനുഭവിച്ചു. പിന്നീട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചെങ്കിലും വലിയ കമ്പനികളിലേക്കോ വിദേശ ജോലിയിലേക്കോ പോകുന്നതിന് പകരം സ്വന്തം നാടിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാണ് അദ്ദേഹം ജീവിതം സമർപ്പിച്ചത്. ലഡാക്കിലെ നിരവധി കുട്ടികൾ പരീക്ഷയിൽ പരാജയപ്പെടുന്നത് അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ലെന്നും അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത വിദ്യാഭ്യാസ രീതിയാണ് അതിന് കാരണമെന്നും സോനം വാങ്ചുക് തിരിച്ചറിഞ്ഞു. 1988 അദ്ദേഹം സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് സ്ഥാപിച്ചു. ഇവിടെ പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടികൾക്ക് വീണ്ടും ആത്മവിശ്വാസം നൽകുകയും പുസ്തക പഠനത്തോടൊപ്പം ജീവിത നൈപുണികളും ശാസ്ത്രീയ ചിന്തയും സാങ്കേതിക അറിവും കൃഷിയും നിർമ്മാണവിദ്യയും സംരംഭകത്വവും പഠിപ്പിക്കുകയും ചെയ്തു. പരാജയപ്പെട്ട കുട്ടി എന്ന മുദ്ര മാറ്റി വ്യത്യസ്തമായി പഠിക്കുന്ന കുട്ടി എന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. തുടർന്ന് ആരംഭിച്ച ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് എന്ന പദ്ധതിയിലൂടെ സർക്കാർ സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിനായി അധ്യാപകരും രക്ഷിതാക്കളും പ്രാദേശിക സമൂഹവും ചേർന്നുള്ള മാതൃക വികസിപ്പിച്ചു. ഈ ഇടപെടലുകൾ ലഡാക്കിലെ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി സൃഷ്ടിച്ചു. പിന്നീട് അദ്ദേഹം സ്ഥാപിച്ച ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അൾട്ടർനേറ്റീവ് ലഡാക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിനും പുതിയ ദിശ നൽകി. പഠിക്കുക മാത്രമല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുകയും വേണം എന്ന ആശയമാണ് ഈ സ്ഥാപനത്തിന്റെ അടിസ്ഥാനം. ഇവിടെ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ മാത്രമിരിക്കാതെ യഥാർത്ഥ സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന പ്രോജക്റ്റുകളിലാണ് ഏർപ്പെടുന്നത്. സോനം വാങ്ചുക്കിന്റെ ഏറ്റവും പ്രശസ്തമായ കണ്ടുപിടുത്തമാണ് ഐസ് സ്തൂപ. തണുത്ത മരുഭൂമിയായ ലഡാക്കിൽ ശീതകാലത്ത് ധാരാളം വെള്ളമുണ്ടെങ്കിലും കൃഷിക്കാവശ്യമായ വസന്തകാലത്ത് കടുത്ത ജലക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ഈ പ്രശ്നത്തിന് അദ്ദേഹം കണ്ടെത്തിയ പരിഹാരം അതിസരളമായിരുന്നു. ശീതകാലത്ത് പാഴാകുന്ന വെള്ളം പൈപ്പുകളിലൂടെ ഉയർത്തി വായുവിലേക്ക് തളിച്ച് വലിയ കോണാകൃതിയിലുള്ള മഞ്ഞു കൂമ്പാരങ്ങളാക്കി മാറ്റുന്നു. ഈ രൂപത്തിലുള്ള മഞ്ഞ് പതുക്കെയാണ് ഉരുകുന്നത്. അതിനാൽ കൃഷി തുടങ്ങുന്ന സമയത്ത് കർഷകർക്കാവശ്യമായ വെള്ളം സ്വാഭാവികമായി ലഭിക്കുന്നു. വൈദ്യുതിയോ വലിയ യന്ത്രങ്ങളോ ഇല്ലാതെ ഗുരുത്വാകർഷണത്തിന്റെ സഹായത്തോടെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഈ കണ്ടുപിടുത്തം ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയും 2016 റോളക്സ് അവാർഡ് ഫോർ എന്റർപ്രൈസ് അദ്ദേഹത്തെ തേടിയെത്തുകയും ചെയ്തു. ഹിമാലയൻ പ്രദേശങ്ങളിലെ അതിശൈത്യത്തെ മറികടക്കാൻ സോനം വാങ്ചുക് വികസിപ്പിച്ച മറ്റൊരാശയമാണ് സോളാർ ഹീറ്റഡ് മൺകെട്ടിടങ്ങൾ. മണ്ണും കല്ലും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ സൂര്യപ്രകാശം സംഭരിച്ച് രാത്രിയിലും ചൂട് നിലനിർത്തുന്നു. പുറത്ത് മൈനസ് താപനിലയാണെങ്കിലും കെട്ടിടത്തിനുള്ളിൽ സുഖകരമായ അന്തരീക്ഷം നിലനിർത്താൻ ഇതിലൂടെ സാധിക്കുന്നു. ഇന്ധന ഉപഭോഗവും കാർബൺ പുറന്തള്ളലും കുറയ്ക്കുന്ന ഈ മാതൃക സുസ്ഥിര നിർമ്മാണത്തിന്റെ മികച്ച ഉദാഹരണമാണ്. സോനം വാങ്ചുക്കിന്റെ പ്രവർത്തനങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ സമൂഹത്തിന്റെ യഥാർത്ഥ ആവശ്യങ്ങളിൽ നിന്നാണ് ജനിക്കുന്നത് എന്നതാണ്. ലബോറട്ടറിയിൽ മാത്രം ഒതുങ്ങുന്ന ശാസ്ത്രമല്ല ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ശാസ്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മാതൃകയും ഐസ് സ്തൂപയും പരിസ്ഥിതി സൌഹൃദ നിർമ്മാണ രീതികളും ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഠന വിഷയങ്ങളാണ്. കാലാവസ്ഥാ വ്യതിയാനം, ജലക്ഷാമം, ഗ്രാമീണ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നിരവധി രാജ്യങ്ങൾ മാതൃകയാക്കുന്നു. വിദ്യാഭ്യാസ പരിഷ്കരണത്തിനും സാമൂഹിക നവീകരണത്തിനും നൽകിയ സംഭാവനകൾക്ക് 2018 ഏഷ്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ബഹുമതികളിലൊന്നായ രമൺ മാഗ്സസെ അവാർഡ് ലഭിച്ചു. ഇതിനു മുൻപ് റോളക്സ് അവാർഡ് ഫോർ എന്റർപ്രൈസ്, ഗ്ലോബൽ അവാർഡ് ഫോർ സസ്റ്റൈനബിൾ ആർക്കിടെക്ചർ, പത്മശ്രീ തുടങ്ങിയ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. വർഷങ്ങളായി സോനം വാങ്ചുക്കിനെ ത്രീ ഇഡിയറ്റ്സ് എന്ന ചിത്രത്തിലെ ഫുൻസുക് വാങ്ഡു എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ പ്രചോദനമായി പല മാധ്യമങ്ങളും വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ആ കഥാപാത്രം അദ്ദേഹത്തെ നേരിട്ട് അടിസ്ഥാനമാക്കിയല്ല സൃഷ്ടിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടും ജീവിത രീതിയും ആ കഥാപാത്രവുമായി ആളുകൾ ഇന്നും താരതമ്യം ചെയ്യാറുണ്ട്. സോനം വാങ്ചുക് ഒരു എഞ്ചിനീയർ മാത്രമല്ല, ഒരു ചിന്തകനും അധ്യാപകനും സാമൂഹിക നവീകരണനുമാണ്. പ്രശ്നങ്ങളെ പരാതികളായി കാണാതെ പരിഹാരങ്ങളായി മാറ്റിയെടുക്കാൻ ശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു തന്നു. ഒരു നല്ല എഞ്ചിനീയർ യന്ത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന ആളല്ല, മനുഷ്യരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ആശയങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ്. ലഡാക്കിലെ മഞ്ഞുമലകൾക്കിടയിൽ നിന്ന് ഉയർന്ന സോനം വാങ്ചുക്കിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതുതന്നെയാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

നമസ്കാരം. ഞാൻ കെ മുരളീധരൻ, സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിൽ എച്ച് ഐ വി അണുവ്യാപനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധവും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവുമാണ്. ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയിട്ടുള്ളവർ നിർബന്ധമായും അടുത്തുള്ള സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളിലെത്തി സൗജന്യ കൗൺസിലിംഗിനും പരിശോധനയ്ക്കും വിധേയരാകേണ്ടതാണ്. നോ യുവർ എച്ച് ഐ വി സ്റ്റാറ്റസ് എന്ന ക്യാമ്പയിൻ വിജയകരമാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 1097 എന്ന ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: കോപം അവനവനോട്. ആരോടാണ് കോപിക്കേണ്ടത്? ചിലർ അങ്ങനെയാണ്. ഉണർന്നെണീറ്റു കഴിഞ്ഞാൽ അവർക്ക് ആരോടെങ്കിലും കോപിച്ചിട്ടേ അന്നത്തെ ദിവസം തുടങ്ങാനാവൂ. അങ്ങനെയുള്ളവനോട് ഒരു വാക്ക്: ആദ്യം അവനവനോട് തന്നെ കോപിക്കുക, അവനവനെ തന്നെ നന്നാക്കുക, എന്നിട്ട് പോരെ മറ്റുള്ളവരെ നന്നാക്കൽ. ഭ്രാന്തന്മാരോട് ആർക്കും ബഹുമാനമല്ല ഉള്ളത്, സഹതാപമാണ്. കോപവും ഒരുതരം ഭ്രാന്തു തന്നെ, ക്ഷണികമായ ഉന്മാദം. അത് പ്രതികാരത്തിന് വഴിയൊരുക്കുന്നു. കോപം ശമിച്ചതിനു ശേഷമേ സർഗാത്മകമായ കർമ്മങ്ങൾ തുടങ്ങാനും വിജയിപ്പിക്കാനും കഴിയൂ. ഗാന്ധിജി പറയുന്നു, നാം സുഖത്തിനു വേണ്ടി ക്രിമികീടങ്ങളെ നശിപ്പിക്കുന്നു, എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്നതും ക്രിമികീടങ്ങളെക്കാൾ ദോഷം ചെയ്യുന്നതുമായ കോപത്തെ നാം നശിപ്പിക്കുന്നില്ല. കോപം സ്വയം ശിക്ഷിക്കുന്നു എന്നൊരു പഴമൊഴിയുണ്ട്. ഒരു വിവേകി തന്നോട് തന്നെ കോപിക്കുന്നു. ആർക്കും കോപിക്കാനാവും, എന്നാൽ ശരിയായ അളവിൽ കോപിക്കുക എന്നത് ആർക്കും സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കോപം ഒഴിവാക്കുക തന്നെയാവും നല്ലത് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. മാർക്ക് ട്വൈൻ പറയുന്നു, കോപം വരുമ്പോൾ 4 വരെ എണ്ണുക. ശരിയാണ്, നമുക്ക് മറ്റെന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു, അതിനിടെ കോപിക്കാൻ എവിടെ സമയം? അഥവാ നിർബന്ധമാണെങ്കിൽ അവനവനോട് തന്നെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ 1-ന്റെ ചോര ഞരമ്പുകളിലൂടെയാണ്. 1715 സെപ്റ്റംബർ 1, സൂര്യരാജാവ് എന്ന പേരിൽ പ്രശസ്തനായ ലൂയി 14-ാം രാജാവ് 77-ാം ജന്മദിന ആഘോഷത്തിന് 4 ദിവസം മാത്രം ബാക്കിയിരിക്കെ ദേ അന്തരിച്ചിരിക്കുന്നു. 1924 സെപ്റ്റംബർ

ഒന്ന്, തിരുവിതാംകൂറിലെ റീജൻ്റ് എന്ന പദവിയിൽ ഭരണ നിർവഹണം നടത്തിയ റാണി സേതു ലക്ഷ്മിഭായി സ്ഥാനാരോഹണം നടത്തിയിരിക്കുന്നു. 1939 സെപ്റ്റംബർ 1 രാവിലെ 5:30 ഹിറ്റ്ലറിൻ്റെ നാസി പട്ടാളം പോളണ്ടിനെ ആക്രമിക്കുന്നു. യൂറോപ്പിൽ ദേ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഒരു പാട്ട് കേൾക്കാം. ആലപിച്ചത് കാവാലം ശ്രീകുമാർ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാലി സ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. വാർത്തകൾ വിശദമായി. യുദ്ധം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ നടന്ന 26th ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും ഭീകരതയ്ക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിലും അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. 2 കിർഗിസ്ഥാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജൂലൈ 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ FIR രജിസ്റ്റർ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെ ഡൽഹി പോലീസ് എടുത്ത ഒരു കേസ് തുടരാൻ കോടതി അനുമതി നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് ഈ മാസം 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥൻ. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മറ്റന്നാൾ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 11 നടക്കും. പത്രിക പിൻവലിക്കാൻ ഈ മാസം 14 വരെയാണ് അവസരം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസരിച്ച് പുനഃസംഘടിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. NIT കാലിക്കറ്റ് 66th സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമൂഹിക സാമ്പത്തിക വികസനത്തിനുള്ള പ്രധാന ഉപകരണമായി ഉന്നത വിദ്യാഭ്യാസത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ മാസത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി M. ലിജു. ബാറുകൾ കുറയ്ക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരോട് വിട്ടുവീഴ്ചയില്ലാ നയമാണ് സർക്കാരിനുള്ളത്. അഴിമതി നടത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു.
1: വ്യവസായം എന്ന നിലയിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കള്ളുഷാപ്പ് വ്യവസായത്തിനും ബാർ ഹോട്ടലുകൾക്കും ഒന്നും തന്നെ പ്രവർത്തനങ്ങൾക്ക് വിഘാതമുണ്ടാക്കുക എന്ന ലക്ഷ്യം ഗവൺമെന്റ് ഇല്ല. മദ്യവർജനമാണ് ആത്യന്തികമായി സർക്കാർ ലക്ഷ്യം വെക്കുന്നതെങ്കിലും നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് കേരളത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നമുക്ക് അനുവദിക്കാനും പറ്റില്ല. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാമെന്ന് കഴിയുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെത്ര ഉന്നതരാണെങ്കിലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പഴുതടച്ചുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് കൃത്യമായ സമീപനം.
0: മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. പരിശോധനാ റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി അറിയിച്ചു. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര സംഘം 3 ദിവസത്തെ പരിശോധന

0: നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അംഗനവാടി കുട്ടികളിൽ ത്രൈമാസ ആരോഗ്യ പരിശോധന ഉറപ്പാക്കുന്നതാണ് പദ്ധതി. കേരളത്തിലെ 33,120 അംഗനവാടികളിലെയും കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന ലഭ്യമാക്കും. കുട്ടികളുടെ ശാരീരിക വളർച്ച, പോഷകാഹാര നിലവാരം, കാഴ്ച, കേൾവി എന്നിവ പരിശോധിക്കുകയും വളർച്ചാ വ്യതിയാനങ്ങൾ നേരത്തെ കണ്ടെത്തി വിദഗ്ധ ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയും ചെയ്യും.
0: നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ ലോക നാളികേര ദിനത്തിന്റെ ദേശീയതല ആഘോഷം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ദേശീയ നാളികേര പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 1,000-ലധികം നാളികേര കർഷകർ പരിപാടിയിൽ പങ്കെടുക്കും. വന അതിർത്തികളിലെ ജനവാസ മേഖലകളിൽ അനുഭവപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നാളെ യോഗം ചേരും. മന്ത്രിമാരും വന അതിർത്തി മണ്ഡലങ്ങളിലെ MLA MPമാരും പങ്കെടുക്കുന്ന യോഗം നിയമസഭാ ബാങ്ക്വറ്റ് ഹാളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച വ്യോമസേനാ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നാളെ തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യും. വ്യോമസേന യുദ്ധ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും മാതൃകകളും മിസൈൽ ഗൺ തുടങ്ങിയവയും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 987. മഴയും നദികളിലെ ജലനിരപ്പ് ഉയരുന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയിട്ടുണ്ട്. 4,000 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ദുരന്തമുഖത്തു നിന്ന് ഇതുവരെ 12,000-ത്തോളം ആളുകളെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. സെയിലേഴ്സ് ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം തൃശൂർ ടൈറ്റൻസ് 19.2 ഓവറിൽ മറികടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നഷ്ടം. സെൻസെക്സ് 13 താഴ്ന്ന് 76,944, നിഫ്റ്റി 25 നഷ്ടത്തിൽ 24,056 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,360 കുറഞ്ഞ് 1,13,720 ഗ്രാമിന് 14,215 ഇന്നത്തെ വില. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒന്നിച്ചു നിൽക്കണമെന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ ഷാങ്ഹായ് രാജ്യങ്ങൾ ഒപ്പുവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കി സുപ്രീംകോടതി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഈ മാസം 28 ഉപതിരഞ്ഞെടുപ്പ്, വോട്ടെണ്ണൽ 29. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സെയിലേഴ്സിനെതിരെ തൃശൂർ ടൈറ്റൻസിന് 4 ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം നന്ദനം.

സന്ധ്യയുടെ സുഖദ ചാരുത പാട്ടിലൂടെ സമ്മോഹനമാകുന്നു. പൂവച്ചൽ ഖാദറിന്റെ തൂലികയിലൂടെ വിരചിതമായ ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി.

0: സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, പോക്കുവെയിലേക്ക് സ്വാഗതം. പോക്കുവെയിലിന്റെ മനോഹരമായ ഈ വെളിച്ചം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ ദിവസത്തിന്റെയും അവസാനത്തെ കുറിച്ചാണ്. എന്തു തന്നെ സംഭവിച്ചാലും ആ വെളിച്ചത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കടന്നു പോകുമ്പോഴും ഈ പോക്കുവെയിൽ നൽകുന്ന സമാധാനവും പ്രതീക്ഷയും നമ്മുടെ മനസ്സിലേക്ക് പകർന്നു നൽകാൻ കഴിയും. ഓരോ പോക്കുവെയിലും പുതിയൊരു പ്രഭാതത്തിലേക്കുള്ള വഴികാട്ടിയാണ്. പലപ്പോഴും ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നാം ചുറ്റുമുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കാണാൻ മറന്നു പോകുന്നു. ഒരു വൈകുന്നേരം ശാന്തമായിരുന്നു ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിക്കുമ്പോഴാണ് ജീവിതം എത്ര മനോഹരമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മെ സ്നേഹിക്കുന്നവരോട് ചേർന്ന് നിൽക്കാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒരു വാക്കുകൊണ്ടെങ്കിലും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കുറയ്ക്കാനും ശ്രമിക്കുക എന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. പോക്കുവെയിലൂടെ ഇഷ്ടവർത്തമാനങ്ങളും വിശേഷങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ, ആരാണ്?
2: വലിയമലയിൽ നിന്ന് ബാബുവാണ്.
1: ആ, പറഞ്ഞോളൂ ബാബു ചേട്ടാ, വലിയമലയിൽ എന്തൊക്കെയുണ്ട്? സുഖമാണോ?
2: ഞാൻക്കെല്ലാവർക്കും സുഖം തന്നെ.
1: ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ?
2: ഓണമൊക്കെ അടിച്ചു പൊളിച്ച്.
1: വീട്ടിലായിരുന്നോ അതോ പകൽ വീട്ടിലായിരുന്നോ?
2: ഞങ്ങൾ അമ്മളെ വീട്ടിൽ തന്നെ ആയിരുന്നു.
1: എല്ലാരും അവര് അപ്പനാ അപ്പനാ വീട്ടിലായിരുന്നു.
2: വാ വാ. ഞങ്ങൾ എല്ലാരും പിന്നെ ഇവിടെ കൂടി രാത്രി.
1: ആ, എന്നായിരുന്നു തിരുവോണത്തിനാ?
2: വജോജന ക്ലബിലല്ല, നമ്മളെ ജംഗ്ഷനില്.
1: ജംഗ്ഷനിലെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു.
2: ആ, കലാപരിപാടികൾ ഉണ്ടായിരുന്നു.
1: അപ്പൊ അതൊക്കെ കേൾക്കാൻ വേണ്ടി എല്ലാരും കൂടെ ഒരുമിച്ച് കൂടി.
2: ഓ, നാലു ദിവസം പരിപാടി ഉണ്ടായിരുന്നു.
1: എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു?
2: അവിടെ നാല് കൈകൊട്ടി കളി ഉണ്ടായിരുന്നു, പിന്നെ പിള്ളേരെ പാട്ട്, പിന്നെ പിള്ളേരെ കുറെ മത്സരങ്ങള്, പിന്നെ അവസാനം കമ്പം പറ്റി കമ്പവും കൂടെ നടത്തി അവസാനിപ്പിച്ചു.
1: കമ്പവും കൂടെ നടത്തി അവസാനിപ്പിച്ചു.
2: ഓ
1: ശരി. ബാബുചേട്ടന്റെ വക പാട്ടൊന്നും ഉണ്ടായില്ല?
2: എനിക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പാടാനൊന്നും വന്നില്ല.
1: വന്നില്ല. പാട്ട് പാടിയത് കേട്ടു?
2: ഓ, കേട്ടു, വീട്ടിൽ ഇരുന്ന് കേട്ട്.
1: പോയില്ലേ? അപ്പോ
2: സന്ധ്യോടൊക്കെ ഞാൻ പോയിട്ട് വീട്ടിൽ ഇറങ്ങിപ്പോയി.
1: ആ ശരി ശരി, വയ്യാതിരുന്നോണ്ട് നേരത്തെ അങ്ങ് പോയി.
2: ഓ, നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ടീച്ചറേ.
1: അടുത്ത് തന്നെ ജംഗ്ഷൻ.
2: ഓ,
1: അപ്പൊ അവിടെ ഇരുന്നാലും എല്ലാം കാണുകയും കേൾക്കുകയും
2: ചെയ്യാം. എല്ലാം കേൾക്കാം.
1: ആ, പിന്നെ കുഴപ്പമില്ല, പോയതുപോലെ തന്നെ.
2: പിന്നെ വടംപിടി മത്സരം ഉണ്ടായിരുന്നു, കൗമു കയറ്റം ഉണ്ടായിരുന്നു, അങ്ങനെ വേണ്ട പരിപാടികൾ എല്ലാം ഉണ്ടായിരുന്നു.
1: ഇനി ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഉണ്ടായിരുന്നു,
2: എല്ലാം ഉണ്ടായിരുന്നു.
1: പക്ഷെ ഓണം ദേ പോയി, ഇതാ വന്നു എന്ന് പറഞ്ഞപോലെ പെട്ടെന്ന് കഴിഞ്ഞുപോയി.
2: അതെ അതെ,
1: ഒരു പൂത്തിരി കത്തി പോലെ അങ്ങ് പോയി.
2: അതെ. പിന്നെ നല്ല പഴമായിരുന്നു, മഴയായിരുന്നു എട്ട് രണ്ടു ദിവസം. എന്നിട്ടും ഞങ്ങളാരും മഴയിൽ നിന്നും വക വച്ചില്ല.
1: മഴയൊക്കെ അതിജീവിച്ച് നമ്മള് ഓണം കൂടാൻ വേണ്ടിട്ട്
2: എല്ലാവരും സഹകരിച്ച് ഇറങ്ങി
1: ഇറങ്ങി തിരിച്ചു.
2: ഓ
1: ശരി. ഇപ്പൊ നമ്മുടെ വയോജന ക്ലബിലാണോ ഇരിക്കുന്നത്?
2: ഇപ്പോഴിരിക്കുന്ന വയോജന ക്ലബിൽ തന്നെ.
1: എല്ലാ കൂട്ടുകാരും ഉണ്ടോ?
2: കൂട്ടുകാര് കൊറേ പേരൊക്കെ തോലുറപ്പിന് ഇപ്പൊ കളഞ്ഞു.
1: ആ, അപ്പൊ ഇന്നിപ്പോ എത്ര പേരുണ്ട് അവിടെ?
2: ഇന്ന് ഞങ്ങൾ ഇപ്പഴും തോലുറപ്പ് പിന്നെ പോയ വീട്ടിലുള്ള ആണുങ്ങൾ ഒന്ന് രണ്ടുപേര് വീട്ടിൽ ആളില്ലാത്തണ്ട്, അവരും വന്നിട്ട് പോയി. ഇനി ഞങ്ങൾ ഒരു ഏഴ് എട്ട് പേരേ ഉള്ളു.
1: എട്ട് പേരുണ്ട്. അപ്പൊ ഇനി ചായ കുടിച്ചിട്ട് പോവും.
2: ഓ, ഇനി ചായ കുടിച്ചിട്ട് പോവും ഞങ്ങള്.
1: ശരി. അപ്പൊ ചായ കുടിക്കുന്നതിനിടയിൽ മനോഹരമായ ഒരു പാട്ടും കൂടെ കേൾക്കാം അല്ലേ?
2: അതെ.
1: ശരി, ഏത് പാട്ടാ വേണ്ടേ?
2: ഞങ്ങൾക്ക് വേണ്ടത് കണ്ണപ്പൻ ഉണ്ണിയാണെന്നാണ് ചിത്രം. മാനത്തെ മഴമുകിൽ.
1: ആ പാട്ടാണ്. മാനത്തെ മഴമുകിൽ മാലകളെ ചെലത്ത മടപ്പിറാവുകളെ. ആ പാട്ടാണ്.
2: ആ പാട്ട് തന്നെ ടീച്ചറേ. സൂപ്പർ സൂപ്പർ ടീച്ചർ.
1: താങ്ക് യു താങ്ക് യു. അപ്പൊ അവിടുന്ന് ബാബുചേട്ടൻ ഏതാ പാട്ടാ പാടിത്തരുന്നേ?
2: ഞാനൊരു കൊച്ചു പാട്ട് പാടാം.
1: പാടിക്കോ പാടിക്കോ.
2: കരിനീല തുമ്പികൾ തൻ കഥളി മലർമെത്തയിൽ പകലുറ കന്നടിക്കുന്ന പൂക്കളെ, ശ്രീമന്ത സിന്ദൂരം അണിയാൻ കൊതിക്കുന്ന രാമകന്യകയോടു പിണക്കമാണോ? പിണങ്ങാൻ അറിയാത്ത പരുഭവമില്ലാത്ത സുവർണ പുഷ്പങ്ങളാണു നിങ്ങൾ. നിങ്ങളെ സൽക്കരിക്കാനുള്ളിൽ സ്വർണ നില കുമ്പിളിൽ കുളിരുമായി ഞാനിരുന്നു. ഞാനെന്റെ പുഷ്പലത ശൈകയിൽ മയങ്ങുമ്പോൾ പ്രേമ

0: വെന്നി ഓമനിക്കുമ്പോൾ തെന്നോടു തുടരുന്ന പോവുകളെ കിനാവിന്റെ അന്നികാര മരക്കുമ്പിൽ വിടർന്നാട്ടെ.
1: ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ അസൽ ഒരു പാട്ടും പാടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക്
0: നമ്മളെ അവളെല്ലാം സ്റ്റാഫിലെയും ചോദിച്ചായിട്ട് പറഞ്ഞേക്കില്ല,
1: എല്ലാരെയും ചോദിച്ചതായിട്ട് പറയാം. ഇന്ന് ശരിക്കും ഇന്ന് ശരിക്കും എത്ര ഓണമാണ്?
0: ഇന്ന്
1: ഏഴാം ഓണമാണ്. കറക്റ്റ് ആണ്. ഏഴാം ഓണത്തിനൊക്കെ സാധാരണ പായസം ഒക്കെ വെക്കേണ്ടതാണ്.
0: നമ്മളിന്ന് പായസം വെക്കും.
1: വെക്കോ?
0: ഓ, നമ്മളെ വീട്ടിൽ പായസം വെക്കും.
1: ഏഴാം ഓണം ആയതുകൊണ്ട്
0: ഓ, നമ്മള് ക്ലബിൽ നിന്ന് ഞാൻ ക്ലബിലോട്ട് വരാൻ തുടങ്ങിയപ്പോഴും അവിടെ പായസം ഒക്കെ വെക്കണമെന്ന് പുള്ളത് പറഞ്ഞു. ഞാൻ കേട്ടു
1: പായസം വെക്കുന്നതിന്റെ തയ്യാറെടുപ്പിലാണ്.
0: ഓ,
1: അപ്പൊ പായസം കുടിക്കുമ്പോ നമ്മളെയും കൂടെ ഓർക്കണം.
0: ഓ, എല്ലാരും
1: ശരി. അപ്പൊ പാട്ട് കേൾക്കാം.
0: തിരിച്ചെറുക്കും നമസ്കാരമുണ്ട്, ആ തിരിച്ചും നമസ്കാരമുണ്ട് അവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും.
1: ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഓണ ഏഴാം ഓണത്തിന്റെ നമസ്കാരം നമ്മൾ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു.
0: ഓക്കെ,
1: അപ്പോഴെങ്കിൽ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ
0: ഓക്കെ,
1: ശരി, ബൈ.

0: കഴിഞ്ഞുപോയ ദിവസത്തിലെ തെറ്റുകളെയും പരാജയങ്ങളെയും കുറിച്ച് ആകുലപ്പെടാതെ നാളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെ ചിന്തിക്കാൻ ഈ സമയം നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സ് തുറന്ന് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ലഭിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെയും കരുതലോടെയും നമുക്ക് പെരുമാറാൻ കഴിയുന്നത് ഒരു വലിയ കാര്യമാണ്. പോക്കുവേലിന്റെ ഈ സമയം അതിനുവേണ്ടിയുള്ളതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: ആ, നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: രവി, ആലപ്പുഴ.
0: ആ, ആലപ്പുഴയിലെ ഓണമൊക്കെ അടിപൊളിയായോ?
1: കുഴപ്പമില്ലായിരുന്നു.
0: കുഴപ്പമില്ലായിരുന്നു എന്നേ ഉള്ള.
1: നല്ലതായിരുന്നു.
0: ഓ, വള്ളംകളിയൊക്കെ കാണാൻ പോയാ?
1: അല്ല, പോയില്ലായിരുന്നു.
0: എന്താ പോവത്തെ, തൊട്ടടുത്തല്ലേ? കണ്ട് കണ്ട് എല്ലാം പഠിച്ച്. ഏടെ എങ്ങനെ പോവും, ഏതുവരെ പോവുന്നൊക്കെ നമുക്കറിയാം. നമ്മളൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ആലപ്പുഴ വരെ വരണം. ആലപ്പുഴ ഉള്ളവർക്ക് ഒരു എന്താ പറയാ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ. നമ്മളിവിടെ എന്താണ് വള്ളസദ്യയും വള്ളംകളിയും എന്നൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു ഉഷാറാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഈ വള്ളസദ്യ കഴിക്കണമെങ്കിൽ ഭയങ്കര തിരക്കല്ലേ അവിടെ? ബുക്ക് ചെയ്യണോ നമ്മള്? അതന്നെ കഴിച്ചിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല അല്ല, അത് ആറന്മുളയല്ല,
0: ആറന്മുളയാണ് വള്ളസദ്യ. ഓക്കെ,
1: വള്ളസദ്യ നമ്മുടെ ഇവിടെ ഇല്ല.
0: നമ്മുടെ ഇവിടെ ഇല്ല.
1: ഇല്ല ഇല്ല, അത് പത്തനംതിട്ട ആറന്മുളയിലുള്ള.
0: അങ്ങനെ നന്നായിട്ടൊക്കെ ആഘോഷിച്ചോ? പായസമൊക്കെ വെച്ചല്ല? അസുഖം
1: വെച്ചു, പായസം എല്ലാം ഉണ്ടായിരുന്നു.
0: ഇന്നിപ്പോ പായസം വല്ല വെച്ചിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല, ഇന്നൊന്നുമില്ല.
0: ഏഴാം ഓണത്തിന് പായസം വെക്കണമെന്നൊക്കെ പറയാറില്ലേ?
1: ആൾക്കാർക്ക് പറയാ.
0: നമുക്ക് ഓർമ്മയില്ലല്ലോ, രണ്ടാം ഓണം കഴിഞ്ഞ നമ്മളെ ഓണമൊക്കെ തീർന്നു. അപ്പൊ ഇനി അടുത്ത വർഷത്തെ ഓണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇതുപോലെ സന്തോഷം നിറഞ്ഞ പോലെ, സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, ഓരോടത്ത് ഓരോരോ വിഷയങ്ങളാണ്. എന്നാൽ അതിനിടയിലൂടെ അല്പം സന്തോഷിക്കുക എന്നുള്ളതാണ്. കാരണം വരുംകാലം ഇനിയും ആരെന്നും എന്തെന്നും
1: ആർക്കറിയാം,
0: ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് വരുന്ന ഈ ആതിരയെ നമുക്ക് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാം. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ?
1: നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾക്ക് സമർപ്പിക്കാനുണ്ട്.
0: ആരാണ് കൂട്ടുകാർ?
1: നമ്മുടെ ശിവകുമരകം വള്ളംകളി യു ഐ സെക്കൻഡ് പ്രൈസ് കിട്ടിയാണ്.
0: ആ, സെക്കൻഡ് പ്രൈസ്. ഇപ്രാവശ്യം ഫസ്റ്റ് അടിച്ചില്ല.
1: അടിച്ചില്ല, സെക്കൻഡ് ആയി പോയി.
0: ഫസ്റ്റ് കൊല്ലംകാര് കൊണ്ടുപോയി. ആദ്യമായിട്ടാണ് അവർക്ക് സമ്മാനം കിട്ടുന്നത്.
1: അവർക്ക് രണ്ടാം സ്ഥാനം വരുന്നു.
0: ആ, അതാണ്. അതല്ല, കൊല്ലത്തിന് സമ്മാനം
1: കിട്ടുന്ന ആദ്യത്തെ.
0: അങ്ങനെ അവര് പൊളിച്ചു.
1: അവര് പൊളിച്ചു.
0: മാറി മാറി വരട്ടെ, എല്ലാവർക്കും അതിന്റെ ഒരു ആഹ്ലാദം അനുഭവിക്കുന്നു.
1: അതുപോലെ നമ്മുടെ ചാന്ദിനി, അതുപോലെ നമ്മുടെ പുഷ്പലത, അതുപോലെ നമ്മുടെ ഷാജിമ, പിന്നെ നമ്മുടെ റീന മേരി, കൂടെ ജോലി ചെയ്യുന്ന നമ്മുടെ അംബിക, അതുപോലെ തന്നെ കൂടാതെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും പാട്ട് സമർപ്പിക്കും.
0: ശരി, അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഏത് പാട്ടായിരുന്നു? വാൽക്കണ്ണെഴുതി വനപുഷ്പം ചൂടി. വൈശാഖ രാത്രി ഉണർന്നു. ശരി, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ആലപ്പുഴയിൽ നിന്ന് രവിചേട്ടനാണ് ഇപ്പൊ സംസാരിച്ചത്. ഓണവിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. ഓണമൊക്കെ വളരെ നന്നായിരുന്നു, നന്നായിട്ട് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഈ ഒരു പാട്ട് ഡെഡിക്കേഷനുണ്ട്, അവർക്ക് എല്ലാവർക്കുമായിട്ട് നമുക്ക് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. സൗഹൃദങ്ങളുടെയും കൂട്ടുകെട്ടുകളുടെയും മനോഹാരിത, ജീവിതത്തിൽ നാം സമ്പാദിക്കുന്ന ഏറ്റവും വലിയ നിധി നല്ല സൗഹൃദങ്ങളാണ്. തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പഴയ സൗഹൃദങ്ങളെ പുതുക്കാൻ നാം മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫോൺ വിളിയോ ഒരു ചെറിയ സന്ദേശമോ കൊണ്ടുപോലും നമുക്ക് ബന്ധങ്ങളെ വളരെ ഊഷ്മളമാക്കാൻ കഴിയും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം മാഡം.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, ആരാണ്?
1: ഞാൻ വിൻസെന്റ് ആണ്, കട്ടകയോട്.
0: ആ പറഞ്ഞോളൂ വിൻസെന്റ് ഏട്ടാ.
1: സുഖമാണോ മാഡം?
0: ആ സുഖമാണല്ലോ.
1: ഊണെല്ലാം കഴിച്ചോ? ഊണ് കഴിച്ചോ?
0: ഊണ് കഴിച്ചു, എന്തായാലും കഴിച്ചു.
1: ഓണമൊക്കെ എങ്ങനെ അടിച്ചു പൊളിച്ചോ?
0: ഓണമൊക്കെ അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി. ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചോ എന്ന് വെച്ചാ ഇല്ല, പക്ഷെ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. ഓണം വളരെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന്.
1: ഓണം ഇതാ വന്നു, ഇതാ പോയി.
0: ഒരു സെപ്റ്റംബർ മാസത്തിലേക്ക് ആയിരുന്നു എങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് ആസ്വദിക്കാമായിരുന്നു തോന്നുന്നു. പെട്ടെന്ന് വന്നു. പിന്നെ എന്തായാലും അടുത്ത വർഷത്തെ ഓണത്തിന് വേണ്ടി നമുക്ക്
1: കാത്തിരിക്കാം.
0: എന്നാലും ഒരു സന്തോഷമല്ലേ ആ കാത്തിരിപ്പിന്? ഒരു
1: സുഖമുണ്ട്.
0: അതെ അതെ, ചോറൊക്കെ കഴിച്ചോ?
1: ആ കഴിച്ചു. ഏത് കാര്യത്തിനായാലും നമ്മൾ കാത്തിരിക്കുന്നതിനൊരു വിലയുണ്ട്.
0: കാത്തിരിക്കുന്ന കാര്യങ്ങൾ നടക്കണം എങ്കിലേ വില
1: നടക്കണം. ആ എന്നാലേ ഉള്ളൂ. അതുകൊണ്ട് കാത്തിരിക്കുന്ന കാര്യങ്ങൾ നടന്നാൽ അതൊന്ന് നമുക്കൊരു ബെനിഫിറ്റ് തന്നെ.
0: അതെ അതെ, അല്ല നാളെ നാളെ നീള നിലയിൽ പോയി കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഇല്ല. കാത്തിരിക്കുന്നവർക്കും ടെൻഷൻ
1: ആവും. ഞാൻ പിന്നെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്.
0: ഏത് പാട്ടാണ് ചോദിച്ചേ?
1: തിരുനെല്ലിക്കാട് പൊത്തു തിന്നതിന്നാൻ കിളിയിറങ്ങി കിളിയാട്ടും പെണ്ണെ എന്നുള്ളൊരു പാട്ടാണ്. എഡ്യൂക്കേഷൻ ഉണ്ട് ഒരു കൃത്യമായ ആൾക്കാർക്ക്, ഒരു പ്രത്യേക എഡ്യൂക്കേഷൻ ആണ്.
0: പറഞ്ഞോളൂ.
1: നമ്മളെ ലേഖ ചന്ദ്ര മേഡത്തിനും ആതിരയ്ക്കും മധുജ സാറിനും വേറെ മൂന്നുപേർക്കും.
0: നമുക്ക് മൂന്നുപേർക്ക് മാത്രമേ ഉള്ളൂ.
1: മാത്രമേ ഉള്ളൂ.
0: താങ്ക് യു, താങ്ക് യു. നമുക്ക് മാത്രമായിട്ട് ഇതുവരെ ആരും ഒന്നും ഡെഡിക്കേറ്റ് ചെയ്തിട്ടില്ല.
1: ഓണത്തിന്റെ സ്പെഷ്യൽ ആയിക്കോട്ടെ.
0: ആ ഓണത്തിന് എന്തായാലും ഇന്ന് പായസമോ കിട്ടിയില്ല. അപ്പൊ ഇന്ന് ഇതൊരു പായസം കുടിച്ച പ്രതീതിയിൽ നമ്മൾ ഇപ്പൊ ചേട്ടൻ ആവശ്യപ്പെട്ട പാട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഏറ്റെടുക്കുകയാണ്. ശരി, അപ്പൊ വീട്ടിൽ എല്ലാരും അന്വേഷണം പറയണം. ചേട്ടന് സുഖമായിട്ടിരിക്കുന്നല്ലോ? ഓക്കെ ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. ശരി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീംകോടതി റദ്ദാക്കി. സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. വാർത്തകൾ വിശദമായി. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാൻ തലസ്ഥാനമായ ബിഷ്കെക്കിൽ 26th ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ അംഗരാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. SEO സാംസ്കാരിക സംവാദ ഫോറത്തിന്റെ ആദ്യ സമ്മേളനം ഈ വർഷം ഇന്ത്യയിൽ വെച്ച് നടക്കുമെന്നും ശ്രീ മോദി അറിയിച്ചു. സംഘടനയുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് ചരിത്രപരമായ ബിഷ്കെക് പ്രഖ്യാപനത്തിൽ അംഗരാജ്യങ്ങൾ ഒപ്പുവച്ചു. ആധുനിക സുരക്ഷാ ഭീഷണികളെ ചെറുക്കുന്നതിനും സുരക്ഷാ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള കരാറുകളിലും ധാരണയായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് July 20 മുതൽ 25 വരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR കൾ സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. എന്നാൽ ഗുരുതര ക്രിമിനൽ പശ്ചാത്തലമുള്ള 2873 പേർക്കെതിരെയുള്ള ഡൽഹി പോലീസിന്റെ ഒരു കേസ് തുടരാൻ അനുമതിയുണ്ട്. നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നയം 3 മാസത്തിനകം രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് September 5 നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് പിൻവലിച്ചതായി കോക്രോച്ച് ജനതാ പാർട്ടി അറിയിച്ചു. പ്രതിഷേധം പിൻവലിക്കാനുള്ള CJP തീരുമാനത്തെ കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്തു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്നും ഭാവിയിൽ അവർക്കെതിരെ കടുത്ത നടപടികളുണ്ടാക്കില്ലെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ ഉറപ്പു നൽകി. യുവജനങ്ങളുടെ പുരോഗതിക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂഡൽഹിയിൽ NCERTയുടെ 66th സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും AI ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: We have seen how rapidly AI has become the part of our everyday lives. With passing years, its use is reaching deeper into the society and younger age groups more depending on that. So our textbook and the curricula must therefore evolve with these changes and help our young learners to understand, use and engage with the AI confidently and also responsibly.
0: രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക സാമ്പത്തിക മേഖലയിലും ആഴക്കടലിലും മത്സ്യബന്ധനം നടത്താൻ കേന്ദ്ര സർക്കാർ അവസരമൊരുക്കിയതായി കേന്ദ്ര മത്സ്യബന്ധന ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. സഹകരണ സംഘങ്ങൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി പത്രത്തിനുള്ള ഫീസ് 25,000 രൂപയിൽ നിന്ന് 5,000 രൂപയായി കുറച്ചതായും മന്ത്രി പറഞ്ഞു. പുതുച്ചേരിയിൽ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 36.49 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. സർക്കാരിന്റെ വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. ന്യൂഡൽഹിയിൽ നടന്ന സമാവേശ് ഉത്സവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടോടി അർദ്ധനാടോടി ഗോത്രവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനും അവരുടെ സ്വാതന്ത്ര്യ സമര സംഭാവനകളെ ആദരിക്കുന്നതിനുമായാണ് സമാവേശ് ഉത്സവ് പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ പരമ്പരാഗത കരകൌശല ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാനും മേള വേദിയൊരുക്കുന്നു. പാരിസ്ഥിതിക വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സഹകരണാധിഷ്ഠിതവുമായ പരിഹാരങ്ങൾ ആവശ്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. കൂടുതൽ പ്രതിരോധ ശേഷിക്കായി ഒരുമിക്കാം എന്ന പ്രമേയത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച 4th ഇന്തോ ജർമ്മൻ പരിസ്ഥിതി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജർമ്മനിയുടെ പരിസ്ഥിതി മന്ത്രി കാസ്റ്റൻ ഷ്നൈഡർ പരിപാടിയിൽ പങ്കെടുത്തു. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും വിവേകപൂർണമായ ഉപയോഗവും സംബന്ധിച്ച സംയുക്ത പ്രഖ്യാപനത്തിൽ ഇന്ത്യയും ജർമ്മനിയും ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾക്കും സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. റഷ്യ മനഃപൂർവ്വം സിവിലിയന്മാരെ ലക്ഷ്യമിടുകയാണെന്ന് കുറ്റപ്പെടുത്തിയ സെലൻസ്കി രാജ്യത്തിന് കൂടുതൽ വ്യോമ പ്രതിരോധ സഹായം നൽകണമെന്ന് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ ശേഷിയും വിലയിരുത്തുന്നതിനായി സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് 5-അംഗ കേന്ദ്ര സംഘം പരിശോധന നടത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ആദ്യഘട്ട പരിശോധന പൂർത്തിയായതായും 15 ദിവസത്തിനകം റിപ്പോർട്ട് ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്നും സമിതി അധ്യക്ഷൻ ബൽരാജ് ജോഷി പറഞ്ഞു. കൂടുതൽ പരിശോധന ആവശ്യമുണ്ടോ എന്നത് നാളെ നടക്കുന്ന യോഗത്തിൽ തീരുമാനിക്കും. സംഘം കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കേരളം സമ്പൂർണ്ണ സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന ആവശ്യവും സമിതിക്ക് മുന്നിൽ ഉന്നയിക്കും.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഒഡീഷയിലെ ഗഞ്ചം ഗജപതി ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. സമൂഹത്തിന്റെ പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിന് സുപ്രധാന പങ്കാണുള്ളതെന്നും വിദ്യാഭ്യാസം നേടാൻ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കണമെന്നും രാഷ്ട്രപതി കലാകാരന്മാരോട് അഭ്യർത്ഥിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന 3-ാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 987. 8 ജില്ലകളിൽ നിന്ന് സുരക്ഷാസേന കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. മഴയും പുഴകളിലെ ജലനിരപ്പ് ഉയർന്നതും പുതിയ പ്രളയ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയാണ്. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4,000 പേരെ കാണാതായിട്ടുണ്ട്. അതേസമയം ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 12,000 ആളുകളെ രക്ഷപ്പെടുത്തിയതായി ദേശീയ ദുരന്ത ലഘൂകരണ അതോറിറ്റി അറിയിച്ചു. രാജ്യത്ത് പഞ്ചസാര വ്യാപാരികൾക്കുള്ള സംഭരണ പരിധി കേന്ദ്ര സർക്കാർ 4,000 ക്വിന്റലിൽ നിന്ന് 2,000 ക്വിന്റലായി കുറച്ചു. ഈ മാസം 15 മുതൽ നവംബർ 30 വരെയാണ് നിയന്ത്രണം. പൂഴ്ത്തിവെപ്പ് തടയുന്നതിനും പഞ്ചസാര ലഭ്യതയും വിലസ്ഥിരതയും ഉറപ്പാക്കുന്നതിനുമാണ് സ്റ്റോക്ക് പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്ക് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിൽ കൂടുതൽ വ്യാപാരിക്ക് പഞ്ചസാര കൈവശം വയ്ക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ട്. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി ബഫർ സ്റ്റോക്കിൽ നിന്നുള്ള ഉള്ളി ഘട്ടംഘട്ടമായി വിപണിയിലെത്തിച്ചു തുടങ്ങിയതായും കേന്ദ്ര സർക്കാർ. ലഭ്യത ഉറപ്പാക്കുന്നതിനായി 19 നഗരങ്ങളിലെ ചില്ലറ വിപണികളിൽ ഇടപെടൽ നടത്തിയതായി ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി 840 മെട്രിക് ടൺ ഉള്ളിയുമായി 2-ാമത്തെ ട്രെയിൻ ഇന്നലെ ചെന്നൈയിലെത്തി. ഷെൻഷനിൽ നടക്കുന്ന ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ, ദേവിക സിഹാഗ് എന്നിവർ നാളെ കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ ടോപ് സീഡ് താരങ്ങളായ സാത്വിക് സൈരാജ്, രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും നാളെ മത്സരിക്കും. അതേസമയം ഇന്ത്യയുടെ ഉന്നതി ഹൂഡ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. രാജ്യത്തെ ചരക്ക് സേവന നികുതി സമാഹരണത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ വൻ വർധനവെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. ആകെ 1,99,853 കോടി രൂപയാണ് കഴിഞ്ഞ മാസം മാത്രം GST ലഭിച്ചത്. 2025 ഓഗസ്റ്റിലെ നികുതി സമാഹരണത്തേക്കാൾ 14.8% വളർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. അതേസമയം ഇറക്കുമതിയിലൂടെയുള്ള നികുതി സമാഹരണം 29% ഉയർന്ന് 62,604 കോടി രൂപയിലെത്തി. പ്രളയം ദുരന്തം വിതച്ച നേപ്പാളിൽ മാനുഷിക സഹായമെത്തിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും സശസ്ത്ര സീമാ ബെൽ അംഗങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രതിസന്ധി ഘട്ടങ്ങളിലെ SSPയുടെ പ്രവർത്തനം സേവനം, സുരക്ഷ, സാഹോദര്യം എന്ന ആപ്തവാക്യത്തിലൂന്നിയുള്ളതാണെന്ന് SSPയുടെ ബഹുമതിദാന ചടങ്ങിനോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. യുദ്ധങ്ങൾ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും തർക്കങ്ങൾ നയതന്ത്ര ചർച്ചകളിലൂടെ തീർപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി രജിസ്റ്റർ ചെയ്ത FIR സുപ്രീംകോടതി റദ്ദാക്കി. സാങ്കേതിക വിദ്യകളുടെ മാറ്റങ്ങൾക്കനുസൃതമായി പാഠപുസ്തകങ്ങളും പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വികസന പദ്ധതികളുടെ ആനുകൂല്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ജാതിയോ സമൂഹമോ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാർ. യുക്രൈനിൽ റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആദ്യഘട്ട സുരക്ഷാ പരിശോധന പൂർത്തിയായി. റിപ്പോർട്ട് 15 ദിവസത്തിനകം ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് സമർപ്പിക്കുമെന്ന് സമിതി അധ്യക്ഷൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: ഈ വൈകുന്നേര വേളയിൽ കുറെ കാലമായി നമുക്ക് സംസാരിക്കാൻ കഴിയാതിരുന്ന ഒരു പഴയ കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ വിളിച്ച് നമുക്ക് സുഖമാണോ എന്ന് വിശേഷങ്ങൾ ചോദിച്ച് വർത്തമാനങ്ങൾ പറയാം. തീർച്ചയായും അത് ആ വ്യക്തിയുടെയും നമ്മുടെ മനസ്സിൽ ഒരുപോലെ ഒരു പ്രകാശം പരത്തും, ഒരു സന്തോഷമുണ്ടാക്കും. പോക്കുവയിൽ തത്സമയ പരിപാടിയും അങ്ങനെ തന്നെയാണ്. ശ്രോതാക്കൾ വിളിക്കുകയും വർത്തമാനങ്ങൾ പറയുകയും വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട് അത്തരത്തിലൊരു സന്തോഷവും പ്രകാശവും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, ഞാൻ നടരാജാണ്.
1: നടരാജ് ചേട്ടാ പറയൂ. പറയാൻ പറഞ്ഞപ്പോ
2: ചിരിക്കണം. ഓണക്കാലല്ലേ?
1: ഓ, ഓണമാണ്. ഇന്ന് ഓണമാണ്.
2: ആ ഓണം ഇന്നാണെങ്കിലും തന്നെ പണ്ടൊക്കെ നമ്മളെ ചെറുതിലാണെങ്കിലേ തലപ്പന്തി കളി, കുട്ടിയും കളി, പിടിച്ചിപ്പ് കളി.
1: എന്ത് കളി?
2: പിടിച്ചിപ്പ് കളി എന്ന് പറയുന്ന ഒരു കളിയുണ്ട്.
1: അതെനിക്ക് അറിഞ്ഞൂടാ.
2: ആ പിടിച്ചിപ്പ് കളിയുണ്ട്. പിന്നെ ചുമ്പിലുള്ളലുണ്ട്.
1: മാണിക്യ ചെമ്പഴുക്കാവുണ്ട്.
2: ആ ചുമ്പിലുള്ളി എന്താണ്? എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുകൊടുക്കാം. അതെ, ഇപ്പോഴാണെങ്കിൽ തൊള്ളാതിരിക്കണത് എന്നാണ് ഇപ്പോഴത്തെ പാട്ട്.
1: അന്നൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ കളികളും ഇപ്പോഴും ഉണ്ടല്ലോ, ഓരോ ക്ലബുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ വ്യത്യസ്തങ്ങളായ ഗെയിമുകളാണ്.
2: ഇപ്പൊ വല്ലതും തിന്നും കൊണ്ട് വീട്ടിലിരുന്ന് വീട്ടിലിരിക്കുകയുള്ളു. പിന്നെ ചിലവരാണെങ്കിൽ വളഞ്ഞു കൂടിയിരുന്നു കൊണ്ട് പണ്ടത്തെ പാട്ടുകൾ പാടി പാടി കുമ്മിയടിക്കുവിൻ ഇങ്ങനെ പാടി പാടി
1: കുമ്മിയടിക്കുവിൻ തോഴിമാരെ.
2: ആ കുമ്മിയടിക്കുന്ന ഇപ്പൊ ആണെങ്കിൽ 26-ാം തീയതി ഓണമായിരുന്നു.
1: അതെ,
2: 25-ാം തീയതി തലേ ദിവസം എന്റെ കൊച്ചുമോളെ വളയടക്കുമായിരുന്നു.
1: വളയിടിയൽ? പോയാ.
2: പിന്നെ എന്റെ വീട്ടിൽ ഞാനിപ്പം എന്റെ മോളെ വീട്ടിലില്ലേ, അതൊക്കെ രണ്ട് മക്കളാണ്. ഇപ്പൊ 2-ാമത്തെ കൊച്ചാണ്.
1: പോയില്ലേ വളയിടിയലിന്?
2: അത് നമ്മളെ വീട്ടിൽ വെച്ചിട്ടില്ല.
1: അപ്പൊ പിന്നെ പോണ്ടല്ലോ, അവിടെ നിന്നാ മതിയല്ലോ.
2: ഇവിടെ നിന്നാ മതി. പയ്യന്റെ വീടാണെങ്കിൽ മൂങ്ങോടാണ്. മൂങ്ങോട്
1: അറിയാം. മഞ്ചാടി മൂങ്ങോട്.
2: ഇഞ്ചിനീയറാണ്, കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്.
1: ശരി.
2: അച്ഛനെ ഒരു സ്വർണ്ണക്കടയൊക്കെ ഉണ്ട് ചാലയിൽ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. 25-ാം തീയതി 26-ാം തീയതി പിന്നെ 1-ാം ഓണമായി.
1: ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെ ഒരു കല്യാണം കൂടി, അല്ല കല്യാണമല്ല കല്യാണത്തിന്റെ വളയടിയൽ കൂടി. പിന്നെ സന്തോഷമുള്ള കാര്യ. ഓണം പുറത്തങ്ങ് പുറത്തോട്ടങ്ങ് ഇറങ്ങില്ലേ ഓണത്തിന്? വീട്ടിനകത്ത് തന്നെ ആയിരുന്നോ? പോയി. ചുരുക്കത്തിൽ ഒന്ന് അടിച്ചു കറങ്ങി.
2: വീട്ടിൽ വന്നിട്ട് പിന്നെ പഴയ കളി എന്നാ ഇപ്പൊ കളി ഇനി കളിക്കാവില്ലല്ലോ.
1: ഇനി പറ്റൂല. പക്ഷെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാം.
2: ഇനിയിപ്പോ അടുത്ത വർഷം നമ്മള് കാത്തിരിക്കണം. ഇപ്പഴും മറ്റു ചുറ്റി വിടുവെന്ന് പോക്കാണ്.
1: എന്തേ
2: ചുറ്റി വിടുവെന്ന് പോക്കാണ്? ഇപ്പഴും പറ്റി
1: നമ്മള് വിചാരിച്ചിരിക്കുമ്പോഴും ചുറ്റി വീഴണമെന്നില്ല. ചുട്ടിയൊക്കെ എപ്പോഴും അവിചാരിതമായിട്ടായിരിക്കും വീഴുന്നത്.
2: അങ്ങനെയാണെങ്കിൽ അടുത്ത ഓണത്തിന് നമ്മള് കാണൂല.
1: അത് ശരി. അപ്പൊ ആ ചിട്ടി ആർക്കും വീഴാം. ഈ ചിട്ടി എന്ന് പറഞ്ഞാല് ഈ ചിട്ടി ആർക്ക് വേണമെങ്കിലും കിട്ടാലോ, പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. അപ്പൊ സന്തോഷമായി കാര്യങ്ങൾ നടന്നു പോകട്ടെ.
2: എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ ദൈവം തമ്മിൽ നമ്മളെ ഒരു സൃഷ്ടിയാർത്താവുണ്ട്. അതിന് ജാതി മതമല്ല, എല്ലാവർക്കും ഒരേ പോലെയാണ്.
1: വിധി കർത്താവ് എന്താണോ പറയുന്നതിനനുസരിച്ചൊക്കെ നടക്കും.
2: മതമല്ല ഇവിടെ ഉണ്ടാക്കി, മനുഷ്യരല്ലേ?
1: മനുഷ്യർ മതങ്ങളെ സൃഷ്ടിച്ചു,
2: അത്രയേ ഉള്ളൂ. കാരണം അല്ലാതെ നമ്മളെ അച്ഛനും അമ്മയും ഇന്ന മതക്കാരായിട്ട് നമ്മളാരും ജനിച്ചിട്ടില്ല.
1: ഇല്ല ഇല്ല. ജനിക്കുമ്പോ നമുക്ക് മതമൊന്നുമില്ല, നമ്മള് ആണായിട്ടോ പെണ്ണായിട്ടോ ജനിച്ചു,
2: പിന്നെ
1: ബാക്കിയെല്ലാം നമ്മുടെ തലച്ചോറിൽ കുത്തി തറയ്ക്കുന്നതാണ്.
2: തീർച്ചയായും
1: നീ ഇന്ന മതമാണ്, നീ ഇന്ന നിറക്കാരനാണ്, നീ ഇന്ന ജാതിയാണ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ കുത്തി നിറയ്ക്കുന്നു.
2: പിന്നെ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എങ്ങനെയാ, കൊച്ചു കരയണാന്ന് ചോദിച്ചു, എനിക്ക് ജീവനുണ്ടെന്നാണ്. കരഞ്ഞില്ലെങ്കിൽ ജീവനില്ല,
1: കരയണില്ലെങ്കിൽ ജീവനുമില്ല.
2: അപ്പൊ യഥാർത്ഥം നമ്മൾ എല്ലാം കരഞ്ഞിട്ടാണ് ജനിക്കുന്നത്,
1: കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു മർത്യൻ.
2: അപ്പൊ ഇന്ന് ചിരിച്ചിട്ട് മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം.
1: ശരി, അപ്പൊ ചിരിച്ചും ചിരിപ്പിച്ചും അങ്ങനെ മരിക്കാം. പക്ഷേ മരിക്കുന്ന കാര്യം നമ്മള് പറയണ്ട, തൽക്കാലം ഇപ്പോഴെങ്കിലും മരിക്കണ്ട. അത് വരും പോലെ വരട്ടെ, നമ്മള് വിളിച്ചു വരുത്തണ്ട.
2: ഇനി നമ്മള് സന്തോഷമായിട്ട് ഒരു പാട്ട് ചോദിച്ചിരിക്കുകയാണ്.
1: ആ ഏത് പാട്ടാണ് സന്തോഷത്തോടെ ചോദിച്ചേ?
2: ഞാൻ ചോദിച്ചത് എരിച്ചല്ലേ നിന്നു കാണും, ഈ പാട്ടാണ് ചോദിച്ചത്.
1: ഋഷരേമിൽ നായകനെ എന്ന് കാണും,
2: എന്ന് കാണും.
1: ശരി, നമുക്ക് നോക്കിയിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാണാനാവട്ടെ.
2: തീർച്ചയായും.
1: ശരി, മഹാബലിയൊക്കെ വന്നോ വീട്ടില്?
2: മഹാബലി നമ്മളിവിടെ അടുത്തേക്ക് വന്നിട്ട് പോയെന്ന്
1: പറഞ്ഞു. അല്ല, നടരാജേട്ടനെ കാണാൻ വന്നില്ല.
2: അല്ല, എന്നെ കാണാൻ വരാൻ നമ്മൾ ഇത്രയും അവധിയായിട്ടിരിക്കുന്ന, ഇനി കൂടുതൽ ഉപദ്രവിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും.
1: ആവശ്യത ഉള്ളവരെയാണ് കാണാൻ.
2: പക്ഷെ അതാണ് അന്നും ചെയ്യേണ്ടത്, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല.
1: ഇപ്രാവശ്യം അങ്ങനെ വന്നില്ല.
2: അല്ല, ഇപ്പോഴുള്ള മാവേലി അങ്ങനെയല്ല, ഇച്ചിരി കൊള്ളാമെന്നുള്ളടത്തൊക്കെ പോകും.
1: കൊള്ളാന്നുള്ളത് പറഞ്ഞാൽ ആള് കാണാൻ കൊള്ളാന്നുള്ളതാണോ, നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളിടത്താണോ, എവിടെയാണ്? പിന്നെ അദ്ദേഹത്തിന് നടന്ന് കയറി വരാനൊക്കെ പറ്റണ്ടേ? ഒരുപാട് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണ്ടേ?
2: അല്ലെങ്കിലും നല്ല സാമ്പത്തിക ഇല്ലെങ്കിൽ അവിടുത്തെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ടിട്ട് പോണ്ടേ?
1: ആ അതാണ്, വല്ലപ്പോഴും ഒരിക്കൽ വർഷത്തിൽ ഒരിക്കൽ വന്നിട്ട് ദുഃഖങ്ങൾ കാണുന്നത് എന്തിന്?
2: അതുകൊണ്ട് അങ്ങനെ കൊള്ളെടുത്ത് പോരത്തേ പോകും.
1: അപ്പൊ മഹാബലിക്കും ഉണ്ട് ചില തീരുമാനങ്ങൾ. ഇത് ഇത് ശരിക്കും നടരാജൻ മഹാബലിയാണോ ഇതൊക്കെ പറയുന്നതെന്നാണ്. മഹാബലി നടരാജന്റെ ഓരോരോ കാര്യങ്ങളെ എന്താ പറയുക. ആ അപ്പൊ ഈ പാട്ട് നമുക്ക് കേൾക്കാമോ? സന്തോഷമായിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കാം. അടുത്ത വർഷം മഹാബലി വരണത് നോക്കിയിരിക്കാം.
2: നേരത്തെ പറയാനുള്ള കാര്യം പിന്നീട് പറഞ്ഞുള്ളതേ ഉള്ളൂ.
1: അത് കുഴപ്പമില്ല, ഇടയ്ക്ക് ചോദിച്ചല്ലോ.
2: അപ്പൊ
1: എന്തായാലും എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ചേട്ടന്റെ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ ഏട്ടാ, ശരി. അപ്പോ എർശലേമിൻ നായക എന്നുള്ള പാട്ടാണ് നമ്മളോട് നടരാജുള്ള ചേട്ടൻ ചോദിച്ചത്. പക്ഷെ നമ്മുടെ പാട്ട് ആ പാട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ചോദിച്ച പഴം നീയപ്പ, പഴനീയപ്പ, ഞാനപ്പഴം നീയപ്പ എന്നുള്ള പാട്ടാണ് അദ്ദേഹം ഇടയ്ക്ക് ചോദിച്ചത്. അപ്പൊ നമുക്ക് ആ പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായി കേട്ടിട്ട് തിരിച്ചു
3: വരാം. ശക്തി

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് നന്ദിയുള്ള ഒരു മനസ്സ് വളർത്തിയെടുക്കാം. നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നതിനേക്കാൾ ലഭിച്ച നന്മകൾക്ക് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് സന്തോഷത്തിനുള്ള ഏറ്റവും ലളിതമായ വഴി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടന്ന നല്ല ഒരു കാര്യമെങ്കിലും ഓർത്തെടുക്കുക, അതിനെ ഓർത്ത് സന്തോഷിക്കുക. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, ഇതാരാണ്?
1: മുണ്ടല്ലം ജയരാജാണ്.
0: ആ ഇവിടെ റേഡിയോയുടെ ശബ്ദം കുറച്ച് കൂടുതലാണേ.
1: ആ കൂടെ
0: എനിക്ക് അതിന് ഓണം കഴിഞ്ഞപ്പോ ഇതൊക്കെ മറന്നുപോയി എന്ന് തോന്നുന്നു. ഓണസദ്യ കഴിച്ചാ? എല്ലാം വീട്ടിലെ ഓണസദ്യയൊക്കെ ഉണ്ടാക്കി അടിച്ചു പൊളിച്ച് എന്നിട്ട് വല്ലതും കഴിച്ചാ?
1: കഴിച്ചു. ഞാൻ ഇവിടെ തിരക്കി ചോദിച്ചു.
0: ആ എന്താ ചോദിച്ചു?
1: ഭക്ഷണം കഴിച്ചു.
0: അത് ശരി. ഓണക്കോടിയൊക്കെ എടുത്താ? ഓ അത് ശരി. രണ്ടായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ഒന്നും പോലും കിട്ടിയില്ല.
1: നമ്മള് കാണാനില്ലല്ലോ.
0: അതെ തന്നെ. അപ്പൊ നമ്മുടെ ലതയ്ക്ക് ഓണക്കോടിയൊക്കെ എടുത്തു
1: കൊടുത്താരെങ്കിലും
0: എടുത്തു കൊടുത്താ? ലതയ്ക്ക് ഓണക്കോടി എടുത്തു കൊടുത്താന്ന്?
1: കാണിച്ചു തന്നു.
0: ആ ശരി.
1: രണ്ടെണ്ണം കിട്ടി.
0: ഓക്കെ. ആ കിട്ടിയവർ ഭാഗ്യവാന്മാർ, കിട്ടാത്തവര് അതോർത്ത് സങ്കടപ്പെട്ടിരിക്കാം. എന്നാലും എനിക്ക് ഓണക്കോടി കിട്ടിയില്ല ഇഷ്രാ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കാം. ശരി.
1: പുതിയ
0: തിരുവോണത്തിന് പുതിയ ഷർട്ട് ഒക്കെ ഇട്ട് ഇങ്ങനെ വിലസി അങ്ങോട്ടും ഇങ്ങോട്ടും
1: ഒക്കെ നടന്നു.
0: അതെ തന്നെ. ഇപ്പൊ നമ്മളെ ഇപ്പൊ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞ, ഒരിടത്തും പോയില്ലെങ്കിൽ എല്ലാരും വീട്ടിൽ തന്നെ നല്ല പുതിയ ഓണക്കോടിയൊക്കെ ഇട്ട് ഒരുങ്ങി ഫോട്ടോ സെഷനും ഒക്കെ വേണ്ട ബഹളം തന്നെ എല്ലായിടത്തും. ആ പുറത്ത് എന്നാലും തിരുവോണത്തിന് മിക്കവാറും വീട്ടിൽ തന്നെ കാണുമല്ലോ. അങ്ങനെ എല്ലാരും സന്തോഷിച്ചു. പിന്നെ ഏത് പാട്ട്?
1: പാട്ട്
0: ഓ
1: ഞാൻ പറഞ്ഞിട്ടുണ്ട്.
0: നേരത്തെ പറഞ്ഞ പാട്ട്
1: പറഞ്ഞോ?
0: ആ കോൾ എടുത്തപ്പോ പറഞ്ഞല്ലേ. ചോലമരം ചോലമരം കാറ്റടിക്കണ ജാതി മരം മൂപ്പാം
1: ചോലമരം
0: കാറ്റടിക്കണ ജാതി മരം പൂത്തിരിക്കണ മൂപ്പാ മുറവ. ആ പാട്ടാണ്. എനിക്ക് അത്ര അറിയാവോ ആ പാട്ട്? ശ്രദ്ധ എന്ന ചിത്രത്തിലെ പാട്ടാണ്. അപ്പൊ എന്തായാലും ഓണമൊക്കെ ആയിരിക്കുന്ന സമയത്ത് വെള്ളരിക്ക എന്നൊക്കെ ഉണ്ട് ആ പാട്ടിനകത്ത്. വെള്ളരിക്ക എന്നും തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓണത്തിനാന്ന് നമ്മൾ കുറയ്ക്കണ്ട.
1: ഒരു വരവ് വരണം.
0: ഞാനിപ്പോ ആതിരെ അടുത്ത് പറയായിരുന്നു, ഒരു ഓണത്തിന് ഞങ്ങളെ തേടി വന്നു. ഫോൺ വിളിച്ചെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അവിടെ രണ്ട് പാത്രത്തിലായിട്ട് പായസമൊക്കെ കൊണ്ട് നവമിയായിട്ട് ഇവിടെ വന്നെന്ന് ഞാൻ പറഞ്ഞു. സത്യം സത്യം സത്യം. ഞാൻ കള്ളം പറയാ? ഈശ്വരാ, അങ്ങനെ പറയാൻ പാടില്ല. അല്ലെങ്കി ഒരു കാര്യം ചെയ്യണം, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഫോണിൽ വിളിച്ച് ആതിരെ എടുത്ത് ചോദിക്കണം. ഞാൻ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു.
1: ഉച്ചക്ക് ഞാൻ വിളിക്കാൻ നോക്കിയാട്ടാ.
0: പറ്റില്ല. അല്ലാതെ വിളിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു.
1: സാറിനെ വിളിച്ച്.
0: ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ട്? ആ പാട്ട് നമ്മള് ചോദിച്ചല്ലോ. നമ്മുടെ നവമിയും കുഞ്ഞുവാവയൊക്കെ സ്കൂളിൽ പോയി. ജയരാജേട്ടനെ ആയാലും സ്കൂളിൽ കൊണ്ടാക്കണം. ഒരു വരവ്
1: വരണം,
0: എല്ലാരും കൂടെ വരണം.
1: പിന്നെ
0: ഞങ്ങൾ ഇവിടെ അതെ ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. ശരി, അപ്പൊ എല്ലാരും അന്വേഷിച്ചു എന്ന് പറഞ്ഞ സ്വർണമ്മയും ലതയെയും കുഞ്ഞാറ്റയെയും രേഷ്മയെയും എല്ലാരും അന്വേഷിച്ചു എന്ന് പറയണേ, നക്ഷത്ര കുഞ്ഞിനെയും ഒക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: കേൾക്കാം മാഡം.
0: ഓക്കെ
1: ഓക്കെ
0: ശരി.

പോക്വയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടന്ന നല്ല ഒരു കാര്യമെങ്കിലും ഓർത്തെടുക്കുക. നമ്മെ സഹായിച്ചവരോട്, നമ്മളോട് പുഞ്ചിരിച്ചവരോട് മനസ്സ് തുറന്ന് നമുക്ക് നന്ദിയും സ്നേഹവും അറിയിക്കാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ്, നമസ്കാരം. എന്റെ പേര് ആതിര. തച്ചോട്ടുകാവിൽ നിന്നും ബാലകൃഷ്ണന്റെയും ബിന്ദുവിന്റെയും മകളാണ്. 25/8/2026 അച്ഛന്റെയും അമ്മയുടെയും വിവാഹ വാർഷികമായിരുന്നു. വിവാഹം നടന്നിട്ട് 30 വർഷങ്ങളായി. ഈ സന്തോഷ ദിനത്തിൽ അവർക്കായി ഒരു പാട്ട് വേണം. കലാഭവൻ മണിച്ചേട്ടൻ പാടി അഭിനയിച്ച അമ്പലക്കുള കടവിൽ വച്ചോ എന്ന പാട്ടാണ് വേണ്ടത്. ഈ സോങ് അച്ഛന്റെ ഒരു ഇഷ്ട പാട്ട് കൂടിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ നേരുന്നു എന്നാണ് ആതിര പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ബിന്ദുവിനും ബാലകൃഷ്ണനും കരുണാസായി റേഡിയോയുടെ 25-ാം തീയതി ആയിരുന്നുവെങ്കിലും കഴിഞ്ഞു പോയെങ്കിലും ഹൃദ്യമായ വിവാഹ വാർഷിക ദിനാശംസകൾ നേർന്നുകൊണ്ട് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആതിര ആവശ്യപ്പെട്ട പാട്ട് അമ്പലക്കുള കടവിൽ വെച്ചോ മുണ്ടകപ്പാട പരമ്പിൽ വെച്ചോ എന്നുള്ള പാട്ട്, അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, ഈ ഒരു ദിവസത്തിൽ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. സ്വയം സ്നേഹിക്കാനും കേൾക്കാനും നമുക്ക് പഠിക്കാം. മറ്റുള്ളവരെ പരിപാലിക്കുന്നതിനും സന്തോഷിപ്പിക്കുന്നതിനുമിടയിൽ നാം പലപ്പോഴും നമ്മെ തന്നെ മറന്നു പോകാറുണ്ട്. ദിവസം അവസാനിക്കാറാകുമ്പോൾ കുറച്ച് സമയം നമ്മൾ നമുക്കുകൂടെ വേണ്ടി മാറ്റിവെക്കുക, നമ്മളുടെ മനസ്സിനെ കേൾക്കുക. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: കോള് കട്ടായി. പോകുകയിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം പോക്കുവയിലൂടെ. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്? ആരാണ് ഞാൻ ഞാൻ പറഞ്ഞു നോക്കട്ട. ആദ്യത്തെ അക്ഷരം എല്ലിൽ തുടങ്ങി, എൽ. ശരിയല്ലേ? മലയാളത്തിലാണെങ്കിൽ ലില്ലി. കറക്റ്റ് അല്ലേ? ലില്ലിയമ്മ അല്ലേ? എന്ത് പറ്റി? ഇപ്പൊ തൊണ്ടയൊക്കെ അടച്ചിരിക്കല്ലേ. ശോ, അങ്ങനെ അത് കഷ്ടമായില്ല. പ്രോഗ്രാം ഒന്നും കേൾക്കാൻ പറ്റാത്ത രണ്ടു ദിവസമായുള്ള വീട്ടില് തിരിച്ചു വന്നിട്ട്
1: ഓണമൊക്കെ കഴിഞ്ഞു, ആശുപത്രി ഇതൊക്കെ ആയി. ഓണത്തിന് ആശുപത്രി തന്നെയായിരുന്നു. പനിയുള്ളു,
0: പനി പിടിച്ചു പോയി.
1: പനി അടിച്ച് അപ്പൊ ഒന്നും കേൾക്കാനും ഒത്തില്ല, ഒന്നുമില്ല.
0: ഓണമൊക്കെ കഴിഞ്ഞ് പോവുകയും ചെയ്തു.
1: ഓണം കഴിഞ്ഞ് ഞങ്ങൾ പാട്ട് ഇനിയും വരുന്നു.
0: പിന്നല്ലാതെ
1: മനുഷ്യന് സുഖം,
0: മനുഷ്യന്റെ ശരീര സുഖവും മാനസിക ആരോഗ്യവുമാണ് വലുത്.
1: നല്ലത്,
0: അതിലപ്പുറം വേറെ ഒന്നുമില്ല.
1: എല്ലാവർക്കും സുഖം തന്നെ,
0: എല്ലാവർക്കും സുഖം.
1: പിന്നെ ഞാനാ ഓണം, എല്ലാവർക്കും ഓണം അസുഖം.
0: ഓ, ഏഴാം ഓണമായിട്ട് എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട,
1: എല്ലാവർക്കും.
0: ലില്ലിയമ്മയുടെ വക എല്ലാരും പിടിച്ചോ, ഏഴാം ഓണ ദിനാശംസകൾ. അങ്ങനെ ഭയങ്കര പറഞ്ഞു. ഓണത്തിന് സദ്യയും കഴിക്കാൻ പറ്റിയില്ല,
1: സദ്യയും കഴിക്കാൻ പറ്റിയില്ല.
0: എല്ലാം കൂടെ ആകെ പെട്ടുപോയി. മോളവീട് എവിടെയാണ്?
1: നെട്ടയം.
0: അപ്പൊ ഏത് ആശുപത്രിയിൽ കിടന്നേ? പേർക്കട ആശുപത്രി കിടന്നു. അത് കഴിഞ്ഞ് മോളുടെ വീട്ടിൽ പോയിട്ട് എന്ന് ഇങ്ങോട്ട് പോന്നു?
1: ഇന്നലെ വന്നു.
0: ഇന്നലെ വന്നു. ഓ, ഇപ്പൊ ഒരുവിധമൊക്കെ ഒക്കെ ആയില്ലേ? ഒരുവിധമൊക്കെ ആയി വരണം. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ തന്നെ അല്ലേ? വയസ്സായ? അപ്പോഴപ്പോഴായിട്ട് എത്ര വയസ്സായി കാണും? എഴുപത്തിരണ്ട് വയസ്സൊന്നും ഒരു വയസ്സേ അല്ല, കുറഞ്ഞൊരു 92 വയസ്സ് വരെ പോണം. ഈശ്വര അല്ലേ?
1: മൂന്ന് മക്കളുണ്ട്, ഒരു മോളി തന്നെ എല്ലാ കാര്യം, രണ്ട് മക്കൾക്കും
0: വേണ്ട. ഇപ്പൊ നിൽക്കുന്നത് കൊച്ചുമോളുടെ വീട്ടിലാണോ?
1: കൊച്ചുമോളെ വീട്ടിൽ.
0: ഓ ശരി. അപ്പോ ഇന്ന് എന്തേ? എവിടെയെങ്കിലും കിടന്ന് കൊറച്ച് ഉറങ്ങണം. ഇത്തിരി വല്ലതും കഴിക്കണം. അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ട് കേക്കണം?
1: ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമുള്ളവര് നല്ലൊരു പാട്ട്,
0: ഏതെങ്കിലും ഒരു നല്ല മനോഹരമായ പാട്ട്. ആ, എന്തായാലും വയ്യാതൊക്കെ ഇരിക്കല്ലേ, പെട്ടെന്നൊക്കെ സുഖമാവട്ടെ. ശബ്ദമൊക്കെ എപ്പോഴും അടച്ചിരിക്കുന്നുണ്ട്. ലില്ലിയമ്മ വിളിക്കുമ്പോ
1: ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു.
0: ആ, ശബ്ദം അടച്ചു.
1: അയ്യോ,
0: നമ്മളെ ലില്ലിയമ്മ വിളിക്കുമ്പോ ഇങ്ങനെയല്ലല്ലോ, ഇവിടെ ഒരു പ്രകമ്പനമായിരിക്കും, പ്രകമ്പനം.
1: പിന്നെ പരിപാടി കേൾക്കാൻ പറ്റില്ല, പിന്നെ സൂപ്പർ എന്ന് പറയാനും,
0: സൂപ്പർ എന്ന് പറയാനും പറ്റൂല.
1: ഞാൻ ഒന്നും കേട്ടില്ല.
0: കുഴപ്പമില്ല,
1: അത് നല്ലതെന്ന് പറയാൻ പറ്റൂ.
0: അത് ശരിയല്ല, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. കള്ളം പറഞ്ഞ് ഇതെല്ലാം കൊള്ളായിരുന്നു പറയണത് തെറ്റില്ല.
1: അത് കൊള്ളായിരുന്നു, ഇത് കൊള്ളായിരുന്നു, ആരെങ്കിലും പറയണത് കൊള്ളായിരുന്നു പറയണേ.
0: പക്ഷെ ആരും പറയുന്നത് നമ്മൾ കേട്ടില്ല, അപ്പൊ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അതാണ് നല്ലത്.
1: എല്ലാവർക്കും വേണ്ടി
0: ശരി. ലില്ലിയമ്മയെ ഓർക്കുന്ന, ലില്ലിയമ്മയെ അന്വേഷിക്കുന്ന എല്ലാവർക്കും ആയിട്ട് അതെന്നെ. അപ്പൊ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഒരു നല്ല പാട്ട് എടുത്തു വെച്ചിട്ടുണ്ടേ. ഇപ്പൊ കേക്കാമേ. ഓക്കെ അമ്മ, ശരി ശരി.

പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ശ്രദ്ധയാണ് നെടുമങ്ങാടെന്ന മെസ്സേജ് അയച്ചിരിക്കുന്നത്. വേലായുധം എന്ന ചിത്രത്തിലെ പാട്ട് കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പോക്കുവേലിലൂടെ നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: மூக்கு மொழகா மூக்குத்தி கடுகா கணிந்த காய்த்தோட்டம் நீதானா.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് കരുണ സായി, നമസ്കാരം. സഹദേവൻ ഫ്രം ഇടുക്കി ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് അണ്ണാമലെ എന്ന ചിത്രത്തിലെ അണ്ണാമലെ അണ്ണാമലെ ആശവച്ച അന്നക്കിളി എന്ന് തുടങ്ങുന്ന ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് സഹദേവൻ ഇടുക്കിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. പോക്കുവേൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി നമുക്കത് കേൾക്കാം. ഇന്നത്തെ നമ്മുടെ പോക്കുവേൽ നിമിഷങ്ങൾക്ക് ഇവിടെ താൽക്കാലികമായി വിരാമമിടുകയാണ്. ഇന്ന് നമ്മളോട് മനസ്സ് തുറന്ന് സംസാരിച്ച, സ്വന്തം ജീവിതാനുഭവങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പങ്കുവച്ച പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഓരോ വാക്കും ഈ വൈകുന്നേരത്തെ കൂടുതൽ അർത്ഥവത്താക്കി മാറ്റി. പങ്കുവയ്ക്കുംതോറും കുറയുന്ന സങ്കടങ്ങളും പങ്കുവയ്ക്കുംതോറും ഇരട്ടിക്കുന്ന സന്തോഷങ്ങളുമാണ് പോക്കുവേൽ പരിപാടിയുടെ കരുത്ത്. ഇനി വരാനിരിക്കുന്നത് ശാന്തമായ രാത്രിയുടെ യാമങ്ങളാണ്. കഴിഞ്ഞുപോയ ദിവസത്തിലെ സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും ഇവിടെ ഈ ഒരു പോക്കുവേൽ സമയത്ത് നമുക്ക് ഉപേക്ഷിക്കാം. പുതിയ സമാധാനപരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും പുതിയ ചിന്തകളും പുതിയ അനുഭവങ്ങളുമായി നമുക്ക് അടുത്ത പോക്കുവേൽ കണ്ടുമുട്ടാം. ഇപ്പോൾ സഹദേവൻ ആവശ്യപ്പെട്ട ഈ ഒരു അണ്ണാമല എന്ന് തുടങ്ങുന്ന പാട്ടോടുകൂടി പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും താൽക്കാലികമായി വിട പറയുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും ആതിരയുമാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം.
1: ഒറ്റക്കമ്പിനാഥം. ഒറ്റക്കമ്പിനാഥത്തിൽ ഇന്ന് മലയാള ചലച്ചിത്രത്തിലെ ആദ്യ നായിക പി കെ റോസിയെക്കുറിച്ച് കേൾക്കാം. നമുക്ക് നേരെ ഒഴുകി വന്ന അവളുടെ കണ്ണുനീർ തുള്ളികളിൽ ഒന്നിനെ നമ്മളൊരു സെല്ലുലോയിഡ് പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഗന്ധമില്ലാത്ത, സ്വാദില്ലാത്ത, നിറമില്ലാത്ത ഒരു കണ്ണുനീർ തുള്ളി. ഏറ്റവും ശുദ്ധമായ നീർധാരയിൽ നിന്നൊരു തുള്ളി. ലൂയി ജാനുവലിൻ്റെ ഈ വാക്കുകൾ വായിക്കുമ്പോൾ അത് മലയാള ചലച്ചിത്രത്തെക്കുറിച്ച് എഴുതിയതാണെന്ന് തോന്നും. മലയാള സിനിമയുടെ ആദ്യത്തെ സെല്ലുലോയിഡ് പെട്ടിയിൽ നിന്ന് ഒഴുകിപ്പടർന്ന അവളുടെ കണ്ണുനീർ അതിനും ആധുനികമായ ഡിജിറ്റൽ ദൃശ്യങ്ങളിലും നനവ് പടർത്തുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം. പി കെ റോസിയെക്കുറിച്ച് നമുക്ക് 1000 പുസ്തകങ്ങൾ എഴുതാം, 100 സിനിമകൾ എടുക്കാം, അവളുടെ പേരിൽ സിനിമാശാലകൾ പണിയാം, അവളുടെ പേരിൽ പുരസ്കാരങ്ങൾ നൽകാം, അതൊന്നും പക്ഷേ അവളിൽ നിന്നൊഴുകിയ കണ്ണുനീരിനെ തുടയ്ക്കാൻ മതിയായി എന്ന് വരില്ല. സ്വന്തം അഭിനയം തിരശീലയിൽ ഒന്ന് നേരാമണ്ണം കാണാൻ പോലും കഴിയാതെ കുടിലിലിരുന്ന് അവളൊഴുക്കിയ കണ്ണീരിന് പശ്ചാത്താപത്തിൻ്റെ ഏതറ്റം വരെ നമ്മൾ പോയാലും പോരെ തന്നെ. നമ്മൾ ആ ഹൃദയത്തെ പൊള്ളിച്ചു, അത്രമേൽ നമ്മൾ ആ ആത്മാവിനെ വ്രണിതപ്പെടുത്തി. കേരളത്തിലെ ദുരഭിമാനികളുടെ ക്രൂരമായ വേട്ടയാടലിൽ നിന്ന് രക്ഷപ്പെടാൻ അയൽ സംസ്ഥാനത്തേക്ക് ഓടിപ്പോയി. ആട്ടിയോടിച്ചത്

ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച അഭിനേത്രിക്കുള്ള പുരസ്കാരത്തിന് പി കെ റോസി പുരസ്കാരം എന്ന് നാമകരണം ചെയ്യുന്ന നാളുകൾക്കായി നമുക്ക് കാതോർക്കാം. ജെസി ഡാനിയൽ എന്ന സാഹസികൻ വിഗതകുമാരനിൽ റോസിയെ നായികയാക്കി. സരോജം എന്ന നായർ സ്ത്രീയായി വേഷമിടാൻ ഇവൾക്കെന്തു ധൈര്യമെന്നാരോപിച്ച് പുലയ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം റോസിയെ യാഥാസ്ഥിതിക നായർ സമൂഹം ആക്രമിച്ചു. പ്രമാണിമാർ റോസിക്കും ഡാനിയലിനും അവരുടെ സിനിമയ്ക്കും എതിരായി തിരിഞ്ഞു. സ്ക്രീൻ കത്തിച്ചു, തിയേറ്റർ അടിച്ചു തകർത്തു. താൻ അഭിനയിച്ച ചലച്ചിത്രം കാണാൻ പോലുമാകാതെ അവൾ നാടുവിട്ടു. ജാതിയുടെ വടിവാൾ കൊണ്ട് മുറിവേറ്റു പിടഞ്ഞവൾ, അപമാനിക്കപ്പെട്ടവൾ. ദൃശ്യചാരുതയാർന്ന തിരശീലയിൽ നിന്ന് എന്നെന്നേക്കുമായി അദൃശ്യമായി പോയവൾ പി കെ റോസി.

നിലാവിൽ നീ ഒറ്റയ്ക്ക് നിൽക്കുന്നു. ആകാശം തിരശീലയാകുന്ന രാത്രി, മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളിൽ നീ കണ്ണുമിഴിക്കുന്നു. കടൽ നിശബ്ദമാകുന്നില്ല. ആർത്തലയ്ക്കുന്ന തിരമാലകളിൽ നിന്റെ മനസ്സും വ്യഥിതമാകുന്നു. നക്ഷത്രമെന്ന് തിരിച്ചറിയാതെ കരിക്കെട്ടയാണെന്ന് കൽപ്പിച്ച സാമൂഹിക വിധികളിൽ പകച്ചു നിൽക്കുന്ന നിനക്കിപ്പോൾ ഭൂമിയുടെ ഭാവം, രാത്രിയുടെ നൊമ്പരം. പ്രിയപ്പെട്ടവളെ, മാപ്പ്. മനസാക്ഷിയിൽ തൊട്ട് ചോദിപ്പോ നീ, നിന്റെ അപരാധമെന്ത് നുരയ്ക്കുമോ ലോകമേ? ജാതിവേതാളങ്ങൾ രൗദ്രനൃത്തം ചെയ്യും അന്ധലോകത്തിൽ നിന്നെങ്ങോ മറഞ്ഞവൾ നീ നിത്യനായിക. വെട്ടങ്ങളെല്ലാം അണഞ്ഞ് കറുപ്പും വെളുപ്പും നിറങ്ങളുമെല്ലാം ഒടുങ്ങി തിരശീല മാത്രം ബാക്കിയാവുമ്പോഴും കണ്ണുകളിൽ ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നു നീ. മായില്ല, മായ്ച്ചാലും ഈ തിരശീലയിൽ നിത്യനക്ഷത്രമായി നീ തിളങ്ങുന്നു.

ചലച്ചിത്രത്തെ സ്നേഹിക്കുന്ന ഏതൊരു മലയാളിയുടെ മനസ്സിലും പി കെ റോസി ഒരു വിങ്ങലാണ്. പി കെ റോസിയുടെ ജീവിതകഥയും മലയാള ചലച്ചിത്ര ചരിത്രത്തിന്റെ ആദ്യ അധ്യായങ്ങളും ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ തെളിഞ്ഞുവരുന്നത് ധീരവിപ്ലവത്തിന്റെ അരുണാഭമായ നക്ഷത്രങ്ങളാണ്. ജാതിയുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് ആശാന്റെ വരികൾ കടം കൊണ്ടു പറഞ്ഞാൽ ഗ്രാമത്തിൻ പുറത്തങ്ങ് വസിക്കുന്ന ഏതോ കീഴാളന്റെ മകൾ, കാക്കാരിശി നാടകത്തിനപ്പുറം സിനിമയെന്ന കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്നവൾ, മനസ്സിൽ പോലും സ്വപ്നങ്ങൾ കാണാൻ അനുവാദമില്ലാതിരുന്നവൾ, അറിഞ്ഞുകൂടാതിരുന്നവൾ, അവളെയാണ് കലയുടെ അന്നോളമുണ്ടായിരുന്ന മുഴുവൻ പരമ്പരാഗത ധാരകളെയും നിരസിച്ചുകൊണ്ട് സവർണയാക്കി അഭിനയിപ്പിച്ചത്. സത്യത്തിൽ യഥാർത്ഥ വിപ്ലവകാരി ജെ സി ഡാനിയൽ തന്നെയാണ്. ജാതി വെറിക്കെതിരെ അയാൾ ചെയ്തെടുത്തോളം വിപ്ലവമെന്നും ഇവിടെ വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ചരിത്രത്തിന്റെ ഭാഗമാവുകയും അതേ ചരിത്രത്തിൽ നിന്ന് ബഹിഷ്കൃതരാവുകയും ചെയ്തവർ ആദ്യ സംവിധായകനും ആദ്യ നായികയും ജെ സി ഡാനിയലും പി കെ റോസിയും.

ഈ മലയാളക്കരയിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമാ പടം പിടിക്കുന്നത്. അതിലെ നായികയാവുന്നത് ഈ റോസമ്മ. അങ്ങനെ കൂട്ടുകാരോട് പറയുമ്പോൾ അവൾ എത്രമാത്രം ആനന്ദിച്ചിട്ടുണ്ടാവും. ഓരോ തവണ ക്യാമറയ്ക്ക് മുന്നിൽ സരോജമെന്ന കഥാപാത്രമായി നിന്നപ്പോഴും എത്രമേൽ സന്തോഷത്തോടെ ആ ഹൃദയം തുടിച്ചിട്ടുണ്ടാവും. ആഗ്രഹങ്ങളും ആനന്ദവുമെല്ലാം തച്ചുടയ്ക്കപ്പെടുമെന്നും നാടുവിട്ടോടേണ്ടതായി വരുമെന്നും അവൾ ഒരിക്കലും നിനച്ചിരുന്നില്ല. മറ്റൊരിടത്ത് ജീവിതത്തെ നട്ടുനനച്ച് വളർത്തുമ്പോൾ മലയാളക്കരയിലെ പ്രാമാണിത്വത്തെക്കുറിച്ച് ആ കലാകാരിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നതെന്തായിരിക്കാം? പുച്ഛവും പരിഹാസവുമല്ലാതെ മറ്റെന്താ?

അഭിനയിച്ച ചലച്ചിത്രത്തെക്കുറിച്ച് ഒരു വിശേഷവും അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. തിയേറ്ററിന് തീയിട്ടതും ആക്രമണമുണ്ടായതും അതേ തുടർന്ന് ഓടിപ്പോരേണ്ടി വന്നതും മാത്രമറിയാം. കോലാഹലമെല്ലാം കെട്ടടങ്ങി മാലോകരെല്ലാം തൻ്റെ ചിത്രം കണ്ടു കാണുമെന്ന് സ്വപ്നം കണ്ടിരിക്കാം. അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്നും ജാതി അതിൻ്റെ ദുർഭൂതഗണങ്ങളുമായി വിരാജിച്ചു എന്നും ചലച്ചിത്രത്തിൻ്റെ അണിയറകളിൽ ഇപ്പോഴും അതിൻ്റെ അന്തർധാരകൾ സജീവമായിരിക്കുന്നുവെന്നും ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു.

ഒരുപക്ഷെ ലോകത്തിൽ ഒരു സ്ത്രീ അഭിനേത്രിക്കും സിദ്ധിക്കാനാവാത്ത ചില കാര്യങ്ങൾ പി കെ റോസിക്ക് ലഭ്യമായി എന്നതാണ് ചരിത്ര സത്യം. പക്ഷേ അതിനവൾക്ക് അവളെ തന്നെ ബലി കൊടുക്കേണ്ടതായി വന്നു. ജാതി വ്യവസ്ഥയുടെ കെട്ടുകൾ നന്നായി മുറുകിയിരുന്ന കാലം, കീഴാളരിൽ നിന്ന് മാർഗം കൂടി ഒരു അന്യവൽക്കരണം ചെയ്ത പെൺകുട്ടി, മതവും ജാതിയും പരസ്പരം ചേർന്ന് കെട്ടിപ്പൊക്കിയ ഉരുക്കുകോട്ടയ്ക്കകത്തു നിന്നാണ് അവളേറ്റവും നവീനമായ സിനിമ എന്ന കലാരൂപത്തിന്റെ തട്ടകത്തിലെത്തിച്ചേരുന്നത്. അത്രയും ആധുനികമായ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാകാൻ അന്നാർക്കും കഴിഞ്ഞില്ലെന്നു മാത്രമല്ല, വരേണ്യവർഗത്തിലെ സ്ത്രീകൾക്ക് സിനിമ എന്തെന്നു പോലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അത്രമാത്രം അന്ധമായ ലോകത്ത് അവരൊക്കെ അടങ്ങി ഒതുങ്ങി അടിമകളായി കഴിഞ്ഞ കാലത്താണ് പി കെ റോസി സ്വതന്ത്രമായി നവീനമായ ഒരു സാംസ്കാരിക ഭൂമിയിൽ കാലുകുത്തുന്നത്. അന്ന് അവളോളം പോന്ന ഒരു പുരോഗമന ചിന്താഗതിക്കാരി വേറെ ഉണ്ടായിരുന്നില്ലെന്ന് വേണം കരുതാൻ.

തൈക്കാട് നിന്ന് പട്ടത്ത് ശാരദാവിലാസം വരെ കാൽനടയായി ചെന്നാണ് ചിത്രീകരണത്തിന്റെ ഭാഗമായത്. അത്രയും യാത്രകളിൽ അവൾ കണ്ട കാഴ്ചകൾ, അതേക്കാളുപരി അവൾ നെയ്തെടുത്ത സ്വപ്നങ്ങൾ, ജീവിതത്തിലെ മോഹങ്ങൾ, മനതാരിൽ അവൾ സരോജമായി, കഥാപാത്രത്തിന്റെ ഭാവപ്രകാശങ്ങൾ ഉൾക്കൊണ്ട് അവൾ നടന്ന വഴികൾ, ആളും ആരവവും കൊണ്ട് സജീവമായി. തൈക്കാട് നിന്ന് പട്ടം വരെ ഇന്ന് ഒരാളും നടന്നു എന്ന് വരില്ല. നടന്നാലൊട്ട് സ്വപ്നം കാണലും ഉണ്ടാവില്ല. കിതപ്പും തളർച്ചയുമല്ലാതെ മറ്റൊന്നും ബാക്കിയില്ലാത്ത യാത്രയാവും അത്. എന്നാൽ അവൾ ഓരോ ദിവസത്തെയും യാത്രയെ ആസ്വാദ്യകരമാക്കി, അനുഭവവേദ്യമാക്കി. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ ഭാവനാലോകത്തിന് സാക്ഷിയായ പട്ടം ശാരദാവിലാസം, വിഗതകുമാരന്റെ പിറവിക്ക് കാരണമായ ഇടം, ചരിത്രത്തിന്റെ ഇടനാഴികളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന തേങ്ങലുകൾ, വിങ്ങലുകൾ.

0: മരണച്ചുപോയി.
1: ചലച്ചിത്രം പ്രദർശിപ്പിക്കാൻ പ്രമാണിമാർ അനുവദിച്ചില്ല. അവരെല്ലാം തകർത്തു. റോസിയെ കൊന്നുകളയുമായിരുന്നു. എന്തിന്? അതിനവൾ എന്ത് തെറ്റ് ചെയ്തു? സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ കൊല്ലാനൊരുങ്ങാൻ അത്രയ്ക്ക് വിവരമില്ലാത്ത പ്രമാണിമാരോ? വിവരമില്ലെന്ന് മാത്രമല്ല, പുതിയതൊന്നും ഉൾക്കൊള്ളാനും കഴിവില്ലാത്തവർ. അതുമാത്രമല്ല, ജാതി എന്ന മയക്കുമരുന്ന് ആസക്തമായി തലയ്ക്ക് പിടിച്ചവർ. അവർക്കെന്ത് സിനിമ, എന്ത് കല? പ്രാണരക്ഷാർത്ഥമാണ് റോസി മലയാളക്കര വിട്ടത്. ആദ്യ സിനിമ അതൊരു സമ്പൂർണ്ണ ദുരന്തമായി. നായകൻ പിന്നെ ഒരു സിനിമയും ചെയ്തില്ല. നായിക ഓടിപ്പോയി. സിനിമയുടെ അഭ്രച്ചുരുളുകൾ അഗ്നിക്കിരയായി. വിഗതകുമാരൻ കത്തിയമർന്നു. കാലത്തിന് എന്നേക്കുമായി നഷ്ടപ്പെട്ടത് കലയുടെ അമൂല്യമായ നിധി.

തിരുവനന്തപുരത്തു നിന്ന് ഒരു ലോറിയിൽ കയറി കേശവപിള്ള എന്ന ഡ്രൈവർക്കൊപ്പം പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത റോസി പിൽക്കാലമത്രയും നാഗർകോവിൽ പട്ടണത്തിൽ ജീവിച്ചു. കേശവപിള്ളയെ തന്റെ ഭർത്താവായി സ്വീകരിച്ച റോസി രാജമ്മാൾ എന്ന പേരിലായിരുന്നു നാഗർകോവിലിലെ ഓട്ടുപുരത്തെരുവിൽ താമസിച്ചിരുന്നത്. 1989 റോസി എന്ന രാജമ്മ, അല്ല, രാജമ്മ എന്ന റോസി അന്തരിച്ചു. 5 മക്കളോടും അവർ പറഞ്ഞില്ല. അവർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ആരോടും പറഞ്ഞില്ല. അവരായിരുന്നു ആദ്യ മലയാള സിനിമയിലെ നായികയെന്ന് ആരോടും പറഞ്ഞില്ല. മലയാളക്കരയിലെ ജാതി ഭീകരത കൊണ്ടാണ് താൻ നാടുവിട്ട് ഓടേണ്ടി വന്നതെന്ന് അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഒരു പ്രാമാണിത്വത്തിനും ഒരു കലാരൂപത്തെയും ആട്ടിയോടിക്കാനാവില്ല. എത്ര ആട്ടിയോടിച്ചാലും തച്ചു തകർക്കാൻ ശ്രമിച്ചാലും കല അത് വിപ്ലവമായതുകൊണ്ട് തന്നെ സർവം ഭേദിച്ച് തിരികെ വരിക തന്നെ ചെയ്യും. ഇന്നിതാ കാലം ഉറക്കെ വിളിച്ചു പറയുന്നു, റോസിയാണ് മലയാളത്തിന്റെ ആദ്യ നായികയെന്ന്, വിഗതകുമാരനാണ് ആദ്യ ചലച്ചിത്രമെന്ന്, ജെ സി ഡാനിയലാണ് ആദ്യ സംവിധായകനെന്ന്. അഗ്നി കവർന്നെടുത്താലും ജലം മുക്കിക്കളഞ്ഞാലും കല അതിന്റെ ജീവൻ നിലനിർത്തുക തന്നെ ചെയ്യും. റോസിയുടെ ചലച്ചിത്രം ആരും കണ്ടില്ല, റോസിയും കണ്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭിത്തികൾക്കുള്ളിൽ നിന്ന് ജാതിമതങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ചലച്ചിത്രമെന്ന ആധുനിക കലയിലെ ആദ്യ നായികയായി വന്ന അവൾ, പി കെ റോസി, അവളാണ് മലയാളത്തിലെ ആദ്യത്തെ ലേഡി സൂപ്പർ സ്റ്റാർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഗതമി രാത്രിയിലേക്ക് സ്വാഗതം. മനഃശാസ്ത്രത്തിൽ പൊതുവെ പരാമർശിക്കപ്പെടുന്ന രണ്ട് വാക്കുകളുണ്ട്, സ്മാർട്ട് നേച്ചറും വിക്ടിം നേച്ചറും. ലോകം ആവശ്യപ്പെടുന്നത് സ്മാർട്ട് നേച്ചറായ ആളുകളെയാണ്. എന്താണ് ഈ സ്മാർട്ട് നേച്ചറും വിക്ടിം നേച്ചറും എന്ന് പറഞ്ഞാൽ, സ്വന്തം നിലപാടുകളുള്ള അഭിപ്രായമുള്ള വ്യക്തിത്വങ്ങൾ, നോ പറയേണ്ടിടത്ത് അങ്ങനെ പറയാനുള്ള ആർജവം. എന്നാൽ വിക്ടിം നേച്ചർ അങ്ങനെയല്ല, വിധേയത്വമാണ് കൂടുതൽ. നോ പറയണമെന്നുണ്ട്, പക്ഷെ സാധിക്കില്ല, മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്താഗതി, എല്ലാറ്റിൽ നിന്നും ഉൾവലിവ്, മുന്നോട്ട് വരാനുള്ള ത്രാണിയില്ലായ്മ, ഇതൊക്കെയാണ് വിക്ടിം നേച്ചറിൻ്റെ രീതികൾ. വിക്ടിം നേച്ചറിനെ വിട്ട് ലോകം സ്മാർട്ടാകാനുള്ള തത്രപ്പാടിലാണ്. പക്ഷേ എന്താണ് ഈ സ്മാർട്ട്നെസ്? ഒരു പാട്ട് കേട്ട് തിരിച്ചു വരാം.

സ്വന്തം നിലപാടുകളുള്ള അഭിപ്രായങ്ങളുള്ള വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞല്ലോ. നോ പറയേണ്ടിടത്ത് അങ്ങനെ പറയാൻ കഴിയുന്ന ആർജവം. അതിന് സാധിക്കണമെങ്കിൽ അതിനനുസരിച്ച മനോഘടന വേണം അല്ലേ? അങ്ങനെ ഒരു മനോഘടന രൂപപ്പെടണമെങ്കിൽ അതിനനുസൃതമായ അനുഭവങ്ങൾ ഉണ്ടായേ തീരൂ. തനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള സമഗ്രമായൊരു ധാരണ, സാമൂഹ്യ ജീവിത പശ്ചാത്തലം, കലകളോടും സംസ്കാരത്തോടുമുള്ള അടുപ്പം, വായന തുടങ്ങിയ ഘടകങ്ങളാണ് അനുഭവം. അതിലൂടെ മാത്രമേ ഒരാൾക്ക് സ്മാർട്ടാകാനാകൂ. അത് പണ്ടുമതെ, ഇന്നുമതെ, എന്നുമതെ. പുതിയ കാലത്ത് ഈ ഘടകങ്ങൾ വിവരസാങ്കേതിക വിദ്യയുടെ കൂട്ടുപിടിക്കുന്നു എന്ന് മാത്രം. സാമൂഹിക മാധ്യമങ്ങളായാലും ഇതര വിവരസാങ്കേതിക രീതികളായാലും അവ ലക്ഷ്യം വെക്കേണ്ടത് ശാസ്ത്ര സാമൂഹിക കലാ സാംസ്കാരിക വീഥിയിലൂടെ സ്മാർട്ട് നാച്ചുറലിൽ ഒരു വ്യക്തി എത്തിച്ചേരുക എന്നതാണ്. ഒരു പാട്ടുകൂടിയായാലോ?

0: നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരാൾ സ്മാർട്ട് ആവുകയാണെങ്കിൽ അയാളെ ഈ ലോകത്തിന് ആവശ്യമുണ്ട്. എന്നാൽ പുതിയ തലമുറയിൽ ഒരു ന്യൂനപക്ഷം സ്മാർട്ടാകുന്ന രീതി അപഹാസ്യമാണ്. അറിഞ്ഞുകൂടാ എന്നതാണ് അവരുടെ മോട്ടോ, വായിക്കില്ല എന്നതാണ് അവരുടെ അഭിമാനം. വൈലോപ്പിള്ളിയോ അതാരാ എന്നവർ ചോദിക്കുന്നു. വിക്ടർ ഹ്യൂഗോയോ അറിയുമോ എന്ന് ചോദിച്ചതിന് ചുമലുകുലുക്കി ഇല്ല എന്ന് പറയുന്നു. അയൽപക്കക്കാരെ അറിയില്ല. ബന്ധുജനങ്ങളോട് പുച്ഛം, നല്ല സിനിമകളോട് പരിഹാസം. ക്ലാസ്സിലെ അധ്യാപകർ എസ് കെ പൊറ്റക്കാടിനെക്കുറിച്ചോ മറ്റോ പറഞ്ഞാൽ പരസ്പരം നോക്കിയും പ്രത്യേക ആക്ഷൻ കാണിച്ചും വികൃത രസങ്ങൾ പ്രകടിപ്പിക്കുന്ന കുട്ടികൾ. അവർ സ്മാർട്ടാകാൻ നോക്കുന്നത് മൊബൈലിൽ മുഴുകിക്കൊണ്ടാണ്. സ്മാർട്ട് ഫോൺ സ്മാർട്ടാക്കുമെന്ന് അവർ കരുതുന്നു. ഒരു വക അറിയില്ല, എന്നാലും സ്മാർട്ടാണെന്ന് കരുതി വയ്ക്കുന്ന കുറച്ചെങ്കിലും കുട്ടികൾ പുതിയ തലമുറയിലുണ്ട്. ഫോണിന് അഡിക്റ്റാണ് അവർ. ഒരഡിക്റ്റിന് ഒരിക്കലും സ്മാർട്ടാകാനാവില്ല. സ്മാർട്ട് ഫോണിൻ്റെ അടിമകളാണോ നിങ്ങൾ? ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പാട്ട് കേട്ടാലോ?
1: 1, 2, 3 പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ.

സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന, നീന്താൻ അറിയുന്ന, കായിക കലാപരിപാടികളിൽ താല്പര്യമുള്ള, നല്ല സിനിമകൾ കാണുന്ന, അത് വിലയിരുത്താൻ അറിയുന്ന, വായിക്കുന്ന, അങ്ങേയറ്റം പുതിയ എഴുത്തുകാരെയെങ്കിലും അറിയുന്ന, നിലവിലിരിക്കുന്ന സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കാനാവുന്ന, ഇതിലെന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലുമുള്ള ഒരാൾ സ്മാർട്ടാണ്. അല്ലാതെ കൂട്ടുകാരോടൊപ്പം ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരുന്നാലുടൻ സ്മാർട്ട് ഫോൺ എടുത്ത് അതിൽ തലയും കുമ്പിട്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്മാർട്ടാണ്. നിങ്ങൾ സ്മാർട്ടല്ല, കാരണം അതിന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞു. നിങ്ങളോ കുമ്പിട്ടും കഴിഞ്ഞു, പാഴായിപ്പോയി.

വികസിത രാജ്യത്തിലെ ആരെങ്കിലും നമ്മുടെ തീവണ്ടിയിൽ കയറിയാൽ, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിലെത്തിയാൽ, അവർ മൊബൈലിൽ പൂണ്ടിരിക്കുന്ന നമ്മളെ കണ്ട് എന്താവും ചിന്തിക്കുക? ഒരു മലയാള ചലച്ചിത്രത്തിൽ ദേശം എന്ന നാട്ടിലെ വിവരമില്ലാത്ത ആളുകളെക്കുറിച്ച് പറയുന്നതിൽ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റൊരു നാട്ടിൽ നടക്കുന്ന വികസനങ്ങളെക്കുറിച്ചൊന്നും ഒരു വിവരവുമില്ലാതിരുന്ന അവർ അവരുടെ ശരികളാണ് വലുതെന്ന് കരുതി, അവരുടെ വില കുറഞ്ഞ കാര്യങ്ങളെ പരസ്പരം ബഹുമാനിച്ചു. ഒട്ടും ക്രിയാത്മകമാകാതെ അപ്പുറം ഇപ്പുറം വളഞ്ഞിരുന്ന് നിരർത്ഥകമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ ദേശത്തെ ഈ ആളുകളെയാണ് ഓർമ്മ വരുന്നത്. ഒരു പാട്ടുകൂടിയാവാം.

0: ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ സ്മാർട്ട് ഫോൺ അഡിക്റ്റുകൾ ഒരുമിച്ച് കൂടിയാൽ, അവർ ഗ്രൂപ്പ് ചാറ്റിംഗ് തുടങ്ങിയാൽ അവർക്ക് പിന്നെ പരിസരബോധം തീരെ കാണില്ല. അമ്മ വിളിച്ചാലും കേൾക്കില്ല, അച്ഛൻ വിളിച്ചാലും കേൾക്കില്ല. ഗ്രൂപ്പ് ചാറ്റിംഗിൽ അവർ പരസ്പരം ബഹുമാനിക്കുകയാണ്, വലിയ എന്തോ കാര്യം ചെയ്യുകയാണെന്ന് ധരിച്ചു വച്ചിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മനോവൈകല്യമാണ്. വികസ്വരതയിൽ നിന്ന് അവികസിത അവസ്ഥയിലേക്ക് തരംതാഴുകയാണ്. എല്ലാവരോടും പുച്ഛം, എന്തിനോടും നിഷേധം. ഇതാണ് ശരിയെന്നും ഇങ്ങനെയാണ് വേണ്ടതെന്നും പറഞ്ഞ് ഇതിനോടൊപ്പം ചേർന്ന് പരിഷ്കാരികളാകാൻ ശ്രമിച്ച് തോൽവികളാകുന്ന രക്ഷിതാക്കളെയും ഇടയ്ക്ക് കാണാറുണ്ട്. ഒരു പാട്ട് കേട്ടാലോ.
1: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

0: பூங்கினாவில் லஹரியும் பூமி சுந்தரம்.
1: ഈ കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്.

പഴയ രണ്ട് പാട്ട് കേട്ടാൽ തല പെരുക്കുന്നുവെന്ന് പറയുന്ന, ലൈബ്രറിയിൽ 5 മിനിറ്റ് നിന്നാൽ ബോറടിക്കുന്നു എന്ന് പറയുന്ന, സാഹിത്യം കേട്ടാൽ ചൊറിയാൻ വരും എന്ന് പറയുന്ന, ചുരുക്കത്തിൽ ഒരു വകയും അറിഞ്ഞുകൂടാത്ത കുറച്ചുപേർ ന്യൂജൻ നടിച്ചു നടപ്പുണ്ട്. എന്നാൽ എഴുതുന്ന, വരയ്ക്കുന്ന, വായിക്കുന്ന, കലയിലും സാഹിത്യത്തിലും സിനിമയിലും സംഗീതത്തിലും തൽപരരായ പുതിയ മക്കളും ധാരാളമുണ്ട്. അവർ സ്മാർട്ടാണ്, മറ്റവരോ വെറും സ്മാർട്ട് ഫോൺ തീനികൾ മാത്രമാണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോൺ തീനികൾ ചിലപ്പോൾ മറ്റുള്ളവരെ കൂടി ട്രെൻഡ് മാറ്റിക്കളയും. സൂക്ഷിക്കണം.

സ്മാർട്ടാകണം, ഓവർ സ്മാർട്ടാകരുത്. ഉപയോഗിക്കണം, ദുരുപയോഗം ചെയ്യരുത്. ആഗ്രഹിക്കണം, ആസക്തരാകരുത്. അതിനനുസൃതമായ ഒരു കുടുംബ പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും ഒരുക്കിക്കൊടുക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അടിമകളായൊരു സമൂഹമല്ല ഇവിടെ വളർന്നു വരേണ്ടത്, അല്ലേ? ശരിയല്ലേ? മുഖമുയർത്തി സമൂഹത്തെ നോക്കിക്കാണാനാണ് യുവതലമുറ ശ്രമിക്കേണ്ടത്. അല്ലാതെ മുഖം കുനിച്ച് നിരർത്ഥകമായി സ്മാർട്ട് ഫോണിൽ പൂണ്ടിരിക്കുന്ന തലമുറ അപകടം ചെയ്യും, അപകടമേ ചെയ്യൂ, സംശയമേതുമില്ല. ഒരു പാട്ട് കൂടി കേട്ടാലോ?

0: പരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാദാനം ഞാൻ.
1: സുഖദമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. ഇന്ന് കുറച്ച് ഗൗരവാവഹമായി പോയി എന്നറിയാം, എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. നോക്കൂ, നമുക്കൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കുട്ടികൾ, അവരാണ് നാളെ ഈ ലോകത്തെ പുനർനിർമ്മിക്കേണ്ടത്. അവരാണ് നാളെ നവോത്ഥാനത്തിൻ്റെ നായകരാകേണ്ടത്. അങ്ങനെയുള്ള ഈ മക്കൾ സ്മാർട്ട് ഫോണിൻ്റെ ചതുരങ്ങളിൽ തലപൂണ്ടിരിക്കുന്ന കാഴ്ചകൾ ഭയപ്പെടുത്തുന്നു, ദുഃഖിപ്പിക്കുന്നു, ചിലപ്പോൾ നിരാശയുണ്ടാക്കുന്നു. അതുകൊണ്ടാണ് സുഖദമീ രാത്രിയിൽ ഇന്നിത്രയൊക്കെ പറഞ്ഞത്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഗ്രന്ഥശാലകൾ വളരെ ക്രിയാത്മകമാകണം. പുതിയ മക്കളെ പുസ്തകമെടുത്ത് വായിക്കാൻ പ്രേരിപ്പിക്കണം. അവർ കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലും വ്യാപൃതരാകണം. അല്ലെങ്കിൽ നാളെയെക്കുറിച്ചോർത്ത് നമുക്കിനിയും ഭയക്കേണ്ടതായി വരും. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് സുഖദമീ രാത്രിയിൽ. വിട പറയുന്നു, സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഈ സമൂഹത്തിനു വേണ്ടി, കുടുംബത്തിനു വേണ്ടി, നമുക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിന് ഈ രാത്രി സുഖമായി ഉറങ്ങിയാലേ തീരൂ. ശുഭരാത്രി. സ്നേഹപൂർവം സ്വന്തം മധുജം.